ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 58 സെക്കൻഡ്.

ഇന്നത്തെ പ്രക്ഷേപണം ഇപ്പോൾ ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 12, കൊല്ലവർഷം 1201, കർക്കടകം 18, 2026 ഓഗസ്റ്റ് 3, തിങ്കളാഴ്ച.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണത്തിലെ പരിപാടികളുടെ വിവരങ്ങൾ ഇപ്പോൾ കേൾക്കാം. അറബത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നജാത്തുള്ള കെ. 6:15 രാമായണ പാരായണം, 6:25 ട്രെയിൻ സമയം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പഴം പച്ചക്കറി കൃഷിയിൽ ഫാം ഗേറ്റ് പാക്ക് ഹൌസ്, ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് എന്നിവയുടെ സാധ്യതകൾ. ആത്മാ തിരുവനന്തപുരം ജില്ലാ പ്രോജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നത് കേൾക്കാം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. അൽ റെഹാനായി ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:30 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻ ചാവക്കാട് ആരോഗ്യജാലകം. പനിയും കാരണങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അശ്വതി സോമൻ. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. ഒ ചന്ദുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് AT സംസാരിക്കുന്നത് കേൾക്കാം. വിഷയം UTI അഥവാ മൂത്രാശയത്തിലെ അണുബാധയും ആയുർവേദവും. 7:45 ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട് നിയർ കൊളത്തൂർ, കാവ്യധാര. ഇതിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇനി വരട്ടെ എന്ന കവിതയിൽ ഒരു ഭാഗം കേൾക്കാം. ആലാപനം നിമിഷ പ്രമോദ്. 7:50 തൂലികയിൽ കേൾക്കാം ഓർഹാൻ പാമുഖിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ഹാരിസ് TM. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സിൽ കേൾക്കാം കരിയർ വിദഗ്ധൻ അബ്ദുൾ ഹമീദ് OP സംസാരിക്കുന്നത്. 8:10 റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 IQ ഒപ്റ്റിക്കൽസ് കോട്ടയ്ക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:40 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴ വില. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴി, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില

നിലവാരം തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം. ഇരുട്ടിന്റെ ആത്മാവ് രചന MT വാസുദേവൻ നായർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TG യൂസഫ്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

0: ജീവിതത്തിന് വെളിച്ചം പകരുന്ന സദ്വചനങ്ങളും മൂല്യബോധം വളർത്തുന്ന ചിന്തകളുമായി കേൾക്കാം
1: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള.
2: ഏറെ പ്രയാസപ്പെട്ടാണ് കഴുത വീടിന്റെ മുകളിൽ കയറിപ്പറ്റിയത്. മുകളിലെത്തിയതിന്റെ ആഹ്ലാദത്തിൽ തിമർത്ത് തുള്ളിച്ചാടാൻ തുടങ്ങി. അതോടെ മേൽക്കൂരയുടെ ഓടുകൾ ഓരോന്നായി പൊട്ടി താഴെ വീണു. ദേഷ്യം വന്ന വീട്ടുടമ വടിയെടുത്ത് കഴുതയെ തല്ലി താഴേക്കിറക്കി. കഴുതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. വിഷമത്തോടെയും നീരസം കലർന്ന പുച്ഛത്തോടെയും അത് ചോദിച്ചു, എന്താ എന്നോടിങ്ങനെ? ഇന്നലെ കുരങ്ങൻ ഇതേ പണി ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളെല്ലാം ചിരിച്ചുമറിയുകയായിരുന്നല്ലോ. മറ്റുള്ളവർക്ക് ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ എന്നത് പ്രചോദിപ്പിക്കുന്ന ആലോചനയാണ്. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യും, എനിക്കും ചെയ്യണം എന്നതോ അസംബന്ധമാണ്. അഹന്തയിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എല്ലാവരും ജീനിയസുകളാണ്. എന്നാൽ ഒരു മത്സ്യത്തിൻ്റെ കഴിവ് അത് എത്ര വേഗത്തിൽ മരം കയറുന്നു എന്ന് നോക്കി അളക്കാൻ ശ്രമിച്ചാൽ താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന അപകർഷത ബോധത്തോടെയാകും ആ മത്സ്യം ജീവിച്ചു തീർക്കുക. മറ്റുള്ളവരുടെ കയ്യടിയും ലൈക്കുകളും കിട്ടാൻ വേണ്ടി തനിക്ക് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ മുതിരരുത്. കയ്യടിക്കുന്നവർ കേവലം കാഴ്ചക്കാർ മാത്രമാണ്. വീഴ്ച പറ്റുമ്പോൾ കയ്യടി നിലയ്ക്കും, വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സ്വന്തം സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയാകണം. ചുവടുകൾ ചേർന്നാണ് ആട്ടമാവുന്നതെങ്കിലും ചുവടുകൾ വെക്കേണ്ടത് ആത്മസംതൃപ്തിക്കു വേണ്ടിയാവണം. ആട്ടം മിക്കപ്പോഴും ആൾക്കൂട്ടത്തിനു വേണ്ടിയായിരിക്കും. ആർപ്പുവിളികൾ ആത്മാർത്ഥമാകണമെന്നില്ല, അതിൽ അഭിനയവും കാണും. സാമാന്യബോധത്തിന്റെ അകമ്പടി കൂടെയുണ്ടെങ്കിലാണ് സാഹസികതയും ഭാഗ്യപരീക്ഷണവും വിസ്മയം സൃഷ്ടിക്കുക. ഇല്ലെങ്കിൽ ദുരന്തമായി മാറും. ആഗ്രഹങ്ങളോടൊപ്പം ആത്മബോധത്തിന്റെ ഇഴകൾ കൂടി ചേർത്തുവെക്കണം. സപ്തസ്വരങ്ങൾ തിരിച്ചറിയാനാകാത്തവർ സംഗീത കച്ചേരി നടത്തരുതെന്നാണല്ലോ. അതായത്, അറിവിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ സാമാന്യബുദ്ധി സ്വാംശീകരിക്കാത്തവർക്കും അറിവിന്റെ മഹാഗ്രന്ഥക്കെട്ടുകൾ പേറുമ്പോഴും അതിനകത്തെ തിരിച്ചറിവുകൾ സ്വായത്തമാക്കാത്തവർക്കുമുള്ള പര്യായ പദമാണ് കഴുത. അവർ സ്വന്തം അവിവേകത്തെ അപരന്റെ അജ്ഞത കൊണ്ട് ന്യായീകരിക്കും. സ്വന്തം പിഴവുകളെ അപരന്റെ തെറ്റുകളുടെ കാഠിന്യവുമായി താരതമ്യപ്പെടുത്തി ലഘൂകരിക്കും. കഴുത പാവമാണ്. അങ്ങനെ വിളിക്കപ്പെടാൻ അർഹത നേടുന്നവൻ വിഡ്ഢിയും. നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. ബി യുവർ സെൽഫ്. മറ്റൊരാളുടെ മോശം പകർപ്പാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച രൂപമാകുന്നതാണ്. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്.
1: കെ നജാത്തുള്ള തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9946815337. നമ്പർ ആവർത്തിക്കാം, 9946815337. സുഭാഷിതം.
0: ഇന്ന് രാവിലെ 8:40 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0483 2950300, അടുത്ത നമ്പർ 2950800. നമ്പറുകൾ വീണ്ടും 0483 2950300.

ഇന്ന് വൈകിട്ട് 3 മണിക്ക് കേൾക്കാം എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസുഫ്. സമയം 6 മണി കഴിഞ്ഞ് 14:30. ഇനി അല്പസമയത്തിനകം രാമായണ പാരായണം.

0: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്, മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി, ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 18-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: രാമായണത്തിലെ പ്രസിദ്ധമായ താരോപദേശവും സുഗ്രീവ രാജ്യാഭിഷേകവും ക്രിയാമാർഗോപദേശവുമാണ് ഇന്നത്തെ കഥാഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചീടണം. പുനഃസ്നാനവസ്ത്ര വിഭൂഷണൈ

0: രാമായണ പാരായണം 18-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.

0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ അടുത്ത മണിക്കൂറുകളിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം 1:02:06 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ 11:06:39 1:06:57 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1:02:05 മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ് 6:49 1:02:08 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 5:06:49 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33 2:02:11 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:10:09 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:32 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 ട്രെയിൻ സമയം.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1994 ഭാരതത്തിലെ പ്രഥമ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഡോക്ടർ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു ഹൃദയം മാറ്റിവെക്കൽ നടത്തിയത്. അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ആരോഗ്യ നയം. അവയവലഭ്യത കാത്തുനിൽക്കുന്നവരെ സഹായിക്കാനുള്ള വെൻട്രിക്കുലാർ അസിസ്റ്റ് ഉപകരണങ്ങളുടെ ലഭ്യതയാണ് മുഖ്യ പ്രശ്നമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.
2: ശരിക്കും ഓണാഘോഷം കണ്ണങ്കണ്ടിയിലാണേ.
3: ഇന്ററാക്ടീവ് LED പാനൽ, കൊമേഴ്ഷ്യൽ LED, ഗെയിമിംഗ് LED, സ്മാർട്ട് പ്രൊജക്ടർ തുടങ്ങിയ ന്യൂ ജനറേഷൻ പ്രോഡക്ടുകൾ കണ്ണങ്കണ്ടിയിൽ ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളോടെ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
0: ഇന്ന് രാവിലെ 7:10 ആരോഗ്യ ജാലകത്തിൽ കേൾക്കാം പനിയും കാരണങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അശ്വതി സോമൻ.

7:40 ആയുരാരോഗ്യത്തിൽ കേൾക്കാം. UTI അഥവാ മൂത്രാശയത്തിലെ അണുബാധയും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ

എ ടി നവാസ്. ഇന്ന് രാവിലെ 7:45 കാവ്യധാരയിൽ കേൾക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇനി വരട്ടെ എന്ന കവിതയിലെ ഒരു ഭാഗം. ആലപിക്കുന്നത് നിമിഷ പ്രമോദ്. ഇന്ന് രാവിലെ 7:50 കേൾക്കാം തൂലിക. ഓർഹാൻ പാമുഖിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: പഴം പച്ചക്കറി കൃഷിയിൽ ഫാം ഗേറ്റ് പാക്ക് ഹൌസ്, ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് എന്നിവയുടെ സാധ്യതകൾ എന്തെല്ലാമാണ്? ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
3: നാം ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിന്റെ 30% നമുക്ക് നഷ്ടമാവുന്നത് വിളവെടുപ്പിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ വിളവെടുപ്പാനന്തര പരിപാലനത്തിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ സാമ്പത്തിക സഹായം നൽകി വരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഫാം ഗേറ്റ് പാക്ക് ഹൌസുകളും ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസുകളും. ഫാം ഗേറ്റ് പാക്ക് ഹൌസുകൾ നടപ്പിലാക്കുമ്പോൾ പരമാവധി 25 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റുകൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രോജക്റ്റ് അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നത്. ഗുണഭോക്താക്കൾക്ക് 50% അർഹതയുള്ള സബ്സിഡി. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ NCCD മാർഗനിർദ്ദേശങ്ങൾ ഇതിനും ബാധകമാണ്. കൃഷിയിടത്തിനോട് ചേർന്ന് പാക്ക് ഹൌസുകൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധന സാമഗ്രികളും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കോൾഡ് സ്റ്റോറേജ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 25 ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുള്ള ഒരു പാക്ക് ഹൌസിന്റെ വിസ്തീർണം 9 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമാണ്. യഥാർത്ഥത്തിൽ വരുന്ന ചെലവിന്റെ 50% സബ്സിഡി നൽകുന്നത്. വിളവെടുപ്പാനന്തര പരിപാലനത്തിന് വേണ്ടി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഊന്നൽ നൽകുന്ന മറ്റൊരു ഘടകമാണ് ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ്. ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസിൽ നിർബന്ധമായും 18 മീറ്റർ × 22 മീറ്റർ വ്യാപ്തിയും കൺവെയർ ബെൽറ്റ്, സോർട്ടിംഗ്, ഗ്രേഡിംഗ്, വാഷിംഗ്, ഡ്രൈയിംഗ്, വേയിംഗ് സ്കെയിൽ, ഡോക്ക് ലെവലർ സിസ്റ്റം, പ്രീ കൂളിംഗ് അത്യാവശ്യമാണെങ്കിൽ കോൾഡ് റൂം ട്രാൻസിറ്റ്, റീഫർ വാൻ എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ്. പരമാവധി 160 ലക്ഷം രൂപ വരെ ഓരോ ഗുണഭോക്താവിനും പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനും 35% സബ്സിഡി ലഭിക്കുന്നതിനും ഈ പ്രോജക്റ്റ് മുഖേന സൗകര്യമുണ്ട്. ഇത്തരത്തിൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുമ്പോൾ ബാങ്ക് ലോൺ നിർബന്ധമാണ്. സാമ്പത്തിക സഹായം നൽകുന്നത് ബാക്ക് എൻഡഡ് സബ്സിഡിയായി ബാങ്ക് ലോണിലേക്കാണ്. ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് അസിസ്റ്റൻസായി 35% ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. കേരളത്തിൽ നടപ്പിലാക്കുന്ന MIDH അഥവാ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന പദ്ധതികൾക്ക് 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം നൽകി വരുന്നത്.
2: പഴം പച്ചക്കറി കൃഷിയിൽ ഫാം ഗേറ്റ് പാക്ക് ഹൌസ്, ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് എന്നിവയുടെ സാധ്യതകൾ എന്തെല്ലാമാണ്?
4: ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീലയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇത്

0: വരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി.
4: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
5: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
6: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
1: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
4: ഫോൺ 0483271439.
1: ദൃഷ്ടി.
3: ശക്തമായ മഴ തുടരും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകൾക്കും മഞ്ഞ ജാഗ്രത. 11 ജില്ലകളിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. മഴയിൽ കനത്ത നഷ്ടം. 2 ദിവസത്തിനിടെ 15 മരണം, 6 പേരെ കാണാനില്ല. 7674 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. 323 വീടുകൾ തകർന്നു. 2 ദിവസം പെയ്തത് 245% അധിക മഴ. ചാലിയാർപ്പുഴ കരകവിഞ്ഞു. വാഴയൂർ വാഴക്കാട് റോഡുകൾ വെള്ളത്തിൽ. വാഴ, നെല്ല്, കപ്പ, പച്ചക്കറി കൃഷികൾ നശിക്കുന്നു. സംസ്ഥാനത്ത് 8.2 കോടിയുടെ കൃഷിനാശം. ശബരിമല നെയ്യ് ക്രമക്കേട്, ദേവസ്വം വിജിലൻസ് ഈ ആഴ്ച റിപ്പോർട്ട് നൽകും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ ഇന്ന് ലോക്സഭയിൽ. SCRA ഭേദഗതി ബിൽ ബുധനാഴ്ച അവതരിപ്പിച്ചേക്കും. ലഹരിക്കെതിരെ നശാമുക്ത യുവ അഭിയാൻ ക്യാമ്പയിനുമായി കേന്ദ്രവും. ശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സർക്കാർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. നീറ്റ് റാങ്ക് പട്ടിക അഖിലേന്ത്യാ കൌൺസിലിംഗ് ആദ്യ റൌണ്ടിന് ഈ മാസം 5 മുതൽ രജിസ്റ്റർ ചെയ്യാം. ഇറാനിലെ ബോംബിംഗ് റദ്ദാക്കിയെന്ന് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് തീരുമാനം. കാട്ടുതീ ഗ്രീസിലേക്കും സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും വ്യാപിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ഗ്രീസിൽ 2 ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചു. ഇസ്രായേൽ വ്യോമാക്രമണം. ഗാസയിൽ കുട്ടിയുൾപ്പെടെ 18 പേർ കൊല്ലപ്പെട്ടു. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ, 4ാം സ്ഥാനം. ബോക്സിംഗിൽ ചരിത്ര നേട്ടവുമായി ടീം ഇന്ത്യ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
1: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: അല്ല, ഈ ഓണത്തിന് ഒരു കിടലൻ മ്യൂസിക് സിസ്റ്റം വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഹാരം?
8: JBL, ഫിലിപ്സ്, സെബ്രോണിക്സ്, ബോട്ട്, മാർഷൽ, ലെനസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മ്യൂസിക് സിസ്റ്റം ഓണം ഓഫറുകളോട് കൂടി കണ്ണങ്കണ്ടിയിൽ. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
2: മൗലാന ഹോസ്പിറ്റൽ കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
11: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലേ ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
10: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
3: സ്വർണം പവന് 1,05,760 രൂപ. കുരുമുളക് നാടൻ 66,000, ചേട്ടൻ 67,500, വയനാടൻ 68,500. റബ്ബർ RSS 4 28,400, RSS 5 28,000.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം കള്ളിയങ്കാട്ടു നീലി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 കഴിഞ്ഞ് 42:20. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചി, ജോലി കിട്ടി.
2: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
1: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
2: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
1: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
2: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
1: പക്ഷേ ചേച്ചി,
2: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
1: ശരി ചേച്ചി, എന്റെ

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്ഗോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, തപ്താനി എന്നിവിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. നാളെ തെക്കൻ ഒഡീഷയിലേക്ക് പോകുന്ന രാഷ്ട്രപതി തപ്തപാനിക്ക് സമീപത്തെ മാ കാന്ധുനി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കാൻ ഏകോപിത പ്രവർത്തനം നടത്തണം. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ കൃത്യമായ സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായും റവന്യൂ വകുപ്പുമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായും സഹകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. ഡെസ്ക് റിപ്പോർട്ട്.
5: കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർഗോഡ് ചേർന്നു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 1 മരണവും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. 30 ക്യാമ്പുകളിൽ ായി 161 കുടുംബങ്ങളിലെ 490 പേരാണ് കഴിയുന്നത്. കക്കയം ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാൽ ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റ്യാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേന്നമംഗലൂരിൽ

0: മഴയിൽ 700 വാഴകൾ നശിച്ചു. രണ്ടു ദിവസം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് വാഴകൾ നശിച്ചത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലുൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി PC വിഷ്ണുനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു.
1: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ സുരക്ഷ മുൻനിർത്തിയാണ് വെള്ളം പുറത്തേക്കൊഴുക്കിവിടുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങളുണ്ടായ മേഖലകൾ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ സന്ദർശിച്ചു. കൊടുങ്ങ, ഞർക്കാട് ടോപ്പ്, കൂട്ടിക്കൽ ചപ്പാത്ത്, മുണ്ടക്കയം കോസ്വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കാക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മുൻനിർത്തി ഓരോ വാർഡിലും ശുചീകരണത്തിന് 25,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരി ദുരുപയോഗത്തിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജനപങ്കാളിത്ത പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാൻ അവബോധം വളർത്തുന്നതിനും ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞായറാഴ്ചകളിൽ രാജ്യത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലധികം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലഹരിമുക്ത ഭാരതമെന്ന സ്വപ്നം പൊതുജന പങ്കാളിത്തത്തിലൂടെയും യുവാക്കളുടെ നേതൃത്വത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂവെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ ദേശീയ ക്യാമ്പയിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസ്കോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. 2030 ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. ഗെയിംസ് ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യയ്ക്ക് കൈമാറി. 11 ദിവസത്തെ ഗ്ലാസ്ഗോ ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ നരേന്ദർ ബർവാളിനെയും ഗുൽവീർ സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കായിക മികവിന്റെയും തെളിവാണ് നേട്ടങ്ങളെന്നും തുടർന്നും രാജ്യത്തിന് കൂടുതൽ കീർത്തി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികത്തോടനുബന്ധിച്ച് NCCയുടെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവച്ചതായി വനം വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രൊഫസർ MK സാനുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ

കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററും എം കെ സാനു ഫൗണ്ടേഷനും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസ്സമദ് സമദാനി എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ എം കെ സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സാനു പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് പിണറായി വിജയൻ വീട്ടിലെത്തി സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8951, കേസുകളുടെ എണ്ണം 8310 ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്കോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കൗതുകമുണർത്തുന്ന വിവരങ്ങൾ, സമകാലിക വിശേഷങ്ങൾ, സംഗീതം എന്നിവയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് FM ശുഭദിനം. ഞങ്ങളോടൊപ്പം തുടരൂ.
1: FM ശുഭദിനം.

ആദ്യം വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പുതിയ അറിവുകളുമായി വിദ്യാഭ്യാസ വാർത്തകൾ. മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒന്നാം സെമസ്റ്റർ MSc സൈക്കോളജി കോഴ്സിൽ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ള യോഗ്യരായ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഇന്നുച്ചയ്ക്ക് രണ്ടിനകം കോളേജ് ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി 0493320315, മറ്റൊരു നമ്പർ 9188900202. നമ്പറുകൾ ആവർത്തിക്കാം: 0493302135, 9188900202. ടൂറിസം വകുപ്പിന് കീഴിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം എന്ന കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിൽ അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഇന്നാണ്. വെബ്സൈറ്റ് വിലാസം www.kidsedu.org. കൂടുതൽ വിവരങ്ങൾക്കായി 0471-23-29-468 അല്ലെങ്കിൽ 23-29-539 എന്നീ നമ്പറുകളിൽ വിളിക്കാം. 0471-23-29-468-23-29-539. കോഴിക്കോട് മാളിക്കടവ് ഗവൺമെന്റ് വനിതാ ITIയിലെ വിവിധ NCVT ട്രേഡുകളിലെ ഒഴിവുകളിലേക്ക് ഈ മാസം 8 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളുമായി എത്തുക. ഫോൺ നമ്പർ 0495-23-73-976. അടുത്ത നമ്പർ 9447-377-675. നമ്പറുകൾ വീണ്ടും 0495-23-73-976. അടുത്ത നമ്പർ 9447-377-675. IHRD കീഴിൽ താമരശ്ശേരി കോരങ്ങാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ MCOM MA ഇംഗ്ലീഷ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. പ്രവേശനത്തിന് നാളെ കോളേജിൽ എത്തണം. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ 0495-222-3443. അടുത്ത നമ്പർ 8547-00-5025. നമ്പറുകൾ വീണ്ടും 0495-222-3243. അടുത്ത നമ്പർ 8547-00-5

0: 0025. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, വീട്ടുപകരണ റിപ്പയറിംഗ് എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. വിശദവിവരങ്ങൾ അറിയാൻ 0495-237-0026 അല്ലെങ്കിൽ 88913-700-26. നമ്പറുകൾ വീണ്ടും 0495-237-0026, 88913-700-26.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
0: ഇനി അല്പസമയത്തിനകം വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ.

0: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
2: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
3: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് സ്വാമി നരസിംഹാനന്ദ.
4: രാമായണത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം രാമായണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കഥ തന്നെയാണ്. എങ്ങനെയാണ് ഒരു കള്ളൻ മഹാത്മാവാവുന്നത്, അതെങ്ങനെയാണ് ആ പാത ആ കള്ളന് കിട്ടുന്നത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നാരദ മഹർഷി ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രത്നാകരൻ എന്നുള്ള കള്ളൻ വന്ന് മഹർഷിയെ തടഞ്ഞു. അപ്പോൾ മഹർഷി ചോദിച്ചു, നീ കക്കുന്നതും ഈ കട്ട് ഉണ്ടാക്കുന്ന സ്വത്തൊക്കെ തന്നെ, ധനമൊക്കെ തന്നെ, അത് ഉപയോഗിക്കുന്ന നിന്റെ കുടുംബാംഗങ്ങൾ അവർ നിന്റെ ഈ പാപത്തിൽ പങ്കുവെക്കുമെന്ന്. അപ്പോൾ നാരദ മഹർഷിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല രത്നാകരന്. രത്നാകരൻ കുടുംബാംഗങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ നമുക്കറിയാം അവർ പറഞ്ഞു, അത് നിങ്ങളുടെ ചുമതലയാണ്, ഈ പാപത്തിൻ്റെ പങ്ക് നമ്മളൊന്നും ഏൽക്കില്ല എന്ന്. അങ്ങനെ ആ ഒരു പ്രചോദനം കൊണ്ട് ഭഗവത് നാമം ആത്മീയ വഴി പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് രത്നാകരൻ കുറേ ദിവസം ആത്മ അന്വേഷണത്തിൻ്റെ വഴിയിൽ നടക്കാൻ തുടങ്ങി, ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. ഭഗവാൻ ബുദ്ധൻ പറയുന്ന പോലെ, ഈ ധ്യാനത്തിൽ നിന്ന് എന്നെക്കുറിച്ച് തന്നെ അറിയുന്ന അറിവ്, ആ ബോധം, അത് കിട്ടുന്നത് വരെ ഞാൻ ഇവിടുന്ന് മാറില്ല എന്ന് രത്നാകരൻ അങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. ചെതലിൻ്റെ കുട്ട് അവിടെ ഉണ്ടായി എന്നുള്ളത് പോലും അറിയാതെ ധ്യാനിക്കാൻ തുടങ്ങി. ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഓരോ വ്യക്തിയിലും, കള്ളനായിരിക്കുന്ന വ്യക്തിയിൽ പോലും, നമ്മൾ സമൂഹം സ്വീകരിക്കാത്ത പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എങ്കിലും ആ വ്യക്തിയിൽ തന്നെ ഒരു മഹാൻ ആകാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത തിരഞ്ഞെടുക്കുന്നതും കണ്ടെത്തുന്നതുമാണ് ആത്മീയത. ഇതന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ഓരോ ആത്മാവിലും ഓരോ ജീവിയിലും ആ സാധ്യത മറഞ്ഞിരിക്കുന്നു, അത് പുറത്തെടുക്കുന്നതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം, ആധ്യാത്മികത. അതാണ് നമുക്ക് ഈ കഥ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രചരണം രാമായണത്തിന് കിട്ടിയതിന് ഇതും ഒരു കാരണമാണ്. രാമായണത്തിൽ ഏതൊരു വ്യക്തിക്കും ഉന്നത അവസ്ഥ പ്രാപിക്കാനുള്ള സാധ്യത ആ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിനെന്താ വേണ്ടത്? പുറത്തുനിന്നും ഒരു പ്രചോദനം മാത്രം മതി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതും ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ ഉള്ളത്, നമ്മൾ ഏതവസ്ഥയിലാണോ ഉള്ളത്, അവിടെ ഒരു ആത്മവീക്ഷണം നടത്തിയാൽ മതി. നമുക്ക് ശാന്തതയിൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ആ വ്യക്തിത്വത്തിനെ ഒന്ന് നല്ലോണം നിരീക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ആ മഹത്വം അത് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് രാമായണം ഇത്രയ്ക്കും അധികം എല്ലാ സ്ഥലത്തും ജനപ്രിയമായിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാറ്റമാണ്, ഒരു സ്വരൂപത്തിനെ തന്നെ മുഴുവൻ മാറ്റിയെടുക്കുന്ന ഒരു വഴിയാണ് ഈ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ രാമായണം

0: രാമായണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രാമൻ്റെ വഴി എന്നുമാണ്. അപ്പോൾ രാമൻ്റെ വഴി ഇതാണ്, സാധാരണ അവസ്ഥയിൽ നിന്ന് വളരെ മഹാനായ ഒരവസ്ഥയിലേക്ക് മാറുക. ആ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. അപ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട്, നമുക്ക് പുറമേയുള്ള സാഹചര്യങ്ങളെ മറന്ന് നമ്മുടെ അകത്ത് നമ്മൾ ഒന്ന് നോക്കിയാൽ നമുക്ക് ആ മഹാനായ അവസ്ഥയെ എത്തിപ്പെടാൻ പറ്റും.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിച്ചത് സ്വാമി നരസിംഹാനന്ദ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: ചിന്താവിഷയം. ശക്തിയുടെ ഉറവിടം ശരീരശേഷിയല്ല, ഇച്ഛാശക്തിയാണ്. ഈ വാക്കുകൾ മഹാത്മാഗാന്ധിയുടേത്. ശക്തിയുടെ ഉറവിടം ശരീരശേഷിയല്ല, ഇച്ഛാശക്തിയാണ്. മഹാത്മാഗാന്ധി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുർ ആരോഗ്യം. എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി.
0: ഇനി ഇന്നത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കുക. അതുവരെ FM ശുഭദിനത്തോടൊപ്പം തുടരുക.
2: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം. ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
1: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്.

പ്രണയമന്ദാരമലർവനി ഇന്നൊരു പഞ്ചവടിയാക്കും. കെ സി രമ ആലപിച്ച ഈ ഗാനത്തിന്റെ രചന രാജ് പണിക്കർ ശാസ്തമംഗലം. സംഗീതം നൽകിയത് ജോയ് തോട്ടൻ.

0: കെ സി രമ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന രാജ് പണിക്കർ ശാസ്തമംഗലം, സംഗീതം ജോയ് തോട്ടൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിൽ 1630 കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 7:33, 2261 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:54, 2214 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:03 വഴി 8:57 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
5: ദൃശ്യം കണ്ണാശുപത്രി, കോവിലാത്തുംപാടം, തൃശൂർ. ആരോഗ്യ ജാലകം.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
5: പ്രായോജകർ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
7: മിഴിവാർന്ന ദൃശ്യഭംഗി ആത്മവിശ്വാസത്തോടെ ആസ്വദിക്കാൻ ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: ദൃശ്യം കണ്ണാശുപത്രി,
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ദൃശ്യം കണ്ണാശുപത്രി.
8: പനിയും കാരണങ്ങളും. ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ.
9: പനി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേഹത്തെ ഒരു ചൂട് കൂടുന്ന ഒരു അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അതൊരു രോഗമല്ല, അത് രോഗലക്ഷണം മാത്രമാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. 102 കൂടുതലൊക്കെ പനി വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ 100 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തന്നെ പനി എന്നുള്ളൊരു ഗണത്തിൽ പെടാം. പക്ഷെ അതൊരു ചെറിയ രീതിയിൽ ഒരു ചൂട് കൂടി എന്നുള്ളത് കൊണ്ട് നമ്മളത് പേടിക്കേണ്ട ഒരവസ്ഥ ഇല്ല. പക്ഷെ 102 അത് അങ്ങനെയുള്ള തോതിലൊക്കെ കൂടുകയാണ്. അല്ലെങ്കിൽ ഒരു പനി വന്നു, അതിൻ്റെ കൂടെ തന്നെ ഇപ്പൊ ചെറിയ രീതിയിൽ ചില ആൾക്കാർക്ക് ജലദോഷം ഉണ്ടാവാം, ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ടാവാം, ചെറിയൊരു ചുമയുണ്ടാവാം. ഇതൊന്നും വലിയ ഒരു പ്രശ്നക്കാരനായ ഒരു പനിയുടെ ഒരു ലക്ഷണങ്ങളല്ല. പക്ഷെ ഇത് എപ്പോഴാണ് ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 100-102 ഡിഗ്രി കൂടുതൽ പനിയുണ്ട്, അതൊരു 3 ദിവസമായിട്ടൊരു പനിയുണ്ട്. പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളികയാണ് നമ്മൾ പനിക്ക് വേണ്ടി സ്വതവേ കഴിക്കുന്ന ഒരു മരുന്ന്. അത് കഴിച്ചിട്ടും പനി കുറയുന്നില്ല. മൂത്രത്തിന് നിറവ്യത്യാസമുണ്ട്, ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിന്റെ തോത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട്. ദേഹത്താകമാനം റെഡ് കളറിലെ ചുവന്ന നിറങ്ങളിലുള്ള സ്പോട്സ് വരുന്നുണ്ട്. ഛർദിയുണ്ട്, വയറിളക്കം ഉണ്ട്, നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളുണ്ട്, കഴുത്തിന് വേദന ഉണ്ട്, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ട്, കഠിനമായ ചുമയുണ്ട്, വയറുവേദനയുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളിലാണെങ്കിൽ അവർ നിർത്താതെ കരയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പനി ഒരു ഡോക്ടറെ കണ്ട് എന്താണ് അസുഖം എന്ന് കണ്ടെത്തേണ്ടതും അതിന് മറ്റ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടതും ആയത് അത്യാവശ്യമാണ്. ഇപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പനി വരാം? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് പനി വരാം, അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും പനി വരാം. ചില സമയത്ത് ചില ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ നമുക്കിപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ പനി വരാം. ക്യാൻസർ ആണെങ്കിൽ പനി വരാം, അത് ഇടയ്ക്കിടയ്ക്ക് വിട്ട് വരുന്ന തോതിലുള്ള പനിയാണെങ്കിൽ വരാം. ചില മരുന്നുകൾക്ക് പനി വരാം. ചില സമയത്ത് ചില കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പനി വരാറുണ്ട്, കുട്ടികൾക്കാണെങ്കിലും വരാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ പ്രചരിക്കുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന പല അസുഖങ്ങളെയും നമുക്കറിയാം. അതായത് ഇപ്പോൾ H1N1, നിപ്പ, ഇല്ലെങ്കിൽ ഡെങ്കി, ലെപ്റ്റോസ്പൈറ, ചിക്കൻഗുനിയ, ടൈഫോയിഡ്, ജോണ്ടസ്. ജോണ്ടസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു അസുഖത്തിന്റെ പേരല്ല, അത് നമ്മൾ പൊതുവെ പറയും എന്നുണ്ടെങ്കിൽ കൂടി മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അതും ഒരു ലക്ഷണം മാത്രമാണ്. ടോൺസിലൈറ്റിസ്, ഫാറിഞ്ചൈറ്റിസ് എന്ന് തുടങ്ങി പലതരത്തിലുള്ള പനികളും നമ്മുടെ നാട്ടിലുണ്ട്. പൊതുവെ ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ ഗുളിക നമ്മുടെ ശരീരത്തിന്റെ തൂക്കത്തിനനുപാതമായി 10-15 mg/kg

0: എന്നുള്ളൊരു തോതിൽ കഴിച്ച് പനി കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദിവസത്തിൽ ഒരു 4 തവണ വരെ ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുളിക തന്നെ 2-3 ദിവസം കഴിച്ചതിന് ശേഷം പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് മറ്റ് വേറെ ഏതെങ്കിലും ഇതിന്റെ കൂടെ ഒരു മരുന്ന് കഴിക്കണോ എന്നൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്.
1: പനിയും കാരണങ്ങളും ഇതുവരെ സംസാരിച്ചത് തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ഷേറ്റ്വേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം,
8: IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: സമയം 7:00 കഴിഞ്ഞ് 16:17.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
14: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: ഫോൺ 0483280500.
15: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
16: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
15: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
17: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ.
18: ഇങ്ങനെയിരിക്കെ അന്ന് ഒരു സ്കൂൾ കുട്ടിയായ താൻ ഇതിന് മോഹിക്കുന്നത് വെറുതെയെന്ന് മാധവന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമുണ്ടായ വിചാരം ഇങ്ങനെയാണെങ്കിലും ക്രമേണ ഇന്ദുലേഖയിൽ മാധവന് അനുരാഗം വർദ്ധിച്ചു തന്നെ വന്നു. മദ്രാസിയിൽ നിന്ന് വീട്ടിൽ വന്നു പാർക്കുന്ന കാലത്ത് പകൽ മുഴുവനും ഇന്ദുലേഖയുടെ കൂടെ തന്നെയാണ് മാധവൻ എന്നു പറയാം. വല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടും പാട്ട്, പിയാനോ, ചതുരംഗം മുതലായതുകൊണ്ട് വിനോദിച്ചും വൈകുന്നേരം പെരിയാറാവുമ്പോൾ രണ്ടുപേർക്കും ഒരു ദിവസവും പകൽ സമയം മതിയായില്ലെന്ന് തോന്നാതിരുന്നിട്ടില്ല. ഇങ്ങനെ കുറേക്കാലം മദ്രാസിയിൽ നിന്ന് മാധവൻ വീട്ടിൽ വന്ന് സമയങ്ങൾ മുഴുവനും അന്യോന്യം രസിച്ചും അഹങ്കരിച്ചും വിനോദിച്ചും കഴിഞ്ഞു. ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള സംബന്ധസ്ഥിതി കൊണ്ടും രൂപം കൊണ്ടും പഠിപ്പുകൊണ്ടും ഇവര് തമ്മിൽ ഇങ്ങനെ സ്നേഹിച്ചു വന്നതിൽ അല്പം ചില ആളുകളൊഴികെ ശേഷമെല്ലാവർക്കും സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ദുലേഖയെ മാധവന് ഭാര്യയായി കിട്ടുമോ എന്നു പിന്നെയും ഒരു ശങ്ക എല്ലാവർക്കുമുണ്ടായി. മലയാളത്തിലെ സ്ഥിതി അറിയുന്ന ആൾക്ക് ഈ ശങ്ക ഉണ്ടാവാതിരിക്കാൻ പാടില്ലല്ലോ. തിരുവനന്തപുരത്ത് പൊന്നുതമ്പുരാൻ കൂടി ഇന്ദുലേഖയെ അമ്മച്ചിയാക്കി കൊണ്ടുപോകുവാൻ ആലോചനയുണ്ടെന്നാണ് ആ കാലത്ത് പഞ്ചുമേനോന്റെ മുഖത്തിൽ നിന്ന് തന്നെ ചിലർ കേട്ടിട്ടുള്ളത്. അപ്പോൾ മേൽപ്പറഞ്ഞ ശങ്ക ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നതിന് കുറേ മുമ്പ് മാധവൻ BL പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് വന്നു. മുമ്പത്തെ പ്രകാരം ഇന്ദുലേഖയുമായി കളിച്ചും വിനോദിച്ചും ഇരുന്നുവെങ്കിലും ക്രമേണ മാധവന് ഇന്ദുലേഖയിൽ അനുരാഗം വർദ്ധിച്ചു വർദ്ധിച്ച് കലശലായി തീർന്നു. എന്ത് പൊന്നുതമ്പുരാൻ, ഏത് രാജാവ്! എന്റെ ഇന്ദുലേഖ എന്റെ ഭാര്യ തന്നെ. അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറച്ചു തുടങ്ങി. ഈ കാലത്ത് ഇന്ദുലേഖയുടെ മനസ്സ് എന്താണെന്ന് അറിവാൻ മാധവന് അത്യാഗ്രഹമുണ്ടായിരുന്നു. ഇന്ദുലേഖയ്ക്ക് മാധവനോട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ളതിനേക്കാൾ പക്ഷേ അധികം അനുരാഗമുണ്ടായിരുന്നുവെങ്കിലും ഇന്ദുലേഖ മാധവനോട് ഇതിന്

0: എന്നെക്കുറിച്ച് യാതൊരു പ്രകാരവും നടിച്ചില്ല. കളി, ചിരി, പാട്ട് മുതലായത് കൂടാതെ എല്ലായ്പ്പോഴും അതിലധികമൊന്നും ഇന്ദുലേഖയുടെ പ്രകൃതങ്ങളിൽ നിന്ന് മാധവന് അറിവാൻ കഴിഞ്ഞില്ല. മാധവൻ അല്പം പ്രസരിപ്പുള്ള കുട്ടിയാകയാൽ മാധവന്റെ മനസ്സിന്റെ ചേഷ്ടകൾ ഈയിടെ കുറേശ്ശെ പുറത്ത് കാണാറായി തുടങ്ങി. അതിനൊന്നും ഇന്ദുലേഖ അശേഷം വിരോധവും വിമുഖതയും ഭാവിക്കയില്ല. എങ്കിലും തന്റെ അനുരാഗ ചേഷ്ടകൾ എല്ലാം മാധവനിൽ നിന്ന് കേവലം മറച്ചുവെച്ചിരുന്നു.
1: ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ. നോവൽ ആഖ്യാനം കുരീപ്പുഴ സജീവ്.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ,
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
9: രംഗഗീതം ബുധൻ രാവിലെ 8:20.
10: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
8: ഫോൺ 9847341588.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
14: മലപ്പുറം കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 55% മാർക്കിൽ കുറയാത്ത കൊമേഴ്സ് ബിരുദാനന്തര ബിരുദം, 55% മാർക്കിൽ കുറയാത്ത MEd ബിരുദം, UGC നെറ്റ് അല്ലെങ്കിൽ PhD. ഉയർന്ന പ്രായപരിധി 64 വയസ്സ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. വിശദമായ വിജ്ഞാപനം വെബ്സൈറ്റിൽ ലഭ്യമാണ്. വളയം ഗവൺമെന്റ് ITIയിൽ SC വിഭാഗക്കാർക്ക് സംവരണം ചെയ്ത ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 നടക്കും. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ത്രിവത്സര ഡിപ്ലോമയും 2 പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ NTCയും 3 പ്രവൃത്തി പരിചയവും, അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് 0496-2461-263. അടുത്ത നമ്പർ 9446014805. നമ്പറുകൾ വീണ്ടും 0496246163. അടുത്ത നമ്പർ 9446014805. കുഴൽമന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് നാളെ രാവിലെ 10 കൂടിക്കാഴ്ച നടത്തുന്നു. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ബിരുദവും കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 2026 ജനുവരി 1, 45 വയസ്സ് കവിയരുത്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് എത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് 0492-2274350. നമ്പർ വീണ്ടും 0492-274350. കോഴിക്കോട് പുറമേരി ഗവൺമെന്റ് താലൂക്ക് ഹോമിയോ ആശുപത്രിയിൽ ദിവസവേതനത്തിൽ കുക്ക് നിയമനത്തിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0496-2557270. നമ്പർ വീണ്ടും 0496-2557270.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്.

0: തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇത് ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
3: വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ കെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കേ സങ്കൽപ്പ് കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശ് നേ വികസിത ഭാരത് കാ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ഇസ്കേ ലിയേ ആവശ്യക ഹൈ ദേശ് കാ യുവ തന സേ സ്വസ്ഥ ഹോ മന സേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ സേ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
2: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗം ലക്നൌവിൽ ഇന്നാരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3,500-ലധികം പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
2: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
2: സംസ്ഥാനത്തെ മഴക്കെടുതി

0: ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. MBBS, മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8-ന് തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4-ാം സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: സമാപന ചടങ്ങിൽ 2030-ൽ ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100-ാം വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണമെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് പിട്യൂഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ, ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,50,000 എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19-ന് പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസം.

0: സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ രണ്ടാം ശനിയാഴ്ചയും.
2: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
1: മൊബൈൽ 999530862.
3: ഇന്നത്തെ ഗാനം.
4: ഇന്ന് 3 ഓഗസ്റ്റ്, IM ഷക്കീർ ചരമദിനം. മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് താളവാദ്യങ്ങളിലൂടെയും സംഗീത സംവിധാനത്തിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു IM ഷക്കീർ. കൊച്ചിൻ കലാഭവൻ, കൊച്ചിൻ കോറസ്, കൊച്ചിൻ ആർട്സ് അക്കാദമി തുടങ്ങിയ ഗാനമേള ട്രൂപ്പുകളിൽ കോംഗോ ഡ്രമ്മറായി പ്രവർത്തിച്ച അദ്ദേഹം 12 വർഷത്തോളം യേശുദാസിന്റെ ഗാനമേള ട്രൂപ്പിലും അംഗമായിരുന്നു. കീബോർഡിസ്റ്റ് ജാക്സൺ അരുജയോടൊപ്പം ഷക്കീർ ജാക്സൺ എന്ന പേരിൽ ജഗതി ആൻഡ് ജഗദീഷ് ഇൻ ടൗൺ, ഹൗസ് ഓണർ, സ്വർണ്ണ മെഡൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയ അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞാൽ 4-ാമത്തെ വീട് എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായും ശ്രദ്ധ നേടി. നിരവധി ആൽബങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും മാപ്പിളപ്പാട്ടുകൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. IM ഷക്കീറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേൾക്കാം വലത്തോട്ട് തിരിഞ്ഞാൽ 4-ാമത്തെ വീട് എന്ന ചിത്രത്തിലെ വാ വാ വായാടി എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഋതു പത്തൂർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: UTI അഥവാ മൂത്രാശയത്തിലെ അണുബാധയും ആയുർവേദവും സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എടി.
5: സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും പ്രായമായവരിലും ഇത് കണ്ടുവരാമെങ്കിലും കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. മൂത്രം നിർമ്മിക്കുകയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അവയവങ്ങളായ വൃക്ക, മൂത്രവാഹിനി, മൂത്രസഞ്ചി, മൂത്രനാളം എന്നിവയിൽ ഏതെങ്കിലും ഭാഗത്ത് ബാക്ടീരിയകൾ കയറിയാണ് അണുബാധ ഉണ്ടാവുന്നത്. അണുബാധയ്ക്ക് കാരണക്കാരായ പ്രധാന രോഗാണുക്കൾ ഇകോളി, പ്രോട്രിയസ്, സ്യൂഡോമോണാസ് തുടങ്ങിയ ബാക്ടീരിയകളാണ്. ഇവ സാധാരണയായി വസിക്കുന്നത് മലാശയത്തിലാണ്. മൂത്രനാളിയിലൂടെ ഈ രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിച്ചാണ് UTI ഉണ്ടാകുന്നത്. ഏത് ഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നു എന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. മൂത്രനാളിയിൽ അണുബാധ ഉള്ള രോഗികളിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദന, മൂത്രനാളിയിൽ പഴുപ്പ് എന്നിവ കാണുന്നു. ഇവ പ്രധാനമായും പുരുഷന്മാരിലാണ് കാണാറുള്ളത്. മൂത്രസഞ്ചിയിൽ അണുബാധ ഉള്ളവരിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ, മൂത്രത്തിന് ദുർഗന്ധം, മൂത്രത്തിൽ രക്തം കലർന്ന രീതിയിൽ കാണുക, അടിവയറു വേദന, കലങ്ങിയ രീതിയിൽ മൂത്രം പോവുക എന്നീ ലക്ഷണങ്ങളാണ് കാണാറുള്ളത്. വൃക്കയിലേക്ക് അണുബാധ വ്യാപിക്കുമ്പോൾ കുളിരോടുകൂടിയ പനി, വിറയൽ, ബാക്ക് പെയിൻ, ഛർദി എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. സ്ത്രീകളിലും പെൺകുട്ടികളിലും ഗർഭിണികളിലും മുതിർന്ന സ്ത്രീകളിലും രോഗം കൂടുതലായി കണ്ടുവരാറുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് മൂത്രനാളിയുടെ നീളം കുറവായതും മൂത്രദ്വാരവും മലദ്വാരവും തമ്മിലുള്ള അകലം കുറവായതും സ്ത്രീകളിൽ പെട്ടെന്ന് UTI വരാൻ കാരണമാകുന്നു. പെൺകുട്ടികൾ കൂടുതൽ നേരം മൂത്രം പിടിച്ചു വെക്കുന്നതും സ്കൂളുകളിലും മറ്റുമുള്ള ബാത്റൂം ശുചിത്വമില്ലായ്മയും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതും രോഗകാരണമാണ്. ഗർഭകാലത്ത് ഹോർമോൺ വ്യതിയാനങ്ങളും മൂത്രസഞ്ചിയിൽ വർദ്ധിച്ച സമ്മർദ്ദവും ഗർഭിണികൾക്ക് UTIക്ക് കാരണമാകുന്നു. പ്രായമായ സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ കുറവും പേശികൾക്ക് ബലക്കുറവും കാരണം മൂത്രസഞ്ചിക്ക് താഴ്ച സംഭവിക്കുന്നു. നടക്കാൻ പ്രയാസമുള്ളവർ ബാത്റൂമിൽ പോവാനുള്ള പ്രയാസം കാരണം കൂടുതൽ നേരം മൂത്രം പിടിച്ചു വെക്കുന്നതും കൂടാതെ പ്രമേഹം, മൂത്രാശയത്തിലെ കല്ല്, കത്തീറ്റർ ഉപയോഗം മുതലായവയും മൂത്രാണുബാധയ്ക്ക് കാരണമാകാറുണ്ട്. പ്രായമായ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ് പ്രധാന കാരണം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടുമ്പോൾ മൂത്രം പോകുന്നതിൻ്റെ വേഗത കുറയുന്നു. മൂത്രസഞ്ചിയിൽ കൂടുതൽ മൂത്രം കെട്ടി നിൽക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകാം. മൂത്രപരിശോധന, യൂറിൻ കൾച്ചർ, അൾട്രാസൗണ്ട് എന്നീ മാർഗങ്ങളിലൂടെയാണ് രോഗനിർണയം പ്രധാനമായും നടത്താറുള്ളത്. സാധാരണ രോഗനിർണയം നടത്തി 3 മുതൽ 7 ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം ഭേദമാകാം. എന്നാൽ അനുബന്ധ കാരണങ്ങളായ പ്രോസ്റ്റേറ്റ്, വൃക്കയിലെ കല്ല്, മൂത്രസഞ്ചിയുടെ താഴ്ച തുടങ്ങിയവ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ കൂടി ആവശ്യമാണ്. പ്രതിരോധ മാർഗങ്ങളായി ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കാം. മൂത്രത്തിൻ്റെ അളവ് കൂടുമ്പോൾ മൂത്രസഞ്ചിയിൽ നിന്നും ബാക്ടീരിയകൾ പുറന്തള്ളുന്ന തോത് വർദ്ധിക്കുന്നു. മൂത്രം പിടിച്ചു വെക്കരുത്. സ്കൂൾ, ജോലിസ്ഥലം, യാത്ര തുടങ്ങി വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ദീർഘനേരം മൂത്രം പിടിച്ചു വെക്കുന്ന ശീലമുണ്ടായാൽ മൂത്രപ്പഴുപ്പിന് കാരണമാകും. ശുചിത്വം പാലിക്കുക, വ്യക്തിശുചിത്വം ഇതിൽ പ്രധാനമാണ്. പ്രമേഹരോഗം നിയന്ത്രണം എന്നിവയെല്ലാം ഒരു പരിധിവരെ UTI അഥവാ മൂത്രാണുബാധ ഒഴിവാക്കാൻ സഹായിക്കും.

0: UTI അഥവാ മൂത്രാശയത്തിലെ അണുബാധയും ആയുർവേദവും. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
1: ഫോൺ 9946680000.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: സമയം 7:45.
4: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, വെങ്ങാട്, നിയർ കൊളത്തൂർ, കാവ്യധാര. പ്രായോജകർ
5: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, പാർക്ക് റോഡ്, വെങ്ങാട്, നിയർ കൊളത്തൂർ. ഫോൺ 7012389241.
4: പരിചയ സമ്പന്നയായ ലേഡി ഡോക്ടറുടെ കീഴിൽ ഏത് രോഗങ്ങൾക്കും തികച്ചും ഫലപ്രദമായ ആയുർവേദ ചികിത്സ, അതും കുറഞ്ഞ ചിലവിൽ.
5: പ്രമുഖ ഫാർമസികളുടെ ഗുണമേന്മയുള്ള മരുന്നുകളും ലഭ്യമാണ്.
4: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, പാർക്ക് റോഡ്, വെങ്ങാട്, നിയർ കൊളത്തൂർ.
5: ഫോൺ 7012389241.
4: ആയുഷ് പ്രാണ,
5: ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ.
6: കാവ്യധാര,
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: കാവ്യധാരയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഇനി വരട്ടെ എന്ന കവിത കേൾക്കാം. ചൊല്ലുന്നത് നിമിഷ പ്രമോദ്.
9: വൃദ്ധനാം പിതാവിന്റെ ഗേഹത്തിൽ തിരിച്ചെത്തി, പുത്രിയും അവൾക്കുള്ളോ രോമനക്കിടാങ്ങളും, കക്ക പോലൊളികെട്ട കൺകളിലയാൾക്കപ്പോൾ പൊൽക്കതിർ തൂകിക്കൊണ്ടു വിടർന്നു നീർത്താരുകൾ. കരയാൻ മറന്നിട്ട കരച്ചിലെല്ലാം വരണ്ടുറവറ്റൊരു പൊട്ടിച്ചിരികളെല്ലാം, പൊട്ടിത്തെറിക്കാൻ വൈകിപ്പോയ ശുണ്ടികളെല്ലാം, ശ്രദ്ധക്കുറവിനെതിരായ താക്കീതാം താക്കീതെല്ലാം. ശുഷ്കമത്തടിയിന്മേൽ കൂമ്പുന്നു തെരുതരെ സുന്ദരമിളം വേനൽ വീർപ്പു തട്ടിയ പോലെ, വിയർപ്പാലൊലുമ്പിയൊരുത്സാഹങ്ങളെ തൂക്കുമയലാം ആകാശത്തിൻ കൊമ്പുകൾ

0: കാത്തീരണോ പൊന്നച്ഛന്മാർ, മൂകമാ മരക്കുറ്റിമേൽ നഖമമർത്തിയോ ഗേഹിനിയുടെ പറന്നെത്തിയോ രാക്ഷേപങ്ങൾ, ഉണർന്നിട്ടുണർന്നൊരു ശുണ്ഠികളെല്ലാം കൂടി തുറന്നു വരട്ടെയാ പെണ്ണിനി പിറാൻ വേണ്ടി.
1: ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഇനി വരട്ടെ എന്ന കവിതയാണ് കേട്ടത്. ചൊല്ലിയത് നിമിഷ പ്രമോദ്.
2: കാവ്യധാര.
3: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, വെങ്ങാട്, നിയർ കൊളത്തൂർ. കാവ്യധാര പ്രായോജകർ
4: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, പാർക്ക് റോഡ്, വെങ്ങാട്, നിയർ കൊളത്തൂർ. ഫോൺ 7012389241.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: റേഡിയസ്.

0: സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
1: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
2: നിലമ്പൂർ സ്നേഹാലയം 32 വയസ്സിലേക്ക്.
3: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
2: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
3: ഫോൺ 9895-357-0690. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. തൂലിക.
0: തൂലികയിൽ ഇന്ന് ഒർഹാൻ പാമുഖിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് TM.
5: രണ്ടായിരത്തി 2006 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഒർഹാൻ പാമുക് തുർക്കിയിൽ ഏറ്റവും അധികം വായനക്കാരുള്ള പ്രമുഖ എഴുത്തുകാരനാണ്. നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ തുർക്കി സാഹിത്യകാരൻ. ഒർഹാൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് കെമാലിന്റെയും ഫ്യൂസന്റെയും പ്രണയത്തിന്റെ കഥയാണ്. പ്രിയതമയോടുള്ള പ്രണയത്താൽ അവൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ശേഖരിച്ച് ഒരു മ്യൂസിയം തന്നെ സൃഷ്ടിക്കുന്ന കാമുകനെയാണ് നോവലിന്റെ ഒടുവിൽ നാം കാണുന്നത്. 83 അധ്യായങ്ങളിലൂടെ വികസിക്കുന്ന നോവലിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഇസ്താംബൂളിലെ ഒരു വസന്തകാലം. നഗരത്തിലെ ഉന്നത കുലജാതനും സമ്പന്നനുമായ കെമാലിന്റെ വിവാഹ നിശ്ചയമാണ്. വിദ്യാസമ്പന്നയും സുന്ദരിയുമായ സിബലാണ് പ്രതിഷ്ഠിത വധു. വിശേഷനാളിൽ സിബലിന് നൽകാനുള്ള സമ്മാനം തേടി ഒരു ഫാഷൻ ബൊട്ടീക് ഷോപ്പിൽ എത്തുന്ന വേളയിലാണ് കെമാൽ ഫ്യൂസനെ കാണുന്നത്. ഷോപ്പ് ഗേളായ ഫ്യൂസൻ കെമാലിന്റെ ഒരകന്ന ബന്ധു കൂടിയാണ്. വ്യത്യസ്ത സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്നവരായതിനാൽ അവർക്കിടയിൽ അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. ഏറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയോടെ കെമാലിന്റെ മനസ്സിൽ ഫ്യൂസനോടുള്ള പ്രണയം മുട്ടിടുകയാണ്. കെമാലിന്റെ അമ്മയുടെ ഒഴിഞ്ഞുകിടക്കുന്ന മെഹമ്മദ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിൽ രണ്ടുപേരും ഇടയ്ക്കിടെ രഹസ്യമായി സന്ധിക്കുന്നു. ആ ദിനങ്ങളിലൊന്നിൽ ഫ്യൂസൻ തന്റെ പ്രണയം കെമാലിനോട് തുറന്നു പറഞ്ഞു. മോതിര കൈമാറ്റ ദിനം അടുത്തെത്തിയതോടെ കെമാൽ വിഷമവൃത്തത്തിലാവുന്നു. ആരെ സ്വീകരിക്കണം, ആരെ ഒഴിവാക്കണം? ഒഴുക്കിനൊപ്പം തുഴയാനാണ് ഒടുവിൽ തീരുമാനിച്ചതെങ്കിലും എൻഗേജ്മെന്റ് ദിവസം കെമാലിന്റെ കണ്ണുകൾ ഫ്യൂസനെ ഒരു നോക്കു കാണാൻ കൊതിക്കുകയായിരുന്നു. പ്രിയന്റെ ക്ഷണം സ്വീകരിച്ച് പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നെങ്കിലും യാത്ര പറഞ്ഞിറങ്ങിയ ഫ്യൂസനെ പിന്നീട് കാണാതാവുന്നു. തുടർന്നുള്ള നാളുകളിൽ ഒരു വിരഹിയുടെ ജീവിതമാണ് കെമാലിന്. വർഷമൊന്ന് കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നേരത്ത് കെമാലിന് ഫ്യൂസനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നു. പക്ഷേ തമ്മിൽ കാണാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ കെമാലിന്റെ കത്തിനോട് ഫ്യൂസൻ പ്രതികരിക്കുന്നു. 8 വർഷക്കാലം തുടർച്ചയായി ഡിന്നർ സമയത്ത് കെമാൽ ആ വീട്ടിലെത്തുന്നു. ഫ്യൂസന്റെ അമ്മ വിളമ്പുന്ന രുചികരമായ ഭക്ഷണവും റാഖി എന്ന ടർക്കിഷ് വാറ്റും കഴിച്ച് ഫ്യൂസനും ഭർത്താവും ഒന്നിച്ച് കഥകൾ പറഞ്ഞിരിക്കുക കെമാലിന്റെ പതിവായി. അക്കാലത്താണ് ഫ്യൂസനെ പ്രതീകാത്മകമായി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ കെമാൽ തുടങ്ങുന്നത്. അവളുടെ ഓർമ്മകൾ സമ്മാനിക്കുന്ന വസ്തുക്കൾ ഓരോന്നും അയാൾ ശേഖരിക്കുകയാണ് താൻ ഒരുക്കുന്ന മ്യൂസിയത്തിൽ സൂക്ഷിക്കാനായി. ചിലതെല്ലാം ഫ്യൂസന്റെ വീട്ടിൽ നിന്ന് കെമാൽ മോഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ ഫ്യൂസന്റെ നിതാന്തമായ ഓർമ്മകളെ തലോടാനായി താൻ ശേഖരിച്ച മെമെൻഡോസ് ഒന്നൊന്നായി അവളുടെ പഴയ വീട്ടിൽ അടുക്കി വെച്ചു കെമാൽ. അവൾ താമസിച്ചിരുന്ന കെസ്കിൻ കുടുംബത്തിന്റെ വീട് ഫ്യൂസന്റെ സ്മൃതി കുടീരമാക്കി അയാൾ മാറ്റി മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന പേരിൽ. തന്റെ സമ്മതത്തോടെ തനിക്ക് വേണ്ടി കഥ പറയുന്ന കഥാപാത്രത്തെ കെമാൽ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഹാപ്പിനെസ് എന്ന അവസാനത്തെ അധ്യായത്തിൽ. ആ കഥാപാത്രം നോവലിസ്റ്റ് തന്നെയാണ്. മ്യൂസിയം ഓഫ് ഇന്നസെൻസ് 2008 ഇറങ്ങിയ പാമുക്കിന്റെ ഒരു നോവലാണ്. 2012 നോവലിസ്റ്റ് താമസിക്കുന്ന ഇസ്താംബൂളിൽ സ്ഥാപിതമായ മ്യൂസിയത്തിനും അതേ പേരാണ് പാമുക് നൽകിയത്. രണ്ടിന്റെയും ആശയം തന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് ഒരേ സമയത്താണെന്ന് നോവലിസ്റ്റ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബയോളു ജില്ലയിലെ ചുക്കൂർ ജുമ എന്ന സ്ഥലത്താണ് പാമുഖ് രൂപം നൽകിയ പ്രണയ നൈർമല്യത്തിന്റെ ഈ മ്യൂസിയം.

0: നെയിം ഈസ് റെഡ്, സ്നോ എന്നിവയാണ് ഒർഹാൻ പാമുക്കിന്റെ മറ്റു പ്രധാന കൃതികൾ. ഇസ്താംബൂൾ മെമ്മറീസ് ആൻഡ് ദ സിറ്റി എന്ന ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധമാണ്.
1: ഒർഹാൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ഹാരിസ് ടി എം. തൂലിക

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി. കൊരമ്പയിൽ കാർഡിയാക് സെന്റർ, അത്യാധുനിക ഡിജിറ്റൽ ഫ്ലാറ്റ് പാനൽ കാത്ത് ലാബ് സൗകര്യം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ, വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുവാനുള്ള സൗകര്യം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ഇന്ന് അറബനമുട്ട് കേൾക്കാം. ഉത്തര കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള പുരാതന ഒരനുഷ്ഠാന കലാരൂപമാണ് അറബനമുട്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഏറെ പ്രചാരമുള്ള ഈ കലാരൂപം മത്സരവേദികളിലും അവതരിപ്പിച്ചു വരുന്നു. അറബന എന്ന വാദ്യോപകരണം കൈകൊണ്ട് മുട്ടിയാണ് ഇത് കളിക്കുന്നത്. റാത്തിബുകൾക്ക് താളപ്രയോഗത്തിനാണ് അറബന ഉപയോഗിക്കുന്നത്. ഇന്ന് അറബനമുട്ട് അവതരിപ്പിക്കുന്നത് വാണിമേൽ കെ. മൊയ്തു മാസ്റ്ററും സംഘവും.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.

0: സമയം 8 മണി.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ മന്ത്രി കെ എം ഷാജിയുടെ നിർദ്ദേശം. ഇതിന് പഞ്ചായത്തുകൾക്ക് 1 ലക്ഷവും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷവും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാഹചര്യത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയിൽ പമ്പാ ത്രിവേണിയിൽ ജലനിരപ്പ് ഉയരുന്നു. ശബരിമലയിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ രാവിലെ നിറപുത്തരി പൂജകൾ നടന്നു. പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയും കോഴിക്കോട്ട്. പൊതുസമ്മേളനം ഉച്ചകഴിഞ്ഞ് ടൗൺ ഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് അഹമ്മദാബാദിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് സമാപന ചടങ്ങിൽ ഗെയിംസിന്റെ ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യയ്ക്ക് കൈമാറി.
1: FM പ്രധാന വാർത്തകൾ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്ന മിക്സികൾ അടുക്കള ജോലികൾ സ്തംഭിപ്പിക്കില്ലേ?
5: ഇപ്പോൾ പണി മുടക്കില്ല എന്ന് ഉറപ്പുള്ള മിക്സികൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 1990 രൂപ മുതൽ സ്വന്തമാക്കാം. ഒപ്പം ഓണ സമ്മാനവും.
4: കണ്ണങ്കണ്ടി,
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
6: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
10: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: ഫോൺ 8129110087.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം. ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ്, 8:27. 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 6 മിനിറ്റ് വൈകി, 8:39. 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ്, 8:46. 1635 എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, 8:54. 2214 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 1:20 വൈകി, 9:14. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5:06, 3:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 9:44 എത്തിച്ചേരും.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
11: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
12: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
11: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
12: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണപുരൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
3: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
4: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൌലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
2: രജിസ്ട്രേഷൻ വിളിക്കൂ 8714-797-444.
4: മൌലാന IVF സെന്റർ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: കരിയർ ടിപ്സ്.
1: എന്താണ് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ? ഒരു മികച്ച ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കാം? സംസാരിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും CHMHSS പൂക്കളത്തൂരിലെ കരിയർ ഗൈഡുമായ അബ്ദുൽ ഹമീദ് OP.
2: നാം ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ ലോകത്താണ്. പഠിക്കുന്നതും ജോലി അന്വേഷിക്കുന്നതും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതുമെല്ലാം ഇന്ന് ഓൺലൈനിലൂടെയാണ്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നിങ്ങളുടെ കരിയറിൻ്റെ ഏറ്റവും വലിയ ഡിജിറ്റൽ കരിയർ ഐഡൻറ്റിറ്റി എന്താണെന്നറിയാമോ? അത് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജോലി കിട്ടിയാൽ മാത്രമേ ലിങ്ക്ഡ്ഇൻ ആവശ്യമുള്ളൂ എന്ന്. എന്നാൽ അതൊരു വലിയ തെറ്റാണ്. ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ പേര് ഗൂഗിൾ തിരഞ്ഞാൽ എന്താണ് കാണുന്നത്? വെറും സോഷ്യൽ മീഡിയ ഫോട്ടോകളോ അതോ നിങ്ങളുടെ നേട്ടങ്ങളോ? ലിങ്ക്ഡ്ഇൻ നിങ്ങളെ ലോകത്തിന് മുന്നിൽ ഒരു പ്രൊഫഷണലായി അവതരിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തൊഴിലന്വേഷകർക്കും ഇത് ഒരുപോലെ ഉപകാരപ്രദമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +1 +2 കാലത്ത് തന്നെ ലിങ്ക്ഡ്ഇൻ ഉപയോഗിച്ച് തുടങ്ങാൻ. ഇത് നിങ്ങൾക്കൊരു കരിയർ അവയർനെസ് നൽകുന്നു. അതായത് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ലോ, സിവിൽ സർവീസ് തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരെ ഫോളോ ചെയ്യുന്നതിലൂടെ യഥാർത്ഥ കരിയർ വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ പുതിയ സ്കില്ലുകൾ വികസിപ്പിക്കാനും ഇന്റേൺഷിപ്പുകളും ജോലികളും കണ്ടെത്താനും ഇത് സഹായിക്കും. അധ്യാപകർക്കാവട്ടെ, തങ്ങളുടെ അക്കാഡമിക് നേട്ടങ്ങളും ഗവേഷണങ്ങളും ലോകത്തോട് പങ്കുവെക്കാനും അക്കാഡമിക് നെറ്റ്വർക്ക് വളർത്താനും ഇതിലൂടെ സാധിക്കും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു മികച്ച ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്ചർ അതിനകത്തുണ്ടായിരിക്കണം. ഫേസ്ബുക്കിലെ പോലെ സ്റ്റൈലിഷ് ഫോട്ടോകൾ ഒഴിവാക്കി പ്രൊഫഷണൽ ലുക്കുള്ള ഫോട്ടോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി ഒരു ശക്തമായ ഹെഡ്ലൈൻ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റ് എന്നോ ഇൻട്രസ്റ്റഡ് ഇൻ AI ആൻഡ് റോബോട്ടിക്സ് എന്നോ ഇങ്ങനെയുള്ള വ്യക്തതയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമതായിട്ട് എബൌട്ട് സെക്ഷൻ. ഇത് നമ്മുടെ ഡിജിറ്റൽ റെസ്യൂമെയാണ്. നമ്മൾ ആരാണ്, എന്താണ് പഠിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നിവ ലളിതമായിട്ട് എഴുതാൻ പറ്റും. നാലാമതായി നമ്മുടെ വിദ്യാഭ്യാസവും നേട്ടങ്ങളും സർട്ടിഫിക്കറ്റുകൾ, പ്രോജക്റ്റുകൾ, ഇന്റേൺഷിപ്പുകൾ എന്നിവ ചേർക്കാം. ഒരു സയൻസ് ഫെയറോ വോളണ്ടിയർ പ്രവർത്തനങ്ങളോ ലീഡർഷിപ്പ് റോളുകളോ പോലുള്ള ചെറിയ നേട്ടങ്ങൾ പോലും ഇവിടെ വിലപ്പെട്ടതാണ്. അഞ്ചാമതായിട്ട് നമ്മുടെ യഥാർത്ഥ കഴിവുകൾ മാത്രം ചേർക്കുക, അതായത് സ്കില്ലുകൾ. ഓർക്കുക, എണ്ണത്തിലല്ല ഗുണനിലവാരത്തിലാണ് കാര്യം. പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ ആക്റ്റീവായിരിക്കുക എന്നതും പ്രധാനമാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചോ സെമിനാർ അനുഭവങ്ങളെക്കുറിച്ചോ പോസ്റ്റ് ചെയ്യാം. ലിങ്ക്ഡ്ഇൻ എന്നത് കണക്ഷനുകൾ ഉണ്ടാക്കാനുള്ള ഇടമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനിയിലെ ജീവനക്കാർക്കോ നിങ്ങളുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കോ കണക്ഷൻ റിക്വസ്റ്റ് അയക്കാം. എന്നാൽ വെറുതെ അയക്കാതെ ഒരു പേഴ്സണലൈസ്ഡ് നോട്ട് കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് റിക്രൂട്ടർമാർ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ റെസ്യൂമെയല്ല, മറിച്ച് നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ലിങ്ക്ഡ്ഇൻ വെറുതെ ഷോ ഓഫ് ചെയ്യാനുള്ള ഇടമല്ല, സത്യസന്ധതയോടെയും സ്ഥിരതയോടെയും വളരാനുള്ള ഒരിടമാണ്. അതിനാൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ആരംഭിക്കുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്യുക. കാരണം നിങ്ങളുടെ ഭാവിയിലെ വലിയൊരു അവസരം ഒരുപക്ഷെ ഒറ്റ കണക്ഷൻ കൊണ്ടായിരിക്കാം.
1: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും CHMHSS പൂക്കളത്തൂരിലെ കരിയർ ഗൈഡുമായ അബ്ദുൽ ഹമീദ് OP സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സ്.
3: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: കരിയർ ടിപ്സ്.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ

0: പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനമുണ്ട്.
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
4: അലോഹ ഹോസ്പിറ്റൽ, കീഴശ്ശേരി, ആയുർ ആരോഗ്യം, എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അലോഹ ഹോസ്പിറ്റൽ, കീഴശ്ശേരി. IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: ജീവിത പാഠം
5: ബുധൻ രാവിലെ 7:50.
4: കന്നടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽസ് ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
6: സാങ്കേതിക ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ, ഡിജിറ്റൽ ട്രെൻഡുകൾ, സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചറിയാം, കേൾക്കുക.
7: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
10: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
7: കുട്ടികൾ കളിക്കട്ടെ.
8: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
7: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
11: സൈബർ ജാലകം, അവതരണം മുനീർ ആമയൂർ. വാട്സാപ്പിൽ വരുന്ന സ്പാം മെസ്സേജസ് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം?
12: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങാനായി കടയിൽ പോയാൽ ഉടൻ അവർ ചോദിക്കും, നിങ്ങളുടെ നമ്പർ ഒന്ന് തരാമോ? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെയും ചോദിക്കും. ഇനി ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോയാലോ, അവിടെയും ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്നിടത്തൊക്കെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും, ശരിയല്ലേ? കൊടുക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും. ഇനി ഇങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സ്പാം മെസ്സേജുകളെ കൊണ്ടും കോളുകളെ കൊണ്ടും ചിലപ്പോഴെങ്കിലും പൊറുതിമുട്ടാറില്ലേ? നിരന്തരം വാട്സാപ്പിൽ സന്ദേശങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണോ ചിന്തിക്കുന്നത്? അതിന് മാർഗമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വാട്സാപ്പിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, പ്രൈവസി എന്നുള്ള ഓപ്ഷനിൽ നിന്ന് അഡ്വാൻസ്ഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക, അവിടെ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറുകളിൽ നിന്ന് നിരന്തര മെസ്സേജ് വരികയാണെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും. ഓർക്കുക, അത്യാവശ്യത്തിന് സുഹൃത്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ അൺസേവ്ഡ് നമ്പറുകളിൽ നിന്ന് മെസ്സേജുകൾ വരുമ്പോഴാണ് ആ നമ്പർ വാട്സാപ്പിൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കാക്കുക. ഇതിനുള്ള ഓപ്ഷൻ ഒരിക്കൽ കൂടി പറയാം: വാട്സാപ്പ് തുറന്ന് സെറ്റിംഗ്സ് എടുത്ത് പ്രൈവസിയിൽ പോയി അഡ്വാൻസ്ഡിൽ പോയി ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ളത് ഓൺ ആക്കിയിടുക.
11: സൈബർ ജാലകം.
7: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
13: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
14: ഈ ഓണക്കാലത്ത് ചില ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്ടുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ, ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും കണ്ടുകണ്ടി സന്ദർശിക്കൂ.
15: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
0: ശനിയും ഞായറും രാവിലെ 7:50.
15: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
16: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
17: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: രുചിയുടെ പുതുമകളും പാചകത്തിന്റെ വിശേഷങ്ങളുമായി എത്തുന്ന പാചക പരിപാടി രസമുകളം. കേൾക്കാം, പഠിക്കാം, രുചിക്കാം.
18: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം. പ്രായോജകർ
19: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 7555-8852-664.
18: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
19: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
18: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.

0: ഹലോ പി കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
2: രസമുകുളം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവമാണ് ചീര പക്കോട. ഇത് തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ചീര അരിഞ്ഞത് 1 കപ്പ്, കടലമാവ് 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, സവാള നീളത്തിൽ നേർമയായി അരിഞ്ഞത് 1/2 കപ്പ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1 നുള്ള്, വെള്ളം, ഉപ്പ് എന്നിവ ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇനി ചീര പക്കോട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു വലിയ പാത്രത്തിൽ സവാള, അരിഞ്ഞ ചീര, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് കടലമാവും അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൈകൊണ്ട് കോരിയിടാൻ പറ്റുന്ന കട്ടിയിൽ മാവ് തയ്യാറാക്കണം. ഇനി ഒരു കടായിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ മാവ് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ മറിച്ചിട്ട് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ നല്ല ക്രിസ്പിയായി വറുത്തെടുക്കുക. ശേഷം കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് അധികമുള്ള എണ്ണ ഊറ്റിക്കളയാം. ഇത് ചൂടോടെ കട്ടൻ ചായയുടെ കൂടെ ഗ്രീൻ ചട്നിയോ ടൊമാറ്റോ കെച്ചപ്പോ ചേർത്ത് കഴിക്കാം. നല്ല സ്വാദായിരിക്കും. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ആദ്യം ഒരു വലിയ പാത്രത്തിൽ സവാള, അരിഞ്ഞ ചീര, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് കടലമാവും അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൈകൊണ്ട് കോരിയിടാൻ പറ്റുന്ന കട്ടിയിൽ മാവ് തയ്യാറാക്കണം. ഇനി ഒരു കടായിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ മാവ് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ കുറേശ്ശെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ മറിച്ചിട്ട് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ നല്ല ക്രിസ്പിയായി വറുത്തെടുക്കുക. ശേഷം കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് അധികമുള്ള എണ്ണ ഊറ്റിക്കളയാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീര പക്കോട തയ്യാറായി. രസമുകുളം.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. രസമുകുളം. പ്രായോജകർ
0: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബി ടി യു നോക്കാതെ എ സി വാങ്ങിയാൽ കറണ്ട് വലിവ് കൂടില്ലേ? ഇനി എ സി വാങ്ങുമ്പോൾ ബി ടി യു നോക്കി ടണ്ണേജ് ഉറപ്പുവരുത്തുക. കണ്ണുങ്കണ്ടി
8: ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗത്തിന്റെ ഭാഗമായതിനാൽ കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസ് കണ്ണുങ്കണ്ടി ഉറപ്പു തരുന്നു.
9: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
12: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
13: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
14: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യു ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: തൂര്യസുനാമല താഴ്വരയിൽ തേനിശലിൽ ഇന്ന് പള്ളിക്കൽ മൊയ്തീനും സംഘവും ആലപിച്ച ഗാനം.

0: പള്ളിക്കൽ മൊയ്തീനും സംഘവും ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഐക്യ ഓപ്റ്റിക്കൽ സ്കോട്ടക്കിൽ റോഡ് ചട്ടിപ്പറമ്പ് തേനിശൽ സമാപിക്കുന്നു.
0: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: ഇന്ന് രാവിലെ 8:40 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0483 2950 300, മറ്റൊരു നമ്പർ 2950 500. നമ്പറുകൾ വീണ്ടും 0483 2950 300, അടുത്ത നമ്പർ 2950 800. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 8:40 മുതൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
4: ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ, ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്.
6: ഇനി LED വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നോക്കി വേണം സ്വന്തമാക്കാൻ.
7: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും LED ടിവികൾക്കൊപ്പം ഓണ സമ്മാനമായി സ്വന്തമാക്കാം 7,990 വരെയുള്ള വിവിധ സൗണ്ട് ബാറുകൾ.
6: കണ്ണങ്കണ്ടി.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ.

0: മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
3: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം. എനിക്കൊന്നും കാണില്ലേ? തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടിവരുന്നാ
0: തോന്നണേരം. പുലാമന്തോള് വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയക്ക് വിട്ടോളി. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
3: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
4: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏതാണ്? ഉത്തരം, സോജില തുരങ്കം ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം. കശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കം ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണൽ കൂടിയാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏത്? ഉത്തരം, സോജില തുരങ്കം. കശ്മീരിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കം ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണൽ കൂടിയാണ്.
0: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: മേലേപ്പുരിക്കൽ ഹോസ്പിറ്റൽ, അരീക്കോട് റോഡ്, കടുങ്ങല്ലൂർ.
5: ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രസവ സ്ത്രീരോഗ വന്ധ്യതാ ചികിത്സാ വിഭാഗം,
5: മേലേപ്പുരിക്കൽ ഹോസ്പിറ്റൽ, കടുങ്ങല്ലൂർ.
6: മൗലാന ഹോസ്പിറ്റൽ കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
4: പാലക്കാട് KSEB കൺട്രോൾ റൂം തുറന്നു. കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി തടസ്സങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനായി പാലക്കാട് KSEB ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിൽ കൺട്രോൾ റൂം തുറന്നു. സർക്കിൾ തല കൺട്രോൾ റൂം നമ്പർ 9496009936. ഹോട്ട്ലൈൻ നമ്പർ 9496010101. ടോൾ ഫ്രീ നമ്പർ 1912. വാട്സാപ്പ് അല്ലെങ്കിൽ വിളിക്കാനുള്ള നമ്പർ 9496001912. വൈദ്യുത കമ്പികൾ പൊട്ടിവീണത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകണമെന്നും വിവരങ്ങൾ മേൽപ്പറഞ്ഞ നമ്പറുകളിലോ അതത് സെക്ഷൻ ഓഫീസുകളിലോ അറിയിക്കണമെന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിക്കുന്നു.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

സമയം നമ്മോട് വിട പറയുന്നു. ഒപ്പം FM ശുഭദിനത്തിന്റെ സമയവും. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ശക്തിയുടെ ഉറവിടം ശരീരശേഷിയല്ല, ഇച്ഛാശക്തിയാണ്. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് FM ശുഭദിനത്തിൽ നിന്നും വിട പറയുന്നു. ഞാൻ TV രാജേന്ദ്രൻ, കൂടെ പ്രശാന്തി ചന്തു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 34 സെക്കൻഡും.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0433299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഡോക്ടർ ഷാഹിദ് ഷമീമാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ഇന്ന് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് പെഡലി വേദന എന്ന് നാടൻ ഭാഷയിൽ പറയും, കഴുത്തുവേദന. ഈ കഴുത്തുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിന് സ്ഥിരമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഇതെല്ലാം ഇതിലേക്കുള്ള ഒരു സാധ്യതകളായി നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നമ്മളെക്കാൾ കൂടുതൽ ഡോക്ടർക്കാണല്ലോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുന്നത്. നമുക്ക് ഡോക്ടറോട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
0: ഇന്ന് സ്ഥിരമായി ചെറുപ്പക്കാരിൽ വരെ കണ്ടുവരുന്ന ഒരു അസുഖമാണല്ലോ കഴുത്തുവേദന. എന്തായിരിക്കാം കഴുത്തുവേദനയുടെ കാരണങ്ങൾ?
2: മാഡം പറഞ്ഞ പോലെ ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് കഴുത്തുവേദന. ഒരു 10 OP പേഷ്യൻസിനെ കണ്ടുകഴിഞ്ഞാൽ അതിലൊരു 3 പേരെങ്കിലും കഴുത്തുവേദനയായിട്ട് ബുദ്ധിമുട്ടുന്നവരായിട്ടാണ് കാണാറ്. പല കാര്യകാരണങ്ങൾ ഇതിനുണ്ട്. യൂഷ്വലി നമ്മുടെ ജോലി സംബന്ധമായിട്ട് കഴുത്തിനെ എക്സ്ട്രീം പൊസിഷനുകളിൽ, അഥവാ മേലോട്ടോ അല്ലെങ്കിൽ എക്സ്ട്രീംലി താഴോട്ടോ നോക്കിയിരിക്കുന്ന ജോലിക്കാരുണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെയിന്റ് അടിക്കാർ, ടൈൽസ് ജോലി ചെയ്യുന്നവർ, ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ കഴുത്ത് മടക്കി മൊബൈലിലോട്ട് നോക്കിയിരിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ ഞങ്ങൾ സർജന്മാർ തുടങ്ങിയ ആളുകൾക്കാണ് യൂഷ്വലി കഴുത്ത് സംബന്ധമായിട്ടുള്ള പെയിനായിട്ട് വന്നു കാണാറ്. അതിലിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കഴുത്തുവേദന വരാം. അതിനു മുമ്പ് നമുക്ക് അവിടെ എന്തൊക്കെയാണ് നമ്മുടെ കഴുത്തിലുള്ള വേദന ഉളവാക്കുന്ന അല്ലെങ്കിൽ വേദനയ്ക്ക് കാരണമാവുന്ന സ്ട്രക്ചറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് അവിടെ എല്ലുകളുണ്ട്, അഥവാ കശേരുക്കൾ. കശേരുക്കൾ ഒരു 7 അവിടെ അട്ടിക്കട്ടിക്കട്ടിക്കായിട്ട് ഇരിക്കുന്നു. അതിന്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു കുഷൻ പോലെ ഡിസ്ക് ഇരിക്കുന്നുണ്ട് ഓരോ എല്ലുകളുടെയും ഇടയിലായിട്ട്. ഇനി ഈ ഡിസ്കിനെ തന്നെ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്ക് ഒറ്റ സാധനമല്ല, ഒരു ഫൈബ്രസ് റിങ്ങിനകത്തിരിക്കുന്ന ഒരു ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന ഒരു സോഫ്റ്റ് സാധനം ഇരിക്കുന്നതാണ് ബേസിക്കലി ഡിസ്ക്. ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന സുഷുമ്ന നാഡി, തലേന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് നമ്മുടെ കൈകാലുകൾ അറ്റം വരെ പോകുന്ന ഞരമ്പുകളുടെ ഇറങ്ങി വരുന്ന സുഷുമ്ന നാഡി, നമ്മുടെ മെയിൻ ഞരമ്പായിട്ടുള്ള സുഷുമ്ന നാഡിയും അതിൽ നിന്ന് ഓരോ ലെവലുകളിലായിട്ട് പുറപ്പെടുന്ന ഞരമ്പുകളുമാണ് ഉള്ളിലുള്ളത്. ഇനി പുറത്തോട്ട് വരികയാണെങ്കിൽ ഈ എല്ലുകൾ തമ്മിലുള്ള ജോയിന്റുകൾ, ഡിസ്ക് അല്ലാത്ത സൈഡിലുള്ള 1-2 ജോയിന്റുകൾ ഉണ്ട്. അതിനെല്ലാം പുറമെ കുറെ പാടകൾ, ലിഗമെന്റ്സ് എന്ന് വിളിക്കുന്ന തരം പാടകൾ, ഒരു കനാലുണ്ട്. ആ കനാലിനകത്തിലൂടെയാണ് ഈ സുഷുമ്നനാടി ഇറങ്ങിപ്പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. സുഷുമ്നനാടിക്ക് ചുറ്റും പലയിടത്തായിട്ടിരിക്കുന്ന പലതരത്തിലുള്ള ലിഗമെന്റുകളിലെ പാടാന്ന് വിളിക്കാം നമുക്ക് മലയാളത്തിൽ എളുപ്പത്തിന്. ഇതിന്റെ എല്ലാം പുറമെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പല ലെയറിലായിട്ടിരിക്കുന്ന മസിലുകൾ. അപ്പൊ ഇത്രയും സ്ട്രക്ചറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. രാവിലെ എണീക്കുമ്പോൾ കഴുത്തൊളുക്കാത്തവരായിട്ട് നമുക്ക് എല്ലാവർക്കും പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതില്

0: അങ്ങനത്തെ ഒരു പെയിൻ വരുമ്പോൾ യൂഷ്വലി അതൊരു മസിൽ സ്പാസോ ആയിരിക്കും ഇതിൻ്റെ കാര്യകാരണം. അത് ഒരു പ്രത്യേക പൊസിഷനിൽ നമ്മൾ കിടന്നതായിരിക്കാം കാരണം, അല്ലെങ്കിൽ കുറേ നേരം അതേ പൊസിഷനിൽ വെച്ച് കിടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തലയണ ഹൈറ്റ് കുറഞ്ഞോ അല്ലെങ്കിൽ കൂടിയോ ഇരുന്നിട്ടുണ്ടാവണം യൂഷ്വലി നമ്മൾ കിടക്കുന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെയിൻ ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂഷ്വലി മനസ്സിലാക്കാം അത് ഒരു മസിലിൻ്റെ സ്പാസോ ആയിരുന്നിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള മരുന്നുകളെ അതിന് വേണ്ടി വരുള്ളൂ. പക്ഷേ ചില വേദനകൾ അങ്ങനെയല്ല, ചിലത് ലാസ്റ്റ് ചെയ്ത് കളയും. അതൊരു പെട്ടെന്നൊരു ദിവസം തുടങ്ങിയതാവില്ല, കൂടെ കൂടെ ക്രമേണ അതിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നതായിട്ട് പേഷ്യൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. കയ്യിലേക്ക് ചിലപ്പം വേദന ഇറങ്ങി വരുന്നു എന്ന് പേഷ്യൻറ്റ് പറയുന്നുണ്ടാവും. ഒരു ഷോക്ക് ലൈക്ക് സെൻസേഷൻ അഥവാ ഒരു ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഉണ്ട് ഡോക്ടറെ എന്ന് പറയുന്നുണ്ടാവും. കയ്യിലെ വിരലുകളിലോ മറ്റോ തരിപ്പ് കൂടെ വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കയ്യിന് ബലം കുറവെന്ന് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നടക്കുമ്പം എനിക്ക് ചവിട്ട് കിട്ടുന്നില്ല ഡോക്ടർ എന്ന് പറയുന്നവരുണ്ടാവും. ഇവരുടെയൊക്കെ പാസ്റ്റിലേക്ക് നമ്മൾ പോയാൽ എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചു പോകുമ്പം പലപ്പോഴും രസമാണ്. ഒരുപക്ഷെ ജോലിയായിരിക്കാം. ഒരു കേസ് സിനാരിയോ പറയാം. ഒരു 40 വയസ്സുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ, നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരാള് വന്നിട്ട് പറയണു, സാറേ ഭയങ്കര കഴുത്ത് വേദന, അത് കയ്യിലേക്ക് ഇറങ്ങുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. അയാൾ ഗൾഫിലെ ട്രെയിനറാ, ജിം ട്രെയിനറാ. അപ്പൊ ഇദ്ദേഹം വന്ന് നമ്മൾ എന്നിട്ട് ഈ പെയിനിന്റെ ഒരു ലക്ഷണങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഈ പറയുന്ന ഞരമ്പ് അമർച്ച, ഞരമ്പിന്റെ മുകളിൽ ഡിസ്കിന്റെയോ മറ്റോ തള്ളിച്ച കാരണം ഉണ്ടായിട്ടുള്ള പെയിൻ ആണെന്ന് എനിക്ക് ക്ലിനിക്കലി തോന്നി. നമ്മൾ MRI എടുത്തു, പറഞ്ഞ പോലെ തന്നെ ഡിസ്കിന്റെ വിഷയം ഉണ്ടായിരുന്നു. അതർവൈസ് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരാള്. ഇങ്ങനെ ഒരു ഹിസ്റ്ററി ആയിട്ട് വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിച്ചു, നിങ്ങൾ ഭയങ്കര വെയിറ്റ് എടുത്ത് പൊക്കിയോ? അപ്പൊ അങ്ങനെ ഇല്ല, ഒക്കെ ഗ്രേഡിയന്റ് ആയിട്ട് പതുക്കനെ പതുക്കനാണ് ആള് ട്രെയിനിങ് പോണത്. അതിന്റെ അറിയുന്ന ട്രെയിനറാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന് അങ്ങനത്തെ വിഷയങ്ങളില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, തലയിൽ എന്തെങ്കിലും ഭാരം വെക്കുന്ന പരിപാടികളുണ്ടോ? യൂഷ്വലി അങ്ങനെയും കാണാറുണ്ട്. ഇപ്പം തലയിൽ ഏറ്റുന്ന ഒരു പേഷ്യന്റിന് അങ്ങനെ വരാം, പെട്ടെന്നൊരു ഭാരം 50 കിലോ എടുത്ത് തലയിൽ വെച്ചു എന്നൊക്കെ പറയുമ്പം അതിനുശേഷം വേദന വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം വർക്കൗട്ടിന്റെ, ഇപ്പം നമ്മൾ ട്രൈസെപ്സ് ജിമ്മിൽ പോകുന്നവർക്ക് അറിയുന്നുണ്ടാവും, ട്രൈസെപ്സിന്റെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വലിയ വെയിറ്റ് എടുക്കുമ്പം തലയിൽ താങ്ങുമായിരുന്നു അത്ര കൈ. അതാണ് ഇയാളുടെ ഒരു കാരണം, അദ്ദേഹത്തിന് കൈയിന് ഒരു സപ്പോർട്ടിന് വേണ്ടി തലയിൽ താങ്ങുമായിരുന്നു എന്ന്. അപ്പം എനിക്ക് ഇതേ കിട്ടിയുള്ളൂ അയാളുടെ ഹിസ്റ്ററി എന്ന്. പക്ഷേ എങ്ങനെ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ, പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും ഇല്ലാത്തന്നെ ചെറുപ്പക്കാരിൽ അങ്ങനെ ഡിസ്ക് ചാടി കാണാറുണ്ട്. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ സർജറി ചെയ്തൊരു പേഷ്യന്റ്, അദ്ദേഹത്തിന് ഈ ജോലി സ്ഥലത്ത് ചാക്കെടുത്ത് വെച്ചു, ഇദ്ദേഹത്തിന് ആദ്യേ കഴുത്ത് വേദന ഉണ്ടായിരുന്നു. അത് മൈൻഡ് ചെയ്യാണ്ട്, ഒരു സാധു മനുഷ്യനാ സ്ഥിരം ജോലിക്ക് പോകുന്നത്, അത് മൈൻഡ് ചെയ്യാണ്ട് നടക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്നൊരു ചാക്കെടുത്ത് തലയിൽ വെച്ചപ്പോൾ മുതൽ സിവിയർ ഭയങ്കരമായ വേദന. വേദന എന്ന് മാത്രമല്ല, അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കയ്യ് ബട്ടൺസ് ഇടാൻ പറ്റുന്നില്ല, അതേപോലെ ഗ്ലാസ് പിടിക്കാൻ പറ്റുന്നില്ല, ചോറ് കുഴച്ച് തിന്നുമ്പോൾ ബുദ്ധിമുട്ട്, ഇതൊക്കെ ആയിട്ടാണ് ആള് വരണേ. കാലിലേക്കും കുറച്ച് ശക്തിക്കുറവുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ MRI എടുത്ത് നോക്കുമ്പം ഇതുപോലൊരു വലിയ കംപ്രസിങ് സാധനം അവിടെ ഡിസ്ക് ചാടിയിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഞാനിപ്പം കഥകളിലൂടെ പറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത്, വെറും ഒരു കഴുത്ത് വേദന, ഒരു 2-3 ദിവസം മാത്രം വരുന്ന ഒരു മസ്കുലർ പെയിൻ പോലെയല്ല, ലാസ്റ്റ് ചെയ്യുന്നൊരു കഴുത്ത് വേദന അഥവാ നീണ്ടു പോകുന്നൊരു കഴുത്ത് വേദന, മരുന്ന് കഴിച്ചിട്ടും സെറ്റിലാവാത്തൊരു കഴുത്ത് വേദന, കയ്യിലേക്ക് ഇറങ്ങുന്ന കഴുത്ത് വേദന, കയ്യിലേക്ക് വേദന ഇറങ്ങി വരുന്ന കഴുത്ത് വേദന, കയ്യിൽ തരിപ്പ് വരുന്ന വേദന, കയ്യിൽ ശക്തിക്കുറവ് വരുന്നത്, നടക്കാൻ ബുദ്ധിമുട്ട്. നടക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പം മുട്ടിന് വേദന ഉള്ള പോലത്തെ ഒരു നടത്തമല്ല, നമുക്ക് ചവിട്ട് കിട്ടാതെ വരും. ഒരു കുണ്ടും കുഴിയുള്ള പ്രതലത്തിൽ കൂടെ നടക്കുമ്പം മുറ്റത്ത് ചിരക്കെല്ലാം കെട്ടാൻ മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ ചവിട്ട് കിട്ടാത്തൊരു പ്രശ്നം, അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ പഞ്ഞി കെട്ടിവെച്ച പോലെ ഡോക്ടർ എനിക്ക് ഫീല് ചെയ്യുന്നില്ല എന്ന് പറയുന്ന തരം കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കെന്നെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ കഴുത്തിലെ ഒരു അമർച്ചയായിരിക്കാം. ഈ അമർച്ച എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഞാൻ നേരത്തെ സംസാരിച്ച ആ പാടകളുടെ വല്ല അമർച്ചയായിരിക്കാം അത്. ഞാൻ നേരത്തെ ഡിസ്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പുറത്തുള്ളൊരു വട്ടവും ഉള്ളിലൊരു സോഫ്റ്റ് സാധനം എന്ന് പറഞ്ഞല്ലോ. ഈ പുറമേയുള്ള വട്ടത്തിലുള്ള ചെറിയൊരു വിള്ളലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടെ മറ്റവൻ ചാടി വരും, ഉള്ളിലത്തെ ആള് ചാടി വന്ന് നമ്മുടെ പാവം പിടിച്ച സുഷുമ്നനാടിയായിക്കൂടെ പോകുന്നുണ്ട്, അതിനെ പിടിച്ച് അമർത്തും, ഈ എല്ലിൻ്റെയും ബാക്കി പാടകളുടെ ഇടയിൽ വെച്ചിട്ട് അമർത്തിക്കളയും. ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളിലാണ് യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ ആ റെഡ് ഫ്ലാഗുകൾ അഥവാ കയ്യിൻ്റെ ശക്തിക്കുറവ്, നടത്തം ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കയ്യൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വരാറ്. അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മൾ നേരെ ഈ പേഷ്യൻറ്റിനോട് ഇമേജിങ് എടുക്കാൻ പറയും, അഥവാ MRI, കഴുത്തിൻ്റെ MRI എടുത്തു വരാൻ പറയും. അപ്പം നമുക്കൊരു ധാരണ കിട്ടും. ഇനി ഇതിപ്പോൾ എല്ലാ ഡിസ്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് വെച്ചാൽ യൂഷ്വലി നോ. പക്ഷേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റുകളുണ്ടല്ലോ, കൈ ശക്തിക്കുറവ് വരികയോ അല്ലെങ്കിൽ മലമൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരികയോ സുഷുമ്നാടിൻ്റെ മുകളിലാൻ വരുമ്പോൾ അങ്ങനെ ഒരു സംഗതിയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി നമ്മൾ കഴുത്തുവേനയായിട്ട് വരുമ്പം ഉണ്ടാവാറ്.
1: ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉദാഹരണ സഹിതം വളരെ സരസമായി ഡോക്ടർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോ സർജൻ ഡോക്ടർ ഷാഹിദ് ഷമീമാണ് ഇതുവരെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നമുക്ക് ഡോക്ടറോട് നന്ദി പറയാം.
0: താങ്ക്

0: താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു അവസരത്തിന്. താങ്ക് യു.
1: ഡോക്ടറുമായുള്ള അഭിമുഖത്തിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 8:25 കേൾക്കാം.
2: ആരോഗ്യം സർവദനാ.
3: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വില്ലനാവാതിരിക്കട്ടെ.
1: രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0499332999.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ആരോഗ്യം സർവധനാൽ പ്രധാനം.
5: നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: സമയം 8 മണി കഴിഞ്ഞ് 41:20. ഇപ്പോൾ കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ജരി

പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനം ആവശ്യപ്പെടാം. ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തിയാണ്. കൂടെയുള്ളത് സ്റ്റുഡിയോ സഹായവുമായി ടിവി രാജേന്ദ്രൻ, സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, സെയ്ദലവി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04832953300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 2950800. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ.

0: നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ഡോക്ടർ കമ്മുണ്ണി.
0: നമസ്കാരം സർ.
1: പെരിന്തൽമണ്ണ.
0: പെരിന്തൽമണ്ണയിൽ നിന്ന്? ഓ, ശരി സർ, പറയൂ, എന്തൊക്കെയാണ് പിന്നെ?
1: എന്താണ്, എനിക്ക് 82 വയസ്സ്, 80 വയസ്സ് കഴിഞ്ഞു.
0: ഓ, അത് ശരി, അത് ശരി.
1: ഇപ്പൊ റിട്ടയർഡ് ലൈഫാണ്.
0: ഓ, ആ ശരി.
1: പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല.
0: ആ ശരി. ഓ, അതെന്താ പ്രാക്ടീസ്? എന്താ പ്രാക്ടീസ് ചെയ്യുന്നില്ല?
1: ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്തത്.
0: ഓ, സന്തോഷം സർ. അപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സേവനം അർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ?
1: കഴിഞ്ഞിട്ടുണ്ട്.
0: അതൊരു വലിയ കാര്യമാണല്ലോ. പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ?
1: വീട്ടില്
0: എല്ലാരും സുഖമായിരിക്കുന്നു. ആ, ഓക്കെ സർ, ഓക്കെ.
1: മകനുണ്ട്. മകന്റെ
0: മകൻ ഈ ഫീൽഡിലാണോ?
1: മൂന്ന് കുട്ടി.
0: മകൻ ഈ ഫീൽഡിൽ തന്നെയാണോ ചോദിക്കുക?
1: അല്ലല്ല, മകൻ ബിസിനസ് ആണ്.
0: ബിസിനസ് ആണ്, അത് ശരി. ആരോടാ, ഭാര്യയുടെ ആണോ പറയുന്നത്?
1: ഹലോ,
0: ഹലോ, പറഞ്ഞോളൂ. സാറിന് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാന് FMS സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്, റേഡിയോ ഉണ്ട് ഇവിടെ.
0: വളരെ സന്തോഷം. സാർ പറയൂ, പാട്ട് ആദ്യം പറഞ്ഞോളൂ, ഏതാണ് വേണ്ടത്?
1: എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, അതും ഹിന്ദി ഗാനങ്ങൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റാഫി.
0: ഹിന്ദി ഗാനങ്ങളോ?
1: റാഫിന്റെ
0: മലയാളം പാട്ടുകളാണ് നമ്മള് ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത്.
1: മലയാളം, യേശുദാസ്, ജയചന്ദ്രൻ.
0: ജയചന്ദ്രൻ, ഓക്കെ. പഴയ പാട്ടുകള്?
1: പി ബി ശ്രീനിവാസൻ. പഴയ പാട്ട്.
0: അപ്പൊ ഏതെങ്കിലും വെച്ചാ മതിയോ പഴയൊരു പാട്ട്? ഹലോ,
1: പി ബി ശ്രീനിവാസന്റെ.
0: ആ, പി ബി ശ്രീനിവാസന്റെ.

0: മാമലകൾക്കപ്പുറത്ത്,
1: മാമലകൾക്കപ്പുറത്ത് ആ മരതക പട്ടുടുത്ത്. സാർ
0: പാടുമോ? ഒരു നാടുണ്ട്.
1: പാടുമോ സാറ്?
0: ആ കൊറേശൊക്കെ.
1: എന്നാലും രണ്ടു വരിയും പാടിക്കോളൂ.
0: അത് ഹിന്ദി പാടിക്കൂടെ?
1: ആ ഹിന്ദി പാടിക്കോളൂ, പക്ഷെ ഞങ്ങൾ മലയാളം പാട്ട് ഇപ്പൊ സാറ് പറഞ്ഞതായിട്ട്. പി ബി ശ്രീനിവാസന്റെ
0: ഇത് റാഫിന്റെ മധുമതി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്.
1: ആ പാടിക്കോളൂ.

0: ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പോൾ വളരെ സന്തോഷം.
1: ആ സന്തോഷം.
0: അപ്പം നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
1: ആ എല്ലാരോടും അന്വേഷണം പറയാം.
0: എല്ലാരോടും പറയാം.
1: ആ
0: ഓക്കെ.
1: അവിടെ നരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു മഞ്ചേരി എഫ് എം ഇതില്.
0: ആ ഹാ ഹാ
1: മഞ്ചേരിയില്.
0: അതെ അതെ സാറ്.
1: ഞങ്ങള് 2008 ഒരു കാശ്മീർ ടൂർ കുടുംബസമേതം പോയില് നരേന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു.
0: ഓ അത് ശരി.
1: ഇപ്പൊ എവിടെയാണാവോ അദ്ദേഹം?
0: ഇപ്പൊ സാറ് റിട്ടയർ ആയതു?
1: റിട്ടയർ ആയാ. ശരി.
0: അതെ അതെ. ആയിക്കോട്ടെ സാർ. ഓക്കെ സാർ.
1: ശരി,
0: പാട്ട് കേൾക്കാം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1st ₹30, 2nd ₹1 crore വീതം 20 പേർക്ക്. ടിക്കറ്റ് വില ₹500. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ശരിക്കും ഓണാഘോഷം കണ്ണങ്കണ്ടിയിലാണേ.
5: ഇന്ററാക്ടീവ് LED പാനൽ, കൊമേഴ്ഷ്യൽ LED, ഗെയിമിംഗ് LED, സ്മാർട്ട് പ്രൊജക്ടർ തുടങ്ങിയ ന്യൂ ജനറേഷൻ പ്രോഡക്ടുകൾ കണ്ണങ്കണ്ടിയിൽ ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളോടെ സ്വന്തമാക്കാം.
4: കണ്ണങ്കണ്ടി.
6: അടുത്തയാളെ സ്വാഗതം ചെയ്യാം. ഹലോ. ഹലോ, കോള് കട്ടായിരിക്കുന്നു.

0: പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0483295300, മറ്റൊരു നമ്പർ 2950800. നമ്പറുകൾ ഒരിക്കൽ കൂടി: 0483295300, 2950800. പെട്ടെന്ന് വിളിച്ചോളൂ. ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: ഞാൻ പട്ടാമ്പിയിൽ നിന്ന് ശ്രീജയാണ്.
0: പട്ടാമ്പിയിൽ നിന്ന് ശ്രീജ. ഓക്കെ, ശ്രീജ മുന്നേ വിളിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ?
1: ആ, വിളിച്ചിട്ടുണ്ട്.
0: കേട്ട പോലെ ഒരു അല്ലേ, എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക്
1: തോന്നുന്നു. ഞാന് വേറെ സാറായിരുന്നു.
0: ആണല്ലേ? ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് ശ്രീജ വിശേഷങ്ങൾ പട്ടാമ്പിയില്? ചൂട് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
1: ചായ രാവിലെ കുടിക്കില്ല, ഭക്ഷണം കഴിഞ്ഞിട്ട് ചായ.
0: ഓ, അങ്ങനെ. അപ്പൊ രാവിലെ ചായ ഇല്ല?
1: വേണ്ടാന്നാണ്
0: തീരുമാനം. അത് ശരി, അത് ശരി ശരി. അപ്പൊ എന്ത് കഴിച്ചു രാവിലെ? സ്കൂളിലാത്തോണ്ട് പതുക്കെ പതുക്കെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് ഒന്ന് അല്ലേ, സുഖമായിട്ട് ഉറങ്ങാനൊരു അവസരമാണ്.
1: രാവിലെ നല്ല മഴയല്ലായിരുന്നു?
0: അതെ അതെ അതെ അതെ. ആയിക്കോട്ടെ. ഇപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് പറഞ്ഞോളൂ.
1: എനിക്ക് നോട്ടം സിനിമയിലെ നമ്മുടെ ചിത്ര ചേച്ചിയുടെ മയങ്ങിപ്പോയി എന്നുള്ള സോങ്.
0: മയങ്ങിപ്പോയി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോളൂ.
1: വേറെ എന്താണ്?
0: വേറെ ഒന്നുമില്ല. എത്ര പേരുണ്ട് മക്കള്?
1: രണ്ടാള്.
0: രണ്ടാള് സ്കൂളിൽ പോണ കുട്ടികളാണോ?
1: അല്ല, ചെറിയ ആള് സ്കൂളിൽ പോണു, വലിയ ആള് എഞ്ചിനീയറിംഗിന്റെ കോച്ചിങ്ങിന്.
0: ഓ, അത് ശരി. എവിടെയാണ്?
1: പ്ലസ് ടു കഴിഞ്ഞു.
0: എവിടെയാ പോണത്?
1: സൈലത്തിലാണ്.
0: സൈലത്തില്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പൊ അങ്ങനെയാണ്, രണ്ട് എന്താ പറയാ, ഒരാള് വലിയ ആളും മറ്റേ ആള് കുറച്ച് ചെറിയ ആളും ആണ് അല്ലേ?
1: പിന്നെ രണ്ടാം കുട്ടികളാണ്.
0: ആ, ശരി. അപ്പൊ അങ്ങനെ സുഖമായിട്ട് പോകുന്നു അല്ലേ? ഇന്ന് മഴ ആയതുകൊണ്ടാണോ മയങ്ങിപ്പോയി എന്നുള്ള പാട്ട്?
1: അങ്ങനെയില്ല, ആ പാട്ട് ഇഷ്ടമാണ്. അത് വീഡിയോ കാണാനോ ഒന്നും കൂടി രസം, പഴയ ഒരു തറവാടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതില്. പാട്ടും ഇഷ്ടമാണ്.
0: ആയിക്കോട്ടെ. അപ്പം നമ്മുടെ എന്താ പറയാ, മഴയൊക്കെ കണ്ട് ചായ ഒക്കെ കുടിച്ച് സന്തോഷമായിട്ട്
1: ശ്രോതാക്കൾക്കും വേണ്ടി തീർന്നു. പിന്നെ എന്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്, ടീച്ചർമാരാണ്, അവർക്കൊക്കെ വേണ്ടിട്ട്. ഞാൻ മാത്രമേ ടീച്ചർ ആവാത്തുള്ളൂ, ബാക്കി അപ്പോഴൊക്കെ ടീച്ചർമാരായി പി എസ് സി വിളിക്കേറി.
0: ശരി, ഓക്കെ. എന്നാ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ ശ്രീജ? പിന്നൊരു അവസരത്തിലാവാം അല്ലേ?
1: ഇനി
0: കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വിളിക്കാൻ പാടുള്ളൂ, കാരണം മറ്റു ശ്രോതാക്കൾക്ക് അവസരം കൊടുക്കണല്ലോ. ആ, വിളിച്ചതിൽ സന്തോഷം.

0: ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ.

0: ചിത്രമഞ്ജരിയിലെ അടുത്ത കോളറിനെ സ്വാഗതം ചെയ്യാം. ഹലോ,
1: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: എന്റെ പേര് ജസീല.
0: റസീല?
1: ജസീല.
0: ജസീല, ഓക്കെ. എവിടുന്നാണ് ജസീല വിളിക്കുന്നത്?
1: താനൂർ. താനൂർ.
0: താനൂര്. ഓക്കെ.
1: പിന്നെ
0: പിന്നെ എന്തൊക്കെയാണ്? മഴയല്ലേ?
1: മഴയാണ്.
0: മടിയുണ്ടോ? മഴയായതുകൊണ്ട് നനയ്ക്കാൻ മടിയുണ്ടായിരുന്നോ?
1: മടി
0: ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പല്ലേ അല്ലേ? പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളും ഒന്നുമില്ലല്ലോ, തിരക്കിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ?
1: മാഡത്തിന്റെ പേരെന്തായിരുന്നു?
0: പ്രശാന്തി. ഏത് പാട്ടാണ് വേണ്ടത് ജസീലക്ക്?
1: പാട്ട് ഞാന് മോന് പറഞ്ഞു. വാഴ എന്ന് പറഞ്ഞൊരു മോഹിത്തെ പാട്ട് പറഞ്ഞു.
0: വാഴയിലെ? വാഴയിലെ
1: ഏതെങ്കിലും പാട്ട് വെച്ചാൽ മതി. ഏതാ അറിയില്ല, രണ്ട് മൂന്ന് മക്കളാണ്.
0: ശരി.
1: രണ്ടാണ് ഒരു പെണ്ണ്.
0: വാഴയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ഹലോ, ഹലോ, ജസീലയുടെ കോൾ കട്ടായി. ഏതായാലും ആ പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം.

0: നിലമ്പൂർ സ്നേഹാലയം 32-ാം വയസ്സിലേക്ക്.
1: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
0: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
1: ഫോൺ 9895357069.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
4: ചിത്രമഞ്ചേരിയിലെ അടുത്ത കോളറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സമയം 9 മണി കഴിഞ്ഞ് 8:20 ഹലോ
5: ഹലോ
4: ചിത്രമഞ്ചേരിയാണ്, ആരാണ്, പറഞ്ഞോളൂ.
5: എന്റെ പേര് മേഡം, എന്റെ പേര് മധു എന്നാണ്.
4: മധു, എവിടുന്നാണ് സ്ഥലം?
5: തിരുവാലി, കാരക്കുന്ന് കഴിഞ്ഞു മേഡം.
4: ഓ ഓക്കെ, മധു തിരുവാലി.
5: ഞാൻ വിളിക്കാറുണ്ട്, ഞാനിപ്പോ നമ്മള് ഫുട്ബോൾ ബീച്ചാണ് വിളിച്ചത്, പിന്നെ വിളിച്ചില്ല.
4: എന്തൊക്കെയാ വിശേഷങ്ങൾ, പറഞ്ഞോളൂ.
5: അങ്ങനെ നല്ല മഴയാണ്, പുറത്തൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല, രാവിലെ തന്നെ ബുദ്ധിമുട്ടാണ്.
4: അതെ അതെ. ഇപ്പൊ എന്താ ചെയ്യുന്നത് മധു?
5: ഞാൻ ഗാർഡ് വർക്കാണ് മാഡം.
4: ഓ അത് ശരി.
5: വീടിന്റെ കംപ്ലീറ്റ് ഗാർഡ് വർക്ക്, വർക്കുകൾ, സിമ്മിന്റെ കാര്യങ്ങള്, കല്ല് കാര്യങ്ങളൊക്കെ, കിണറും മോഡലൊക്കെ, ഐറ്റംസിലാക്കുക, അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെയാണ്.
4: ഒരുപാട് വർഷമായോ ഈ മേഖലയിൽ?
5: എല്ലാ വർക്കിനും പോകണ്ട, അതിനിടയിൽ കൂടെ പിന്നെ വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെ എടുക്കും. ഓരോ സീസണിലാവുമ്പോഴേ നമുക്ക് പണിങ്ങനെ മാറേണ്ടി, ഇപ്പൊ മഴ സീസൺ ആകുമ്പോൾ വേറെ വർക്കിനെ എടുക്കേണ്ടി വരും, അർച്ചന കാര്യത്തിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ വർക്കിന് എല്ലാ വർക്കിനും പോകും മേഡം.
4: എല്ലാ വർക്കും പോകും. ശരി, ഓൾ ഇൻ ഓൾ ആണ്. അതൊരു നല്ല മനസ്സാണ് അല്ലെ. എന്ത് എന്ത് പണിയും ഞാൻ ചെയ്യും എന്നുള്ളത് അല്ലെ. അല്ല, അത് ഒരു നല്ല കാര്യമാണ്. ഒന്നിന് മാത്രമേ അല്ലെ, ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ നിക്കാതെ അല്ലെ, നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റേതിലേക്ക് പോവാനുള്ള അല്ല, അതൊരു ഒരു അതിനൊരു താല്പര്യവും ഒരു മനസ്സൊക്കെ ഉണ്ടായിരിക്കണം നമുക്ക് അല്ലെ. അല്ല, അതൊരു നല്ല കാര്യമാണ്.
5: ഒന്നിനും പോവാതെ വീട്ടിന്റെ അവിടെ ഇവിടെയും പിന്നെ അങ്ങോട്ട് സിറ്റി കൂടെ നടന്നിട്ട് കാര്യമില്ല.
4: അല്ല, അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് അല്ലെ ചെകുത്താന്റെ പണിപ്പുരയാവുന്നത്. അല്ല, ഓരോ പണിക്ക് അതിന്റേതായ എന്താ പറയാ, നല്ലതും ചീത്തയുണ്ട് അല്ലെ. റിസ്ക് ഉണ്ടാവും, അതേപോലെ അതിന്റേതായ സുഖം ഉണ്ടാവും. അപ്പൊ എന്നാ മധുവിന് ഏത് പാട്ടാ വേണ്ടത്?
5: എനിക്ക് റോക്ക് ആൻഡ് റോൾ, നിരാലേട്ടന്റെ റോക്ക് ആൻഡ് റോളില് മധു മറ്റേ ബാലകൃഷ്ണൻ പാടി കഴിഞ്ഞ രാവേറായി പാട്ടാണ്.
4: ആ പാട്ടാണ് വേണ്ടത് അല്ലേ.
5: ഡെഡിക്കേഷൻ ഉണ്ട്.
4: ആ മധു ബാലകൃഷ്ണൻ പാടിയത് അല്ലേ. ആ അപ്പൊ മധു ആവശ്യപ്പെട്ടത് മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം
5: തന്നെയാണ്.
4: ആർക്കാണ് ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
5: ഞാൻ ഓൾ കേരള ലാലേട്ടൻ ഫാൻസിന്റെ ഒരു ഡിസ്ട്രിക്ട് മെമ്പറാണ്, മഞ്ചേരി.
4: ഓ അത് ശരി.
5: ഗിരിവേട്ടന്റെ ഉണ്ട്, രണ്ടുപേരുടെ ഉണ്ട്. ഗിരിവേട്ടനായിട്ട് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ലാലേട്ടന്റെ വീട്ടിൽ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
4: ഓഹോ
5: കണ്ടിട്ടുണ്ട്.
4: അപ്പൊ ഈ പണിന്റെ കൂടെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ.

0: ആ ഞങ്ങള് 3 മാസം കുടുംബം 6 മാസം കുടുംബം മേഡം ഞങ്ങൾ രാജ്യ കാണാൻ പോലെ മെമ്പർഷിപ്പ് കിട്ടുന്നത് കൊല്ലത്തിലുണ്ട്.
1: ഓ ശരി.
0: എല്ലാ വർഷം പോയി രാജ്യ കണ്ട് ഫോട്ടോസൊക്കെ ചെയ്തിട്ട് പോയി.
1: ഓ ശരി.
0: അത് 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ, എന്നാലും എന്റെ തിരക്ക് കൂടെ ചെയ്ത് സംസാരിച്ച് ഇവിടെ കുറെ സാരിത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് കൊച്ചുങ്ങൾക്കില്ല, പിന്നെ മെഡിക്കൽ കോളേജില് രക്തത്തെ ധ്യാനത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
1: ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം. അപ്പൊ നമുക്ക് എന്നാ പാട്ട് കേട്ടാലോ?
0: ഓക്കെ
1: ഓക്കെ എന്നാ. വിളിച്ചതിൽ സന്തോഷം.
0: ഓക്കെ
1: ശരി.

0: ഓണം തകർത്ത് ആഘോഷിക്കാം കണ്ണങ്കണ്ടിയോടത്ത്.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 10,990 രൂപ മുതൽ സ്വന്തമാക്കും.
0: BLDC ഫാനുകൾ വെറും 1,990 രൂപ മുതലും സ്വന്തമാക്കും. ഒപ്പം ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
1: കണ്ണങ്കണ്ടി.
2: ചിത്രമഞ്ജരി.
3: ഹലോ.
4: ആ ഹലോ,
3: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
4: ഓ താങ്ക് യു.
3: ആരാണ്?
4: ഞാൻ ശശികല താനൂർ.
3: ശശികല താനൂർ. താനൂരിൽ നിന്ന് ഇപ്പൊ ഒരാള് മുന്നേ വിളിച്ചിരുന്നു, ജസീല.
4: അതെയോ? ഞാൻ കേട്ടിട്ടില്ല.
3: കേട്ടിട്ടില്ല. ഓക്കെ, പക്ഷെ കോള് കട്ടായി പോയി. പാട്ട് ഞാൻ നേരത്തെ ചോദിച്ചു വെച്ചത് കൊണ്ട് കൊടുക്കാൻ പറ്റി. വാഴ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടായിരുന്നു അവര് ചോദിച്ചത്. അപ്പൊ ശശികലയ്ക്ക് ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് സത്യവാൻ സാവിത്രിയിലെ നീലാം.
3: സത്യവാൻ സാവിത്രിയിലെ
4: നീലാംബുജങ്ങൾ.
3: നീലാംബുജങ്ങൾ ആ യേശുദാസ് പാടിയത് അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് കേൾക്കാം. വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
4: രണ്ട് മക്കളാണ്, മൂത്ത മകള്, മൂത്തത് മകളാണ്, രണ്ടാമത്തെ പകരനാണ്. മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുത്തു.
3: ശരി.
4: രണ്ടാമത്തെ ആള് കൃഷി വകുപ്പിൽ ജോലി ചെയ്യാണ്.
3: ഹസ്ബൻഡ്
4: ഉണ്ട്, റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനാണ്.
3: അതെയോ? എന്താ പേര്?
4: രാധാകൃഷ്ണൻ.
3: രാധാകൃഷ്ണൻ. ഓക്കെ. പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴയായിട്ടൊക്കെ എന്താ പരിപാടി?
4: നല്ല മഴയാണ്.
3: നല്ല മഴയാണ്. അപ്പൊ എന്താ മഴയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ, അതോ വെറുതെ വീട്ടിലിരിക്കാം? അങ്ങനെയാ,
4: വീട്ടിലിരിക്ക. പ്രത്യേകിച്ചൊന്നുമില്ല.
3: പുറത്തേക്കൊന്നും
4: പോവാൻ പറ്റില്ലല്ലോ.
3: അതെ അതെ അതെ. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയാ മതി.
4: അതെ അതെ അതെ.
3: പിന്നെ നമുക്ക് എന്നാലേ ചിത്രമഞ്ജരിയുടെ സമയം കഴിയാനായി. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ?
4: ഓ ആയിക്കോട്ടെ.
3: ഞാൻ വിളിച്ചതിൽ സന്തോഷം. അപ്പൊ സുഖമായിട്ടിരിക്കും കേട്ടോ.
4: ആയിക്കോട്ടെ.
3: ഓക്കെ എന്നാ. ശരി
4: ശരി.

പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 21:30 ഈ പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രശാന്തി, സ്റ്റുഡിയോ സഹായവുമായി TV രാജേന്ദ്രൻ, സാങ്കേതിക സഹായം അബ്ബാസ് പറപ്പൂർ, സെയ്ദലവി.

0: FM പ്രധാന വാർത്തകൾ.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ രണ്ടു ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിലെ 30 ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണമായും നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് ഇത്. കണ്ണൂർ ഇരിട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവച്ചതായി വനം വകുപ്പ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് പരിപാടി മാറ്റിയത്. കനത്ത മഴ തുടരുന്ന കാസർകോട് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർകോട്ട് ചേർന്നു.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669, മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 1635 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് പ്രശാന്തി. രണ്ടു ദിവസത്തെ മഴയെ തുടർന്ന് ചാലിയാർ പുഴ പലയിടങ്ങളിലായി കരകവിഞ്ഞതോടെ വാഴയൂർ, വാഴക്കാട് പഞ്ചായത്തുകളിലെ ഒട്ടേറെ റോഡുകൾ വെള്ളത്തിനടിയിലായി. റോഡിലൂടെയുള്ള ഗതാഗതം പൂർണമായും നിലച്ചു. വാഴക്കാട് പഞ്ചായത്തിലെ കോലോത്തുംകടവ്, പരപ്പത്ത്, എളമരം, വാലില്ലാപ്പുഴ, തിരുവാലൂർ, മതിയം കല്ലിങ്ങൽ, എടശ്ശേരിക്കുന്ന്, നൂഞ്ഞിക്കര റോഡുകൾ വെള്ളത്തിനടിയിലായി. വാഴയൂർ പഞ്ചായത്തിലെ അഴിഞ്ഞിലം, പുഞ്ചപ്പാടം, പൊന്നേമ്പാടം, തിരുത്തിയാട്, മുളപ്പുറം എന്നിവിടങ്ങളിലും വെള്ളം കയറി. പാടത്ത് വെള്ളം ഒഴിഞ്ഞുപോകാത്തതിനാൽ വാഴ, നെല്ല്, കപ്പ, പച്ചക്കറി കൃഷികൾ വെള്ളത്തിലായി. വികാസ് വിഷൻ 2040ന്റെ ഭാഗമായി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ സംഘടിപ്പിച്ചു.

0: ഗോത്രവർഗ വിഭാഗം അവശ്യരേഖ അദാലത്തിലൂടെ വിവിധ സർക്കാർ സേവനങ്ങളിലായി 1603 സേവനങ്ങൾ ലഭ്യമാക്കി. വിവിധ രേഖകൾ ലഭ്യമാക്കുന്നതിനും പുതുക്കുന്നതിനുമായി നിരവധി കൌണ്ടറുകളാണ് ക്യാമ്പിൽ പ്രവർത്തിച്ചത്. വിവിധ രേഖകളും സർക്കാർ ആനുകൂല്യങ്ങളും ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരിടത്ത് ലഭ്യമാക്കാൻ ക്യാമ്പിലൂടെ സാധിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 കാലവർഷ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റിത്താമസിപ്പിച്ചു. 39 കുടുംബങ്ങളെയാണ് മാറ്റിത്താമസിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 42 പുരുഷന്മാർ, 51 സ്ത്രീകൾ, 36 കുട്ടികൾ എന്നിവരുൾപ്പെടുന്നു. ഏറനാട് താലൂക്കിലെ വലിയാട്ടുപറമ്പ് അങ്കണവാടി, പുതുവയൽ അങ്കണവാടി, മഅ്ദീൻ ഉലൂം മദ്രസ, കൊണ്ടോട്ടി താലൂക്കിൽ GWUPS നെടിയിരുപ്പ്, നിലമ്പൂർ താലൂക്കിലെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ, GLPS പുള്ളിപ്പാടം, SMGVHS എടവണ്ണ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത്. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
2: ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50.
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
5: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
4: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
6: അല്ലൊന്ന് ആലോചിച്ച് നോക്കി, തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് സ്റ്റോപ്പ് ഉള്ള ഗ്യാസ് സ്റ്റോവ് അപകടം വിളിച്ചു വരുത്തില്ലേ? സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം? വിലക്കുറവ് മാത്രം നോക്കാതെ തിക്നെസ് കൂടുതലുള്ള ഗ്യാസ് സ്റ്റോവ് തന്നെ തിരഞ്ഞെടുക്കൂ.
7: കണ്ണുകെട്ടി സന്ദർശിക്കൂ, ഇപ്പോൾ ഉറപ്പായി ഓണ സമ്മാനവും സ്വന്തമാക്കാം.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
9: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
11: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
12: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
13: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
14: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
13: രാവിലെ 8:23.
14: പ്രായോജകർ,
13: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
14: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
15: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
16: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
15: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
15: ഫോൺ 9744550424.
17: അലോഹ ഹോസ്പിറ്റൽ, കീഴശ്ശേരി, ആയുർ ആരോഗ്യം. എന്നും രാവിലെ 7:40.
18: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അലോഹ ഹോസ്പിറ്റൽ, കീഴശ്ശേരി.
19: അമിത വിലക്കുറവിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ, അത് ഒറിജിനൽ OS ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന്.
20: കണ്ണങ്കണ്ടിയിൽ വരും. സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അവരവരുടെ ഉപയോഗത്തിന് അനുയോജ്യമായ ലാപ്ടോപ്പുകൾ ഏറ്റവും മിതമായ വിലയിൽ സ്വന്തമാക്കാം.
19: കൂടെ മൗസ്, കീബോർഡ്, ബാഗ്, ആന്റിവൈറസ് തുടങ്ങിയ ഉറപ്പായ ഓണ സമ്മാനങ്ങളും.
20: ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ് ഇപ്പോൾ 39,990 രൂപ മുതൽ.
19: കണ്ണങ്കണ്ടി.
0: മഴവില്ലിൽ അടുത്തതായി സുജാത പാടിയ ഗാനം. ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, MG രാധാകൃഷ്ണൻ.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Konnect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ചിമ്മിനി വാങ്ങുമ്പോൾ സ്റ്റൈലും മാത്രം നോക്കാതെ സെക്ഷൻ പവറും ഓട്ടോ ക്ലീനിംഗ് സൗകര്യവും ഉറപ്പാക്കി വാങ്ങണം.
5: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ, ഒപ്പം 1,190 രൂപയുടെ ഓണ സമ്മാനവും.
4: കണ്ണങ്കണ്ടി
6: നിലമ്പൂർ സ്നേഹാലയം, 32-ാം വയസ്സിലേക്ക്.
7: നിങ്ങളുടെ വീട്ടിലെ വിവാഹം, ജന്മദിനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ വേളകളിൽ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ
6: എങ്കിൽ വിളിക്കൂ നിലമ്പൂർ സ്നേഹാലയം.
7: ഫോൺ 9895357069.
8: ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്, വെങ്ങാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
9: ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ, ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്.
10: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
11: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
10: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇതുപോലൊരു അവസരം ഇനി അടുത്ത ഓണത്തിനല്ലേ ലഭിക്കുക?
4: LG, ബോഷ്, സാംസങ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രോഡക്റ്റുകൾ എക്സ്ചേഞ്ചിലൂടെ പലിശരഹിത ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ ഓണ സമ്മാനവും.
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
12: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BNCAP സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ

0: റോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. കണ്ണങ്കണ്ടിയിൽ വണ്ടർ തണ്ടർ ഓണം മഹാമേള ആരംഭിച്ചു കഴിഞ്ഞു.
1: ഇപ്പോൾ 562 ലിറ്റർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ 39,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 1,190 രൂപയുടെ ഒരു ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: മഴവില്ലിൽ ഇനി ആലപ്പി രംഗനാഥിന്റെ സംഗീത നിർദ്ദേശത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONB കുറുപ്പ്.

0: ഹോസ്പിറ്റൽ കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: അല്ല, അലക്കി മടുത്തോ? എങ്കിൽ ഈ ഓണത്തിന് കണ്ണങ്കണ്ടിയിൽ വന്നോ. അത്യുഗ്രൻ ഓഫറോടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിക്കാം.
5: 8 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 9,990 രൂപയ്ക്കും ഹീറ്ററോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റിക് 9 kg വാഷിംഗ് മെഷീൻ 19,990 രൂപയ്ക്കും തകർപ്പൻ ഓണ സമ്മാനത്തോടു കൂടി സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: കണ്ണങ്കണ്ടി ഒരുക്കുന്നു ഒരു വലിയ LED ടിവി ഓണവിസ്മയം.
9: 75-inch ബിൽറ്റ് ഇൻ വൂഫറോട് കൂടിയ കരോക്കെ QLED ടിവി ഇപ്പോൾ 79,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 4,990 രൂപയുടെ ആമസോൺ അലക്സാ എക്കോ ഡോട്ട് ഓണ സമ്മാനം, ക്യാഷ് ബാക്ക് വേറെയും.
8: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
11: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
10: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. കൂടുതൽ തുണികൾ അലക്കാനുള്ളവർ കുറഞ്ഞ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പലതവണ അലക്കേണ്ടി വരും. ഒറ്റ വാഷിൽ അലക്കാൻ കൂടിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ തന്നെ വേണം.
5: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ ഉറപ്പായ ഓണ സമ്മാനങ്ങളുടെ സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
13: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
14: ദിവസവും കാലത്ത് 6:35.
15: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
16: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊരിമ എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
17: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയല്ലേ വെള്ളത്തിലെ തകരാറ് മനസ്സിലാക്കാതെ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നത്?
18: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 2,990 രൂപ മുതൽ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സ്വന്തമാക്കാം. ഒപ്പം നേടാം ഉറപ്പായ ഓണ സമ്മാനവും. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
19: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
1: എന്നും രാവിലെ 7:00.
19: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ശരിക്കും ഓണാഘോഷം കണ്ണങ്കണ്ടിയിലാണേ.
4: ഇന്ററാക്ടീവ് LED പാനൽ, കൊമേഴ്ഷ്യൽ LED, ഗെയിമിംഗ് LED, സ്മാർട്ട് പ്രൊജക്ടർ തുടങ്ങിയ ന്യൂ ജനറേഷൻ പ്രോഡക്ടുകൾ കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ സ്പെഷ്യൽ പ്രൈസിൽ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളോടെ സ്വന്തമാക്കാം.
5: കണ്ണങ്കണ്ടി.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
0: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ഈ ഓണം തകർത്താഘോഷിക്കാം കണ്ണങ്കണ്ടിയോടത്ത്.
4: സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഇപ്പോൾ വെറും 10,990 രൂപ മുതൽ സ്വന്തമാക്കൂ.
5: BLDC ഫാനുകൾ വെറും 1,990 രൂപ മുതലും സ്വന്തമാക്കൂ. ഒപ്പം ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
4: കണ്ണങ്കണ്ടി.
20: മഴവില്ലി ലിലി, ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന കുടപ്പനക്കുന്ന് ഹരി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 55 മിനിറ്റും 45 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കലക്ടർമാരുടെ ഓൺലൈൻ യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് യോഗം വിളിച്ചത്.

0: കേരളത്തിലുടനീളം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. അടിയന്തരഘട്ടത്തിൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ തുറന്ന 2 സ്പിൽവേ ഗേറ്റുകളും നിലവിൽ 0.25 അടി വീതം തുറന്ന നിലയിലാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. വളപട്ടണം പുഴയിൽ ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണിത്. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഒഴികെ 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട സുപ്രീംകോടതി ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയുടെ പരിഗണനയിൽ. കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാളാണ് സഭയിൽ ബിൽ അവതരിപ്പിക്കുന്നത്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാനിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാട്ടിയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ മാസം 30-നായിരുന്നു വോട്ടെടുപ്പ്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ 1664-5 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 1616 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38 1633 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: അല്ല, ഈ ഓണത്തിന് ഒരു കിടിലൻ മ്യൂസിക് സിസ്റ്റം വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഹരം?
4: JBL, ഫിലിപ്സ്, സെബ്രോണിക്സ്, ബോട്ട്, മാർഷൽ, ലെനസ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മ്യൂസിക് സിസ്റ്റം ഓണം ഓഫറുകളോട് കൂടി കണ്ണങ്കണ്ടിയിൽ. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.

പ്രിയമുള്ളവരെ, സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 36 സെക്കൻഡുമായിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം കേൾക്കാം റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി.

0: ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി നാം ആചരിക്കുകയാണ്. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലയൂട്ടലിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു വാരാചരണം വർഷം തോറും നടത്തിവരുന്നത്. ഈ വാരാചരണത്തോടനുബന്ധിച്ച് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈല. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി നാം ആചരിക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ശരിക്കും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല നമ്മൾ വാരങ്ങളും, അതായത് ഡേയ്സ് ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഉദാഹരണം, ഈ വളരെ അടുത്ത കാലത്ത് കഴിഞ്ഞതാണ് OR എന്നുള്ള ഒരു സെലിബ്രേഷൻ. അതുപോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് എന്ന് പറയുന്നത് ഓഗസ്റ്റിലെ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആചരണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് അത്രത്തോളം നമ്മുടെ സമൂഹം, ലോക ആരോഗ്യ സംഘടനയും ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്, അവരാണ് നാളത്തെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിയും ശക്തിയും വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. ഈ മെച്ചപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഫുഡാണ് മുലപ്പാലെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്, വളരെ അഡ്വർടൈസ്മെന്റും വരുന്നൊരു കാര്യമാണ്, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിൻ്റെ അർത്ഥം എന്താണ്? 6 മാസം മുലപ്പാൽ മാത്രം മതി. ഒരു കുഞ്ഞിനെ ജന്മം കൊണ്ടതിന് ശേഷം ആദ്യത്തെ 6 മാസം വേറെ ഏതൊരു ഫുഡിൻ്റെയും ആവശ്യം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തൽ കൂടെയാണ് ഈ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി ഒന്ന് നോക്കാം. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ് സ്ട്രെങ്തൻ വാട്ട് ഓക്സ്. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്തിനൊരു തുടക്കം പ്രധാനമാണ്. ഏതൊരു സംരംഭം നടക്കുമ്പോഴും ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തുടക്കം, ഒരു കുഞ്ഞിന്റെ ജീവിതചക്രം തുടങ്ങുന്നത് ജനിച്ച ഉടനെ. ഈ ജനിച്ച ഉടനെ ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കണം കുഞ്ഞിന് കിട്ടേണ്ടതും നടക്കേണ്ടതും. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഏത് ജീവനും ആയിക്കോട്ടെ, 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്: 1 വായു, 2 ജലം, 3 ഭക്ഷണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നത് കരയലാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് ഏത് സെക്സ് എന്നുള്ളതല്ല നോക്കുന്നത്, കുഞ്ഞ് കരഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. കരയുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞു, അതായത് ശ്വാസം കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത് കുഞ്ഞിന് വേണ്ടത് ജലമാണ്. 3ാമത് വേണ്ടത് ഭക്ഷണമാണ്. ഈ ജലവും ഭക്ഷണവും ഒന്നിച്ച് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് മുലപ്പാൽ വഴി. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്ക് ഇവൻ ഒരു ഫ്ലൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും, ഒരു എയ്റോപ്ലെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി വളരെ കൂടുതലാണ്. ഏറ്റവും ഡേഞ്ചറസ് ടൈം എന്ന് പറയുന്നത് അതിന്റെ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലുമാണ്. അപ്പം സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 6 മാസം ഈ ടേക്ക് ഓഫ് ടൈമായിട്ട് കണക്കാക്കണം. ആ ടേക്ക് ഓഫ് ടൈമിൽ വേറെ യാതൊരുവിധ കണ്ടാമിനേഷനും പാടില്ല. ആ കണ്ടാമിനേഷൻ ഇല്ലാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്. അതാണ് അതിന്റെ പ്രധാന പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മുലപ്പാലിന്റെ കാര്യം. എന്തുകൊണ്ട് നമ്മൾ ഇതിലോട്ട് പോയി എന്നുള്ളത് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ട് നമ്മളൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, എല്ലാ ജീവജാലങ്ങളും, പ്രത്യേകിച്ചും സസ്തനികൾ എന്ന് പറയുന്നത്, മുലയൂട്ടിയാണ് കുഞ്ഞിനെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ജീവിപ്പിക്കുന്നത്. അതുപോലുള്ള ഒരു സ്പീഷീസാണ് മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷേ മറ്റു ജീവജാലങ്ങളെല്ലാം നമ്മളൊരു ട്രെയിനിങ്ങോ അങ്ങനെ ഒരു പ്രോഗ്രാമോ ഒന്നുമില്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും പുതിയ പുതിയ ഡെവലപ്മെന്റ്സും കാരണം പ്രാധാന്യം മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ കൊടുത്തപ്പോൾ, ഇതിനെന്ത് ആവശ്യമുണ്ടോ എന്നുള്ള ചിന്താഗതി മനുഷ്യനിൽ വന്നു. പക്ഷേ അത് വളരെയധികം ദോഷം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയും ശാസ്ത്രീയമായിട്ട് ഇതിന് പല പ്രത്യാഖ്യാതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മെഡിക്കൽ ഫ്രട്ടേണിറ്റി ലോകം ഒട്ടുക്ക് ഈ ഒരു വാരം വളരെ ഇതിന്റെ പ്രാധാന്യമൊക്കെ ഇങ്ങനെ ഒന്ന് ആചരിക്കാമെന്ന് വിചാരിക്കുകയും അതിന്റെ നേതൃത്വം ലോകാരോഗ്യ സംഘടന കൊടുക്കുകയും ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാരം വളരെ പ്രാധാന്യം കൊടുത്ത് ആചരിക്കുന്നത്.
0: സർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ലൈഫാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ

0: അവർക്ക് മുലയൂട്ടലിന് എത്രത്തോളം സമയവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ദീർഘകാലത്തെ അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താമോ?
1: ആദ്യം നമ്മള് യുവതലമുറയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ വലുതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഡേ ടു ഡേ സർവൈവൽ, നമ്മളുടെ ചിന്താഗതിയാണെങ്കിൽ പണ്ട് സ്ത്രീകളാണെങ്കിൽ പുറത്ത് അവരുടെ വീട്ടിന് പുറത്ത് പോകുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഉള്ള ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അവര് ഏണിംഗ് മെമ്പേഴ്സായി. അങ്ങനെ വന്നപ്പോൾ പ്രാധാന്യം ഏതിന് കൂടുതൽ കൊടുക്കണം? പക്ഷേ ഇതിൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലത്തിനൊത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം

ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോ ജോലിക്കും പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അതായത് ഒരു കുഞ്ഞിനെ മുലപ്പാല് ആറുമാസം കൊടുക്കാതെ ആ അമ്മ വേറൊരു ജോലിയുടെ കാരണം കൊണ്ട് ഇതിന് ഈ ഒരു മുലപ്പാലിനെ കുഞ്ഞിന് കൊടുക്കാതെ പോകുമ്പോൾ കുഞ്ഞിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കുടല സംബന്ധമായിട്ടുള്ള കാര്യവും പ്രതിരോധ സംബന്ധമായ കാര്യവും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിതിനെ കാണേണ്ടത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ. കാരണം അതൊരു ബാങ്കിലെ പൈസയുടെ നിക്ഷേപം പോലെ തന്നെ കാണണം. നമ്മളൊരു ജോലി എന്ന് പറയുമ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അത് സർവൈവലിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ജോലിയിൽ ആറുമാസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റാണോ മെച്ചം, അതോ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ ആറുമാസം മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതാണോ മെച്ചം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ജോലി കിട്ടി അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു ആറുമാസം കുഞ്ഞിനെ മുലപ്പാല് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അസുഖം വരാതിരിക്കുമ്പോൾ, അതായത് വേറെ എക്സ്പെൻഡിച്ചർ ഇല്ല, അസുഖം വരാത്തതിന്റെ കാര്യം മാത്രമല്ല ഒരു ഫോർമുല ഫീഡിലോട്ട് പോകുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ശരിയായ രീതിയിൽ ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഒരു ടിന്ന് തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ടിൻ ഫോർമുല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മാസം ഈ 1000 രൂപ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് ഇടവിട്ട് ചിലവാക്കുന്നതും അതേ സ്ഥാനത്ത് താൽക്കാലികമായിട്ട് ജോലിയെ നിർത്തി വെച്ചിട്ട് ഒരു അമ്മ മുലയൂട്ടുന്നതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലി നോക്കിയാലും ലാഭകരം എന്ന് പറയുന്നത് മുലയൂട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം സ്ത്രീകൾക്ക് അവരുടെ എംപ്ലോയീസിന് 6 മാസം മെറ്റേണിറ്റി ലീവായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ റോങ് ആയിട്ട് ഇന്റർപ്രെറ്റ് ചെയ്യാറുണ്ട്. അതായത് അതൊരു സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന കംഫർട്ടായിട്ട്, അതല്ല യഥാർത്ഥത്തിൽ. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല, അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. അത് ഭാവി തലമുറയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇതിന്റെ എക്കണോമിക് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ പാർട്ട് പിന്നെ കൺഫ്യൂഷൻസ് ആർക്കും ഇല്ല, വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് പല സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തലച്ചോറ് മുതലാണ്. ബുദ്ധിയുടെ വളർച്ച എപ്പോഴും കൂടുന്നത് മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ആയിരിക്കും. ഏകദേശം 30 അളവ് മടങ്ങ് അതിൻ്റെ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഒരു മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനും അതേസമയം പശുവിൻ്റെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബുദ്ധിവികാസത്തിൻ്റെ 30 ഇരട്ടിക്കുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി മുലപ്പാലിലാണ് കൂടുതലുള്ളത്. അതൊരു പോയിന്റ്. 2, ടെസ്റ്റുകൾ നടത്തുമ്പോൾ IQ ലെവൽ ആർക്കാണ് കൂടുതലെന്നുള്ളത്, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും. അത് നോക്കുമ്പോഴും മുലയൂട്ടൽ മാത്രം ചെയ്ത് ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം കൊടുത്ത ഒരു കുട്ടിയും അതല്ലാതെ പശുമ്പാലോ ഫോർമുല എന്ന് പറയുമ്പോൾ അത് പശുമ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പാലായാലേ പറ്റൂ, അങ്ങനെ കൊടുത്ത കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് 8 ഇരട്ടി കൂടുതലാണ് IQ, ബുദ്ധിയുടെ വികാസം 8 ഇരട്ടിയാണ് കൂടുതൽ ആർക്ക്, മുലപ്പാൽ മാത്രം 6 മാസം കൊടുത്ത് വളർത്തിയ കുട്ടികൾക്ക്. പിന്നെ ഇതിനോടൊപ്പം പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുടല്, അതായത് ആമാശയത്തിന്റെ മെച്ചൂരിറ്റി 4.5 മാസം ആകുമ്പോഴേ ആകുന്നുള്ളൂ, 4.5 മാസം വരെ എടുക്കും അതിന്റെ മെച്ചൂരിറ്റി വരാനായിട്ട്. അപ്പോഴൊരു വേറെ ഫോറിൻ സാധനം എന്ത് നമ്മുടെ ആമാശയത്തിലോട്ട് പോയാലും അവിടെ മുറിവുകൾ വരാനായിട്ട് മൈക്രോ ഇഞ്ചുറീസ് എന്ന് പറയും. ചെറിയ കുഞ്ഞു കുഞ്ഞു മുറികൾ, കാണാൻ പറ്റുന്നതല്ല, മൈക്രോ ഇഞ്ചുറീസ് വരാം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗസ് മിൽക്കിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച അന്ന് മുതൽ പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷേ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തതാണ് മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. 1 വയസ്സെങ്കിലും ആകാതെ കുഞ്ഞിന് എണീറ്റിരിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് മദറുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗവുമുണ്ട്, കംഗാരു. കംഗാരു എന്ന് പറയുമ്പോൾ ഒരു തമ്പിന്റെ സൈസ്, പെരുവിരലിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ജനിക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ അതിന്റെ സഞ്ചിയിലിട്ടാണ് വളർത്തുന്നത്. നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ആ ഒരു സഞ്ചി ഇല്ലെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അമ്മയെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പ്രസവം നൽകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെ മുലയൂട്ടുന്നത് നമ്മൾ കാണണം. 6 മാസം

0: എന്നുള്ളത് മിനിമമാണ്. അത് ആറുമാസം കഴിഞ്ഞും കൊടുക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 2 വയസ്സുവരെയെങ്കിലും മുലപ്പാൽ കൊടുക്കണം. എന്നാൽ 6 മാസം വരെ ഇതിനെ പൂർണ്ണമായിട്ടും ജലവും ഭക്ഷണവുമായിട്ട് കാണാൻ പാടുള്ളൂ. അത് പറയാനുള്ള കാരണമുണ്ട്. 6 മാസം പൂർണ്ണ നന്നായിട്ട് വെയിലുള്ള കാലഘട്ടത്തിലായാൽ പോലും നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല. കൊടുക്കാൻ പാടുള്ളത് അമ്മയുടെ മുലപ്പാൽ മാത്രം. പച്ചവെള്ളമോ ചൂടാക്കി തണുപ്പിച്ച വെള്ളമോ ഒന്നും 6 മാസം വരെ ആവശ്യമില്ല. എന്നാൽ 6 മാസം കഴിയുമ്പോൾ മറ്റു ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങണം. അത് ആദ്യത്തെ 1-3 മാസം, 6 മാസം മുതൽ 9 മാസം വരെ 4 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 9 മാസം മുതൽ 1 വയസ്സ് വരെ 4 മുതൽ 5 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 1 വയസ്സ് കഴിഞ്ഞാൽ ഫാമിലി പോട്ട് എന്ന് പറയും. അതായത് വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞിനും കൊടുക്കാം. ഇതൊരു സപ്ലിമെന്റ് ആയിട്ടാണ് കാണേണ്ടത്. ഏതിനെ? മുലപ്പാലിനെ. ആ 1 വയസ്സ് കഴിഞ്ഞാൽ മുലപ്പാൽ ഒരു നോർമൽ ഭക്ഷണമായിട്ട് കാണരുത്. അത് ആഡ് ഓൺ ഫുഡായിട്ട് മാത്രമേ കാണാവൂ. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട്, അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബോണ്ടായിട്ടാണ് മുലപ്പാലിനെ കാണേണ്ടത്. ആ 2 വയസ്സ് കഴിഞ്ഞിട്ട് മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ എൻ്റെ എക്സ്പീരിയൻസും കൂടെ വെച്ച് പറയുകയാണ്, അസുഖങ്ങൾ വരുന്നതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോഴും മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളരെ കുറവാണ്. എന്നാൽ 6 മാസത്തിന് മുമ്പേ തന്നെ മൃഗത്തിൻ്റെ പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നയോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, ചുമ, മാത്രമല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം, പറയേണ്ട കാര്യം, അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതാണോ അതോ ജോലിക്ക് പോകുന്നതാണോ എക്കണോമിക്കലി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്കലി ഫിനാൻഷ്യലി നല്ലതെന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുന്നതാണ് ലോങ് റണ്ണിൽ. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരമ്മ ആഗ്രഹിക്കുന്നില്ല അസുഖമുള്ള ഒരു കുഞ്ഞ് തന്നെ എനിക്ക് വേണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കണം തങ്ങളുടെ കുഞ്ഞുങ്ങളെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാരൻസും 6 മാസം വരെ ഉള്ള മുലപ്പാല് ഒരു കാരണവശാലും മുടക്കാനായിട്ട് പാടില്ല.
1: ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ഇത്രയും അറിവുകളും നിർദ്ദേശങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, വളരെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഇസൈ മഴി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:50 AM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11 മണിക്ക് സുവർണഗീതികൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 നിഷൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വിലനിലവാരം, തുടർന്ന് ഗാനാമൃതം, 1:55 AM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, ഇരുട്ടിന്റെ ആത്മാവ്, രചനായും ടി വാസുദേവൻ നായർ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3 മണിക്ക് എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസുഫ്, 3:57 AM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 AM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ റിലേ, 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM.

ആദ്യഗാനം പാടിയത് ശ്രീനിവാസ്, സുജാത എന്നിവർ ചേർന്ന ചിത്രം ജോഡി. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

0: ഒന്നാലോചിച്ച് നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്ന മിക്സികൾ അടുക്കള ജോലികൾ സ്തംഭിപ്പിക്കില്ലേ?
1: ഇപ്പോൾ പണി മുടക്കില്ല എന്ന് ഉറപ്പുള്ള മിക്സികൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 1990 രൂപ മുതൽ സ്വന്തമാക്കാം. ഒപ്പം ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി.
2: വരികൾ എഴുതിയത് താമരൈ, സംഗീതം ഹാരിസ് ജയരാജ്, പാടിയത് ബോംബെ ജയശ്രീ, ചിത്രം കാക്ക കാക്ക.
3: എല്ലാം സൊല്ലവേ ഒരു നാൾ പോതുമാ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഹരിഹരനും ഹരിണിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ന്യൂ.

0: അല്ല, ഈ ഓണത്തിന് ഒരു കിടിലൻ മ്യൂസിക് സിസ്റ്റം വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഹാരം?
1: JBL, Philips, Sebronics, Boat, Marshall, Lenas തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മ്യൂസിക് സിസ്റ്റം ഓണം ഓഫറുകളോട് കൂടി കണ്ണങ്കണ്ടിയിൽ. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും.
2: ചിത്രം താജ്മഹൽ, പാടിയത് ശ്രീറാം, കൽപ്പന, ചന്ദ്രൻ, ക്ലിന്റൺ എന്നിവർ ചേർന്ന്. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനവും ഉണ്ട്.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
2: അടുത്ത ഗാനം പാടിയത് ഉദിത് നാരായണൻ. ചിത്രം കനാക്കണ്ടേൻ. വൈരമുത്തുവിന്റെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

0: കുടുംബത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Movement that inspires.

0: ഓണക്കാലത്ത് ചില്ലർ, ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്റ്റുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ. ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും കണ്ണുകെട്ടി സന്ദർശിക്കൂ.
1: ഇസമഴയിൽ അവസാനമായി ശങ്കർ മഹാദേവൻ പാടിയ ഗാനം. യുഗഭാരതിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം. ചിത്രം തിരുമലൈ.

0: FM പ്രധാന വാർത്തകൾ.
1: മഴ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം തുടങ്ങി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ് യോഗം. പമ്പ പരിസരത്തെ ശക്തമായ മഴയിൽ പമ്പ ത്രിവേണിയിൽ ജലനിരപ്പ് ഉയരുന്നു. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേരമംഗലം മുതൽ അടിമാലി വരെ പൂർണ്ണ ഗതാഗത നിരോധനം. ഈ ഭാഗത്തെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് ഇത്. ചേർത്തല കുമരകം കോട്ടയം റോഡിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ ഈ റൂട്ടിലെ വാഹനയാത്ര ഒഴിവാക്കണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ. കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായും കളക്ടർ അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡ് അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. നെടുമ്പൊയിൽ വഴി വാഹനസഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളുണ്ടായാൽ രണ്ട് ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി കോഴിക്കോട്ട്. പൊതുസമ്മേളനം ടൌൺ ഹാളിൽ ഉച്ചകഴിഞ്ഞ് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അവകാശവാദം വ്യാജമാണെന്നും വൈറൽ വീഡിയോ പഴയതാണെന്നും PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു.
0: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 8:23.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയക്രമം. 1:06:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ്, 10:11. 2:01:14 തിരുവനന്തപുരം ലോകമാന്യതിലക് എക്സ്പ്രസ്, 3:15. 1:06:10 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ്, 11:38. 1:06:23 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്, 11:48. 1:02:07 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്, 12:05. അങ്ങാടിപുരം സ്റ്റേഷനിൽ 1:06:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 14:11. 5:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 11:11 എത്തിച്ചേരും.
11: ട്രെയിൻ സമയം.
12: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
13: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater options. ഓരോ കുടുംബത്തിന്റെയും യാത്ര

0: പറ്റിയ കംഫർട്ട് പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7558852664.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
11: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
12: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
14: ഗോത്രവർഗ വിഭാഗം അവശ്യ രേഖ അദാലത്തിൽ 11 രേഖകളാണ് 168 ഉന്നതികളിൽ നിന്നുള്ള ആദിവാസികൾക്ക് ലഭ്യമാക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, തൊഴിൽ കാർഡ്, ബാങ്ക് അക്കൌണ്ട് അടക്കമുള്ള രേഖകളുടെ വിതരണ ഉദ്ഘാടനം മന്ത്രി KA തുളസി നിർവഹിച്ചു. അരുവാക്കോട് കുംഭാര സമുദായത്തിനായി നിർമ്മിച്ച 20 ലക്ഷം രൂപയുടെ കെട്ടിടവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭ, വഴിക്കടവ്, പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, മൂത്തേടം, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലുള്ള ഗോത്രവിഭാഗങ്ങൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രേഖകൾക്കായി എത്തുന്നവർക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി മരുന്നുകളും നൽകുന്നുണ്ട്. ഉന്നതികളിൽ നിന്നായി ആദിവാസികളെ എത്തിക്കുന്നതിനുള്ള വാഹന സൌകര്യങ്ങളടക്കം വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി നഗരസഭയിലും കോടൂർ പഞ്ചായത്തിലും പ്രത്യേക യോഗങ്ങൾ ചേർന്നു. വാർഡ് തലത്തിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ എമർജൻസി റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചു. നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ നിലവിൽ പൊതു ഇടങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഉടനെ വെട്ടിമാറ്റാൻ തീരുമാനിച്ചു. സ്വകാര്യ സ്ഥലങ്ങളിൽ ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റി ഇവയുടെ തുക വ്യക്തികളിൽ നിന്ന് ഈടാക്കും. മഴക്കെടുതിയിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ ദേശീയ ദുരന്ത നിവാരണ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തി ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കളക്ടറോട് അഭ്യർത്ഥിക്കും.
13: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
16: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
16: മൗലാന ഹോസ്പിറ്റൽ കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
17: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: അലോഹ ഹോസ്പിറ്റൽ കീഴശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
19: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അലോഹ ഹോസ്പിറ്റൽ കീഴശ്ശേരി. ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക് വെങ്ങാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
18: ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ, ആയുഷ് പ്രാണ ആയുർവേദ ക്ലിനിക്.

പ്രിയമുള്ളവരെ, സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റും 45 സെക്കൻഡുമായിരിക്കുന്നു. മഞ്ചേരി നിലയത്തിൽ നിന്നും ഇപ്പോൾ കേൾക്കാം സുവർണഗീതികൾ. ആദ്യം പകൽപൂരം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബി ടി യു നോക്കാതെ എ സി വാങ്ങിയാൽ കറണ്ട് വലിവ് കൂടില്ലേ? ഇനി എ സി വാങ്ങുമ്പോൾ ബി ടി യു നോക്കി ടണ്ണേജ് ഉറപ്പുവരുത്തുക. കണ്ണങ്കണ്ടി
3: ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗത്തിന്റെ ഭാഗമായതിനാൽ കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസ് കണ്ണങ്കണ്ടി ഉറപ്പു തരുന്നു.
4: യേശുദാസിന്റെ ശബ്ദം, ചിത്രം പുണ്യം, ഗാനശില്പികൾ എസ് രമേശൻ നായർ, എം ജയചന്ദ്രൻ.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കൊടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണഗീതികൾ. ഇനി സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിൽ P ജയചന്ദ്രനും അരുന്ധതിയും പാടിയ ഗാനം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഇനി എൽ ഇ ഡി വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി നോക്കി വേണം സ്വന്തമാക്കാൻ.
1: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും എൽ ഇ ഡി ടിവികൾക്കൊപ്പം ഓണ സമ്മാനമായി സ്വന്തമാക്കാം 7,990 രൂപ വരെയുള്ള വിവിധ സൗണ്ട് ബാറുകൾ.
0: കണ്ണങ്കണ്ടി
2: എം ജയചന്ദ്രന്റെ സംഗീത നിർദ്ദേശത്തിൽ കലാഭവൻ മണി പാടിയ ഗാനം. ചിത്രം മത്സരം. ഗാനരചന എസ് രമേശൻ നായർ.

0: അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് സ്റ്റോപ്പ് ഉള്ള ഗ്യാസ് സ്റ്റോവ് അപകടം വിളിച്ചു വരുത്തില്ലേ? സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം? വിലക്കുറവ് മാത്രം നോക്കാതെ തിക്നെസ് കൂടുതലുള്ള ഗ്യാസ് സ്റ്റോവ് തന്നെ തിരഞ്ഞെടുക്കൂ.
1: കണ്ണും കണ്ടി സന്ദർശിക്കൂ, ഇപ്പോൾ ഉറപ്പായി ഓണ സമ്മാനവും സ്വന്തമാക്കാം.
2: ചിത്രയുടെ സ്വരം, ചിത്രം കുസൃതി, ഗാനശില്പികൾ എസ് രമേശൻ നായർ, എം ജയചന്ദ്രൻ.

0: അമിത വിലക്കുറവിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ, അത് ഒറിജിനൽ OS ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന്.
1: കണ്ണങ്കണ്ടിയിൽ വരൂ, സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അവരവരുടെ ഉപയോഗത്തിന് അനുയോജ്യമായ ലാപ്ടോപ്പുകൾ ഏറ്റവും മിതമായ വിലയിൽ സ്വന്തമാക്കാം.
0: കൂടെ മൗസ്, കീബോർഡ്, ബാഗ്, ആന്റിവൈറസ് തുടങ്ങിയ ഉറപ്പായ ഓണ സമ്മാനങ്ങളും.
1: ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ് ഇപ്പോൾ 39,990 രൂപ മുതൽ.
0: കണ്ണങ്കണ്ടി.
2: മഞ്ചേരി നിലയത്തിൽ നിന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണഗീതികൾ. ഇനി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം സ്റ്റീഫൻ ദേവസി.

0: ചിമ്മിനി വാങ്ങുമ്പോൾ സ്റ്റൈലും മാത്രം നോക്കാതെ സെക്ഷൻ പവറും ഓട്ടോ ക്ലീനിംഗ് സൗകര്യവും ഉറപ്പാക്കി വാങ്ങണം.
1: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ, ഒപ്പം 1,190 രൂപയുടെ ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി.
2: ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം അകലെ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം. ചിത്രം അമൃതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സുവർണഗീതികളിൽ അവസാനമായി കേൾക്കാം ഡിസംബർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജാസ്സി ഗിഫ്റ്റ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്.

0: പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെയും രാജ്യസഭ 2 വരെയും നിർത്തിവച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ ബഹളം. വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ ഗുസ്തി ഫെഡറേഷൻ മേധാവി ബ്രിജ് ഭൂഷൺ സിംഗിനെ ഡൽഹി കോടതി കുറ്റവിമുക്തനാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് വിധി പുറപ്പെടുവിച്ചത്. വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരവേ സ്ഥിതിഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നു. ആഭ്യന്തര റവന്യൂ മന്ത്രിമാരും ജില്ലകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ജില്ലാ കലക്ടർമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പാലക്കാട് പോത്തുണ്ടിയിൽ കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു സ്ത്രീ മരിച്ചു. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലെ ജീവനക്കാരി പുലിയമ്പാറ സ്വദേശി എൻ ജയന്തിയാണ് മരിച്ചത്. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് കാണാതായ കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്ത് കണ്ടെത്തി. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 321 കുടുംബങ്ങളിലെ 862 പേരാണ് കഴിയുന്നത്. ശബരിമലയിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ രാവിലെ നിറപുത്തരി പൂജകൾ നടത്തി. പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 16:605 മംഗളൂരു സെന്റർ, തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:08 12:217 തിരുവനന്തപുരം നോർത്ത്, ചണ്ഡിഗഡ് സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:43 16:159 ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 1:08 12:617 എറണാകുളം സെൻട്രൽ, ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗളദ്വീപ് എക്സ്പ്രസ് 1:48 19:578 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 6:15 വഴി 2:14 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം 56:609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 16:325 നിലമ്പൂർ കോട്ടയം പാസഞ്ചർ 4:01 56:608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: സമയം 12 കഴിഞ്ഞ് 4:42. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

ഇപ്പോൾ ഇശൽ. ഇശലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം രഹന പാടിയ ഗാനം കേൾക്കാം.

0: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്ന മിക്സികൾ അടുക്കള ജോലികൾ സ്തംഭിപ്പിക്കില്ലേ?
1: ഇപ്പോൾ പണി മുടക്കില്ല എന്ന് ഉറപ്പുള്ള മിക്സികൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 1990 രൂപ മുതൽ സ്വന്തമാക്കാം. ഒപ്പം ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
8: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
10: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
15: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
16: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
17: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
18: 5-star ബി എൻ ക്യാപ് സുരക്ഷാ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി, ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
17: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
18: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
19: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
20: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-8852-664.
21: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
22: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
21: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
22: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
21: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
22: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
23: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
22: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
23: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3-299-299.
24: എടാ, ഇപ്പൊ തട്ടിയാലും മുട്ടിയാലും പൊട്ടിയാലും ഒരു പ്രശ്നമല്ല. മൊബൈൽ ഫോണുകൾക്ക് കണ്ണങ്കണ്ടിയിൽ ഫ്രീ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ കിഡിലൻ ബ്ലൂടൂത്ത് സ്പീക്കർ സമ്മാനവും ഉണ്ട്.
25: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ, TNC അപ്ലൈ.
26: ഇനി കേൾക്കാം കണ്ണൂർ ഷെരീഫും ശ്രീലതയും ചേർന്ന് പാടിയ ഗാനം.

0: നമ്മുടെ കാലത്ത് ചില്ലർ, ഡീപ് ഫ്രീസർ, വിസി കൂളർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി കൂളിംഗ് പ്രൊഡക്ടുകൾ സ്പെഷ്യൽ പ്രൈസിൽ സ്വന്തമാക്കൂ. ഒപ്പം ക്യാഷ് ബാക്കും. കൂടാതെ ഓണം വണ്ടർ തണ്ടർ ഓഫറുകളും കണ്ടുകണ്ടി സന്ദർശിക്കൂ.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05.

0: പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
10: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
11: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
10: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
12: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
12: രാവിലെ 8:23.
13: പ്രായോജകർ
12: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
13: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
14: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
15: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
16: RBI പറയുന്നു,
15: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
4: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
17: അല്ലൊന്ന് ആലോചിച്ച് നോക്കി, തിക്നെസ് കുറഞ്ഞ ഗ്ലാസ് സ്റ്റോപ്പ് ഉള്ള ഗ്യാസ് സ്റ്റൗ അപകടം വിളിച്ചു വരുത്തില്ലേ? സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം? വിലക്കുറവ് മാത്രം നോക്കാതെ തിക്നെസ് കൂടുതലുള്ള ഗ്യാസ് സ്റ്റൗ തന്നെ തിരഞ്ഞെടുക്കൂ.
18: കണ്ണുകെട്ടി സന്ദർശിക്കൂ, ഇപ്പോൾ ഉറപ്പായി ഓണസമ്മാനവും സ്വന്തമാക്കാം.

സമയം 12 മണി കഴിഞ്ഞ് 26:46. ഇപ്പോൾ ജാലകം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ സയൻസ് വിഷയത്തിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്നതോടൊപ്പം സർക്കാർ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് ചേർന്നവർക്കാണ് അവസരം. SSLC പരീക്ഷയിൽ സയൻസ്, ഇംഗ്ലീഷ്, കണക്ക് എന്നീ വിഷയങ്ങൾക്ക് B+ കുറയാത്ത ഗ്രേഡ് വാങ്ങി വിജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും 10-ാം ക്ലാസ് CBSE അല്ലെങ്കിൽ ICSE സിലബസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ യഥാക്രമം A2, A ഗ്രേഡുകൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. പ്ലസ് ടു പരീക്ഷ എഴുതി 2 മാസത്തെ ക്രാഷ് കോഴ്സിന് ചേർന്നവരെയും പരിഗണിക്കും. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാഫോം പൂരിപ്പിച്ച് ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, മാർക്ക്ലിസ്റ്റിന്റെ പകർപ്പ്, ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കിന്റെ പകർപ്പ്, എംപാനൽ ചെയ്യപ്പെട്ട പരിശീലന സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ഫീസ് അടച്ച രസീത് എന്നിവ അടുത്തമാസം 30 ദിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കണം. അപേക്ഷയുടെ മാതൃകയും സർക്കാർ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളുടെ വിവരങ്ങളും മറ്റ് അനുബന്ധ വിശദാംശങ്ങളും ജില്ലാ, ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭ്യമാകും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-250-5005. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-250-5005. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസ് പുതിയ അംഗം

0: ങ്ങളെ ചേർക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ഇനി പറയുന്ന വില്ലേജുകളിൽ ഉൾപ്പെട്ടവർ നിശ്ചിത തീയതിയിൽ അപേക്ഷകൾ ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ എത്തിക്കണം. ഈ മാസം 18 ആനക്കയം പന്തല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ടവരും ഈ മാസം 20 എടവണ്ണ പെരകമണ്ണ വില്ലേജിൽ ഉൾപ്പെട്ടവരും അപേക്ഷിക്കണം. അടുത്ത മാസം 10 മമ്പാട് പുള്ളിപ്പാടം, അടുത്ത മാസം 15 പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി വെട്ടിക്കാട്ടിരി, അടുത്ത മാസം 19 വണ്ടൂർ, അടുത്ത മാസം 23 പോരൂർ, അടുത്ത മാസം 26 തിരുവാലി എന്നീ വില്ലേജുകളിലുള്ളവർ അപേക്ഷിക്കണം. ഒക്ടോബർ 6 തുവൂർ, ഒക്ടോബർ 8 കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ്, ഒക്ടോബർ 13 കാളികാവ് വെള്ളയൂർ, ഒക്ടോബർ 15 ചോക്കാട്, ഒക്ടോബർ 24 കരുളായി, ഒക്ടോബർ 27 അമരമ്പലം എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ടവർക്ക് അംഗത്വത്തിന് അപേക്ഷിക്കാം. അവസരമുണ്ട്. ജാലകം സമാപിച്ചു. സമയം 12:29:54. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി, തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്ത് നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്.

0: വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോട് പോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്ത് രൂക്ഷമായ കടൽക്ഷോഭവുമുണ്ട്.
0: പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണം. പുലയമ്പാറ സ്വദേശിനി എൻ ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങിയെങ്കിലും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
0: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 4 ലക്ഷത്തിലേറെ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമക്കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധികം വിഹിതമായി 10 കിലോ അരി 26 രൂപ നിലക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18-ാം പടിക്ക് സമീപത്ത് നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷമോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗ്ഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിൽ

0: പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് സംസാരിക്കുന്നു.
3: കേന്ദ്ര സർക്കാർ 1994 കൊണ്ടുവന്ന മനുഷ്യാവയവങ്ങളുടെ മാറ്റിവയ്ക്കൽ നിയമത്തിന്റെ 2014 പുറപ്പെടുവിച്ച ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചികിത്സാ ആവശ്യങ്ങൾക്കായി അവയവങ്ങളും മാറ്റിവയ്ക്കുന്ന നടപടിക്രമങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായും മെഡിക്കൽ എത്തിക്സിന് കോട്ടം തട്ടാതെയും അവയവദാതാക്കളുടെയും സ്വീകർത്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം സ്ഥാപിതമായ കേസോട്ടോ അവയവം, ടിഷ്യൂദാനം, വീണ്ടെടുക്കൽ, വിതരണം, മാറ്റിവയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. മരിച്ചവരിൽ നിന്നുള്ള അവയവദാനം പ്രോത്സാഹിപ്പിച്ചും ആവശ്യമുള്ള രോഗികൾക്ക് അവയവങ്ങൾ നീതിയുക്തവും സുതാര്യവുമാക്കി അവയവങ്ങളുടെ ഗുരുതരമായ ക്ഷാമം പരിഹരിക്കുന്നതിലാണ് ഇതിന്റെ പ്രസക്തി. കേസോട്ടോ ഒരു റെഗുലേറ്ററി ബോഡിയായും കൂടി പ്രവർത്തിക്കുന്നു. ട്രാൻസ്പ്ലാന്റ് സെന്ററുകൾ നിരീക്ഷിക്കുക, കേന്ദ്രീകൃത വെയിറ്റിംഗ് ലിസ്റ്റ് പരിപാലിക്കുക, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുക, മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് പരിശീലനം നൽകുക, അവയവ മാറ്റിവയ്ക്കലിന്റെ നിയമപരവും ധാർമ്മികവുമായ വശങ്ങൾ സുഗമമാക്കുക എന്നിവയെല്ലാം ഇതിന്റെ ചുമതലകളാണ്. അവയവദാനം പ്രധാനമായും 4 വിധത്തിലാണ്. 1, മരണാനന്തര അവയവദാനം, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളിൽ നിന്ന് മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ബന്ധുക്കളുടെ അനുവാദത്തോടുകൂടിയുള്ള അവയവ കൈമാറ്റം, അതാണ് മരണാനന്തര അവയവദാനം. 2, ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ അവയവദാനം, അതായത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അവര് സ്വമേധയാ അവരുടെ ഇഷ്ടത്തോടുകൂടി അവരുടെ ബന്ധുവിനെ രക്ഷിക്കുവാൻ തരുന്ന അവയവദാനം, അതാണ് ബന്ധുക്കളിൽ നിന്നുള്ള അവയവദാനം. 3, ബന്ധുവേതര അവയവദാനം, അതായത് രോഗിയുമായിട്ട് യാതൊരുവിധ ബന്ധു ഇല്ലെങ്കിൽ പോലും അവരുടെ ഇഷ്ടാനുസരണം വേറൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള താല്പര്യം കാണിച്ച് അവയവം കൊടുക്കാൻ വരുന്നതാണ് ബന്ധുവേതര അവയവദാനം. ആ അവയവദാനത്തിന് നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കച്ചവട താല്പര്യം ഇല്ലാതിരിക്കണം, യാതൊരു ലാഭേച്ഛയും കൂടാതെ ആയിരിക്കണം ആ അവയവദാനം നടക്കേണ്ടത്. അതിനാൽ ബന്ധുവേതര അവയവദാനം നടത്താൻ വേണ്ടി ഒരു ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ ഈ അവയവദാനം വളരെ നിഷ്പക്ഷവും അല്ലെങ്കിൽ യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെയാണ് സ്വീകർത്താവിന് കൊടുക്കുന്നതെന്നുള്ള പരിശോധന ഈ കമ്മിറ്റി നടത്തും. അതിനുശേഷം മാത്രമേ ബന്ധുവേതര അവയവദാനം സാധ്യമാകുള്ളൂ. മസ്തിഷ്ക മരണത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം സമൂഹത്തിൽ ഒത്തിരി മസ്തിഷ്ക മരണ നിർണയത്തിനെ കുറിച്ച് ആശങ്കകളും രോഗികളുടെ ബന്ധുക്കൾക്കുണ്ട്, ആശുപത്രി അധികൃതർക്കുണ്ട്, ഡോക്ടർമാർക്കുണ്ട്. മസ്തിഷ്ക മരണം 4 ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ആ മെഡിക്കൽ ബോർഡിൽ ആശുപത്രിയെ പ്രതിനിധീകരിച്ച അവരുടെ ഉന്നതമായ അഡ്മിനിസ്ട്രേറ്റർ, സൂപ്രണ്ട് ആകാം, സിഇഒ ആകാം, MD ആകാം, ചെയർമാൻ ആകാം, അദ്ദേഹം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. 2, പ്രസ്തുത രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഏത് ഡോക്ടറിന്റെ കീഴിലാണോ ആ രോഗി അഡ്മിറ്റഡ് ആയിരിക്കുന്നത് ആ ഡോക്ടർ ടീമിൽ ഉണ്ടായിരിക്കണം. പിന്നെ 2 ഡോക്ടർമാരാണ് അതിൽ ഏറ്റവും പ്രധാനം, അത് സർക്കാർ അംഗീകരിച്ച എംപാനൽ ഡോക്ടർമാരായിരിക്കണം. അത് അപ്രോപ്രിയേറ്റ് അതോറിറ്റി എന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ട് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഉണ്ട്. ആ ഒഫീഷ്യൽ അംഗീകരിച്ച 2 ഡോക്ടർമാരായിരിക്കണം മറ്റു 2 ഡോക്ടർമാർ. അങ്ങനെ 4 ഡോക്ടർമാരടങ്ങുന്ന ടീം പ്രസ്തുത രോഗിയെ വളരെ വിശദമായി പരിശോധിച്ച് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും

ഇതേ ഡോക്ടർമാരുടെ സംഘം 6 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ഒരിക്കൽ കൂടി രോഗിയെ വന്ന് സന്ദർശിക്കുകയും നേരത്തെ ചെയ്ത എല്ലാ പരിശോധനകളും ഒന്നും കൂടെ പൂർണ്ണമായിട്ടും പരിശോധിച്ച് 2 തവണ യാതൊരുവിധ സംശയത്തിന് ഇടവരാത്ത രീതിയിൽ രോഗിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത ശേഷമാണ് രോഗിയുടെ ബന്ധുക്കളെ അവയവദാനത്തിന്റെ സന്നദ്ധതയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നിർത്തുന്നതോ തീരുമാനിക്കേണ്ടത്. നമ്മൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് 2 പ്രയോജനമുണ്ട്. ഒന്ന്, അനാവശ്യമായി ഒരു രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തി ദീർഘനാള് ചികിത്സിക്കേണ്ട ആവശ്യകത നമുക്ക് നിർത്താം. 2, അവയവദാനത്തിനോട്ട് പോവാം. അപ്പൊ അവയവദാനത്തിനോട്ട് പോയാലുള്ള ഒരു ഗുണം, ഹൃദയം, ശ്വാസകോശം, കരള്, വൃക്കകൾ, ചെറുകുടൽ, ഇതെല്ലാം നമുക്ക് സ്ഥായിയായ അവയവസ്തംഭനാവസ്ഥയുള്ള രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ബന്ധു ദീർഘായുസ്സിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടാം. കാരണം നമ്മുടെ ഇടയിൽ കുറച്ചുപേരെങ്കിലും അവയവദാനം ചെയ്ത ശേഷം 1 വർഷം 2 വർഷം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ ഫോൺ വിളിച്ച് തിരിച്ചു പറയാറുണ്ട്, അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് എന്റെ മകന്റെ ഹൃദയം അല്ലെങ്കിൽ എന്റെ മകന്റെ കരൾ വേറൊരാളിലൂടെ ജീവിക്കുന്നത് കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മകൻ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകുമായിരുന്നുവെന്ന് ആശ്വസിക്കുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യമാരുണ്ട്. അവയവം ലഭിക്കാനായി ഒരു രോഗി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഒരു രോഗിക്ക് ഏത് ആശുപത്രിയിൽ നിന്നാണോ അവയവം മാറ്റിവെക്കാൻ താല്പര്യപ്പെടുന്നത് ആ അവയവം മാറ്റിവെക്കുന്ന ആശുപത്രിയിൽ പോയി നമ്മുടെ പരിശോധനകൾക്ക് വിധേയമായും നമ്മൾ ആദ്യം നമ്മൾ അവയവ മാറ്റത്തിന് മെഡിക്കലി യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം കെഎസ്ഒടിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അത് അവയവം കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഏത് ആശുപത്രിയാണോ അവിടെ കൂടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. രോഗിക്ക് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഒത്തിരി പരിശോധനകൾക്ക് വിധേയമായാൽ മാത്രമേ ഒരു അവയവം സ്വീകരിക്കാനുള്ള ശാരീരിക ക്ഷമത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആശുപത്രി മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഹൃദയമാണെങ്കിലും കരളാണെങ്കിലും വൃക്കയാണെങ്കിലും ഏത് ആശുപത്രിയിലാണോ നമുക്ക് അവയവം മാറ്റിവെക്കാൻ തീരുമാനം ആ ആശുപത്രിയിൽ കൂടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അത് രക്തഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എ ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, AB, B ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വെയിറ്റിംഗ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ ആദ്യം ഉള്ള രോഗിക്കായിരിക്കും ഏറ്റവും ആദ്യം അവയവം കിട്ടുക. അതിനകത്ത് വേറെ ശുപാർശകളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. സുതാര്യമായിട്ടായിരിക്കും അവയവ വിന്യാസം നടത്തുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് ആശുപത്രിക്കൂടെയും നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. മരണശേഷം നിങ്ങൾക്ക് സ്വമേധയാ ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും സർക്കാർ വെബ്സൈറ്റ് ഉണ്ട്, www.kso.kerala.org.in. അതിൽ പോയാൽ പ്ലഡ്ജ് യുവർ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അത് പ്ലഡ്ജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറും നിങ്ങളുടെ ഫുൾ ഐഡന്റിറ്റിയും വെച്ച് നിങ്ങളുടെ വിറ്റ്നസ്സും വെച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ അർത്ഥം നിങ്ങൾ ഓൾറെഡി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിയമപരമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും നിങ്ങൾ ബന്ധുക്കളെ വളരെ ക്ലിയർ ആയിട്ട് ഇത് ബോധ്യപ്പെടുത്തണം. അതായത് ഇപ്പം ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി തീരുമാനമെടുക്കേണ്ടത് എൻ്റെ ഭാര്യയോ എൻ്റെ സഹോദരനോ എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കും. അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കാണിച്ച ഈ സന്നദ്ധത, അതായത് മരണശേഷം എൻ്റെ അവയവം എല്ലാവർക്കും കൊടുക്കണം, എൻ്റെ ശരീരം മറ്റുള്ളവരിലൂടെ ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം ഞാൻ ഓൾറെഡി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇതിനൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഓർഗന് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നമ്മുടെ ജീവിതം പങ്കാളി അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ അറിയിക്കുക, സഹോദരി അറിയിക്കുക, അച്ഛനമ്മമാരെ അറിയിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന അവസ്ഥയിൽ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷം അവരോട് സംവദിക്കുമ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു തടസ്സം നിൽക്കാൻ ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഓവർകം ചെയ്യാൻ വളരെ നല്ല കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഡൊണേഷൻ പ്ലഡ്ജ് ചെയ്യാം. ഈ ഡൊണേഷൻ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ചിലർക്കെങ്കിലും ഉള്ളൊരു ആശങ്ക, പ്ലഡ്ജ് ചെയ്താൽ നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി അവർ നമ്മളെ മനഃപൂർവ്വം ചികിത്സിക്കാതെ അവയവം എടുത്തു കളയുമോ എന്നൊരു ആശങ്ക പബ്ലിക്കിനുണ്ട്. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പ്ലഡ്ജ് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും അല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ആധാർ ഇനേബിൾഡ് ആണ് നമ്മുടെ പ്ലഡ്ജ്. അപ്പോൾ നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലായിരിക്കും OTP വരുന്നത്. അതുവഴി മാത്രമേ നിങ്ങൾ ഓർഗൻ ഡൊണേഷൻ രജിസ്റ്റർഡ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു ആശുപത്രിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആശുപത്രി ബന്ധുക്കളോടാണ് ആരായുന്നത്, ആള് ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ആള് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഫോൺ ഉണ്ടെങ്കിൽ ഇതേ വെബ്സൈറ്റിൽ പോയിട്ട് പ്ലഡ്ജേഴ്സ് ലോഗിൻ എന്നൊരു സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഫോൺ നമ്പർ കൊടുത്താൽ നമുക്കൊരു OTP വരും. അത് OTP അടിച്ച് നോക്കിയാൽ നമ്മൾ ഓൾറെഡി ജീവിച്ചിരിക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. അതാണ് പ്ലഡ്ജിന്റെ രഹസ്യ സ്വഭാവം. വേറെ ആരും ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ആധാർ ഇനേബിൾഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ ഈ ഡൊണേഷൻ പ്ലഡ്ജസ് നോക്കിയാൽ ഏകദേശം 3 ദശലക്ഷം ആൾക്കാരുള്ള കേരളത്തിൽ വെറും 6,000 പേരെ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളൂ.
ആളുകൾക്കെല്ലാം ഈ ഒരു ആശങ്ക കാരണമായിരിക്കും പ്ലഡ് ചെയ്യാത്തത്. കഴിയുന്നതും നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ ഓർഗൻ ഡോണർ ആകാൻ പ്ലഡ് ചെയ്യണം. കാരണം ഇത് ആരും ദുരുപയോഗപ്പെടുത്തില്ല. ഇത് സർക്കാർ ഏജൻസിയുടെ കയ്യിൽ മാത്രമേ നിങ്ങളുടെ ഈ നമ്പർ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ പ്ലഡ്ജ്

0: ചെയ്ത കാര്യം അറിയുള്ളൂ. ഇന്ത്യൻ ഓർഗൻ ഡൊണേഷൻ ഡേ എന്ന് പറയുന്ന ഓഗസ്റ്റ് 3 അത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്നതിന്റെ ഓർമ്മ സൂചകമായാണ് ഇന്ത്യൻ ഓർഗൻ ഡൊണേഷൻ ഡേ ഓഗസ്റ്റ് 3 ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ത്യ ഒട്ടാകെ ഒത്തിരി ക്യാമ്പയിനുകളുണ്ട്. എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവദാനത്തിന് സന്നദ്ധമാകുകയാണെങ്കിൽ സ്ഥായിയായ അവയവ സ്തംഭനാവസ്ഥ കാരണം മരണവുമായി മല്ലിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ സഹായിക്കാൻ നിങ്ങളുടെ ഈ പ്ലഡ്ജ് സഹായകമാകും.
1: ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെ സോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. ഭുവനേശ്വർ, കട്ടക്, ഗഞ്ചം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭുവനേശ്വരിലെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം കട്ടക്കിലെ ബനാരയിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. നാളെ ഭുവനേശ്വരിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ രാഷ്ട്രപതി ബർഹാംപൂരിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഗഞ്ചം ജില്ലയിലെ തപ്തപാനിയിൽ മാ കൻഹുനി ദേവി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വരിലും കട്ടക്കിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ബർഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ, തപ്തപാനി ക്ഷേത്ര സമുച്ചയം, ആർമി എയർ ഡിഫൻസ് കോളേജ് തുടങ്ങിയയിടങ്ങൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചേക്കും. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് അവതരിപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോട് കൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായി എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാസ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയിൽ 15 മരണം സംഭവിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സുരക്ഷാ സന്നാഹം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 165 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി

0: സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പ നദി കരകവിഞ്ഞു ഒഴുകുന്നുണ്ട്. പമ്പ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 പേർ മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണമെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്തർമന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗിനെയും ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ തോമറിനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 78,745, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 210 പോയിന്റ് ഉയർന്ന് 24,594, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യ രാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസന

0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. 1:55 FM പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം. 2:15 തുടർ നാടകം ഇരുട്ടിന്റെ ആത്മാവ്, രചന MT വാസുദേവൻ നായർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം. 3:00 എന്റെ ഗാനം. കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ് അവതരിപ്പിച്ചത്. 3:57 FM പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, തീവണ്ടി സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും പരിപാടി കേൾക്കാം. അറിയിപ്പ് സമാപിച്ചു. പഴം പച്ചക്കറി വില നിലവാരം ലഭ്യമല്ല. ഇനി കേൾക്കാം ഗാനാമൃതം.

ഗാനാമൃതത്തിൽ ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നന്ദനം എന്ന ചിത്രത്തിന് ചിത്ര ആലപിച്ചത്. സംഗീതം രവീന്ദ്രൻ.

0: അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇതുപോലൊരു അവസരം ഇനി അടുത്ത ഓണത്തിനല്ലേ ലഭിക്കുക?
1: LG, Bosch, Samsung തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി.

0: അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇതുപോലൊരു അവസരം ഇനി അടുത്ത ഓണത്തിനല്ലേ ലഭിക്കുക?
1: LG, Bosch, Samsung തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രോഡക്റ്റുകൾ എക്സ്ചേഞ്ചിലൂടെ പലിശരഹിത ഈസി EMI സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ ഓണ സമ്മാനവും.
0: കണ്ണും കണ്ടി സന്ദർശിക്കൂ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: സമയം 1 മണി കഴിഞ്ഞു 9:52. ഇനി കേൾക്കാം ചിത്രം നരസിംഹം. പാടിയത് MG ശ്രീകുമാർ. സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കണ്ണങ്കണ്ടിയിൽ വണ്ടർ തണ്ടർ ഓണം മഹാമേള ആരംഭിച്ചു കഴിഞ്ഞു.
3: ഇപ്പോൾ 562 ലിറ്റർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ 39,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 1,190 രൂപയുടെ ഒരു ഓണ സമ്മാനവും.
2: കണ്ണങ്കണ്ടി.
4: എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ദേവാസുരം.

0: അല്ല അലക്കി മടുത്തോ എങ്കിൽ ഈ ഓണത്തിന് കണ്ണങ്കണ്ടിയിൽ വന്നോ അത്യുഗ്രൻ ഓഫറോടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിക്കാം.
1: 8 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 9,990 രൂപയ്ക്കും ഹീറ്ററോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റിക് 9 kg വാഷിംഗ് മെഷീൻ 19,990 രൂപയ്ക്കും തകർപ്പൻ ഓണ സമ്മാനത്തോടു കൂടി സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: സമയം 1 മണി കഴിഞ്ഞ് 21:53. ജോൺസൺ ഈണം പകർന്ന് ചിത്രയും സംഘവും ആലപിച്ച ഗാനം ചിത്രം ഈ പുഴയും കടന്ന്.

0: കണ്ണങ്കണ്ടി ഒരുക്കുന്നു ഒരു വലിയ എൽ ഇ ഡി ടി വി ഓണവിസ്മയം.
1: 75 ഇഞ്ച് ബിൽറ്റ് ഇൻ വൂഫറോട് കൂടിയ കരോക്കെ ക്യൂ എൽ ഇ ഡി ടി വി ഇപ്പോൾ 79,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 4,990 രൂപയുടെ ആമസോൺ അലക്സാ എക്കോ ഡോട്ട് ഓണ സമ്മാനം, ക്യാഷ് ബാക്ക് വേറെയും.
0: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരികയല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
3: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: രഘുകുമാർ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മായാമയൂരം.

0: അല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. കൂടുതൽ തുണികൾ അലക്കാനുള്ളവർ കുറഞ്ഞ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പലതവണ അലക്കേണ്ടി വരും. ഒറ്റ വാഷിൽ അലക്കാൻ കൂടിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ തന്നെ വേണം.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ ഉറപ്പായ ഓണ സമ്മാനങ്ങളുടെ സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: സമയം 1:32:47. ഇനി കേൾക്കാം. വടക്കുനാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്ര ആലപിച്ച ഗാനം

0: നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഈ ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയല്ലേ വെള്ളത്തിലെ തകരാറ് മനസ്സിലാക്കാതെ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നത്.
1: ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിന്നും 2,990 രൂപ മുതൽ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സ്വന്തമാക്കാം. ഒപ്പം നേടാം ഉറപ്പായ ഓണ സമ്മാനവും. കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
2: ഇനി കേൾക്കാം എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം അഗ്നിദേവൻ.

സമയം 1 മണി കഴിഞ്ഞ് 42:55. കാണാക്കിനാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. സംഗീതം നൽകിയത് രഘുകുമാർ.

സമയം 1 മണി കഴിഞ്ഞ് 48:49. ഗിരീഷ് പൊത്തഞ്ചേരി എഴുതിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം കല്യാണ കച്ചേരി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം

0: FM പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 15 മരണമുണ്ടായതായി മുഖ്യമന്ത്രി. 7 പേരെ കാണാതായതായും 316 ക്യാമ്പുകൾ തുറന്നതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്തെ മഴക്കെടുതി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി. എന്നാൽ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്നതടക്കം തെറ്റായ വാർത്തകൾ ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഗവൺമെന്റ് 8 ലക്ഷം രൂപ നൽകും. വീടുകളിൽ വെള്ളം കയറിയവർക്കും മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കും 10,000 രൂപ ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ അവലോകന യോഗത്തിനുശേഷം അറിയിച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 480,614 വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% തകരാറുകൾ പരിഹരിച്ചെന്നും കണ്ണൂർ പേരാവൂരിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 73,024 കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകി സംസ്ഥാനതല വിതരണ പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 CPIM പ്രവർത്തകർക്ക് ഹൈക്കോടതി ജാമ്യം. 67 ദിവസമായി ഇവർ ജയിലിലായിരുന്നു. പാലക്കാട് പോത്തുണ്ടിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് സ്ത്രീ മരിച്ചു. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിലെ ജീവനക്കാരി പുലിയമ്പാറ സ്വദേശി N. ജയന്തിയാണ് മരിച്ചത്. വോട്ടർ രജിസ്ട്രേഷൻ എളുപ്പമാക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി കവരത്തിദ്വീപിൽ ശില്പശാല സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റിന്റെ സഹകരണത്തോടെയായിരുന്നു ശില്പശാല

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 19:578. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 6:15 വഴിക്ക് 2:14 12:075 കാലിക്കറ്റ് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 16:324 മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 16:650 കന്യാകുമാരി മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 2:55 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം 56:609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 16:325 നിലമ്പൂർ കോട്ടയം പാസഞ്ചർ 4:01 56:608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 56:611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: News.
1: ആകാശവാണി ഇരുട്ടിന്റെ ആത്മാവ്, എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം, രണ്ടാം ഭാഗം. രൂപാന്തരം കെ ആർ ഇന്ദിര.
2: സംവിധാനം ഉമാബാലൻ.
3: ഞാൻ എവിടെയാണ്? ഈ മുറിക്കകത്ത് എങ്ങനെ എത്തി? ഇരുട്ടാണ്, പുറത്തെ നിഴൽപ്പാടുകളിൽ എന്തെല്ലാമോ അനങ്ങുന്നുണ്ടല്ലോ. കറുത്ത രൂപങ്ങൾ പതുങ്ങി നിൽക്കുകയാണ്. പിശാചുക്കൾ! കിളിവാതിലിൽ കൂടി അകത്തു വരാൻ പറ്റില്ല പിശാചിന്. പേടി വേണ്ട. ആകാശത്തെ രസക്കുടുക്കുകൾ പോലുള്ള നക്ഷത്രങ്ങൾ ഇരുണ്ടുപോയോ? കറുത്ത നക്ഷത്രങ്ങൾ! കണ്ണടച്ചിരിക്കുമ്പോൾ കറുപ്പും ചുവപ്പുമായ കൊച്ചു കുമിളകൾ കണ്ണിനകത്തു നിന്ന് പൊട്ടിവിടർന്നു വരികയാണ്. വെളിച്ചം വരട്ടെ. ഏ, അടച്ചിരിക്കുന്നു. ആരാ ഈ വാതിൽ അടച്ചത്?
4: വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. അച്ഛൻ നേരെ, പിന്നിൽ അമ്മാമ. ഇപ്പോ ഒരു മടവാടുണ്ടായിരുന്നെങ്കിലോ. ഒറ്റ വീശൽ, രണ്ട് തലയും താഴെ. തല ഒളിപ്പിച്ചു വെക്കും, അവരാവശ്യപ്പെട്ട് വന്നാലും കൊടുക്കില്ല.
5: എടാ, നീ വെറുതെ എന്റെ കയ്യ ചീത്തയാക്കരുത്.
4: അഹമ്മതി കാട്ടിയാൽ എല്ലി ഞാൻ വെള്ളമാക്കും. ഇനി നീ പുറത്തിറങ്ങുന്നൊന്ന് കാണട്ടെ.
5: ശബ്ദം കേട്ടു പോരുത്, ഒച്ച കേട്ടാലുണ്ടല്ലോ. ഞാൻ പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുക്കും.
3: പോലീസിന്റെ തല വെട്ടണം. മടവാക്കത്ത് കിട്ടിയാൽ തല ഞാൻ വെട്ടും.
5: അച്യുത, ആള് ഉദ്രവം ഉണ്ടാവോ?
4: ഇതൊക്കെ വെറുതെ കാട്ടുകാണ്. തെമ്മോടുത്തം കാട്ടിയാൽ ചെകിടി ഞാൻ വിളിക്കും.
5: അടച്ചിട ഭേദന്നാ തോന്നണ.
6: സുഹൃദക്ഷയം, സുഹൃദക്ഷയം. നാരായണ, നാരായണ, നാരായണ.
3: അങ്ങനെ ഈ കിളിവാതിൽ മാത്രമായി ഈ കൂട്ട്. ഇതിനടുത്തിരുന്നാൽ മുറ്റത്തെ പപ്പായമരവും വാഴത്തോട്ടവും ആട്ടിൻകൂടും കാണാം. പപ്പായമരത്തിൻ്റെ ചുവട്ടിൽ കുട്ടികൾ കളിക്കണുണ്ടാവും. ചിലപ്പോഴവർ കിളിവാതിലിനടുത്ത് വരും, കൊഞ്ഞനം കാട്ടിക്കൊണ്ട് ഓടിപ്പോവുകയും ചെയ്യും.
7: ഈ കല്ലോണ്ട് ഉന്നം പിടിച്ച്.
3: അമ്മേ, എന്റെ പുറം പകരം വിടണം. എന്തെങ്കിലും കയ്യിൽ കിട്ടാതിരിക്കില്ല. ഓട്ട് ഗ്ലാസ് എങ്കിലും, ഓട്ട് ഗ്ലാസ്.
4: കുട്ടികളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. നിന്റെ എല്ലി ഞാൻ സൂപ്പാക്കും.
3: ഒരു മടവാക്കത്തെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനാരുടെ തല ഞാൻ വെട്ടും.
4: എന്താടാ പറയുന്നത്?
3: തല ഞാൻ എടുക്കും.
4: നിന്റെ പൂതി അങ്ങോട്ട് കഴിയട്ടെ.
7: എന്തൊക്കെയായിട്ട്
4: ഞാൻ അച്ഛനാരോടാ കളി.

0: വാഴക്കൂട്ടത്തിൽ പിന്നെയും ഇരുട്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട്, ഇരുട്ടിൽ നിന്ന് കൈകൾ കിളിവാതിലൂടെ നീണ്ടു വന്നാലോ? തീക്കട്ട ചവയ്ക്കുന്ന പിശാചുക്കൾ, മുടിയഴിച്ചിട്ട് പായുന്ന കരിനീലി. രാത്രിയും ഇരുട്ടും പേടിയാണ്. രാത്രി മുഴുവൻ ചുവരും ചാരിയിരുന്ന് ശ്രദ്ധിക്കും. കന്മഴ വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ? പടിപ്പുരയിൽ നിന്ന് ദാഹിച്ച് വലഞ്ഞ് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഉച്ചവെയിൽ മയുന്നു, ഇരുട്ട് നിറയുന്നു, പിശാചുക്കളെ പോറ്റുന്ന ഇരുട്ട്. നോക്കാം വയ്യ, ചുമരിന് നേരെ തിരിഞ്ഞിരിക്കുക, പുറത്ത് എന്തോ അനങ്ങുന്നുണ്ട്.
1: കുട്ടിയേട്ടാ, കുട്ടിയേട്ടാ, ഇത് ഞാനാണ് കുട്ടിയേട്ടാ.
0: നോക്കൂല്ലേ.

0: ആരാ ഈ കിളിവാതിൽ ഓലത്തടുക്കൊണ്ട് മൂടിയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പടി ഇരുട്ട്! ഇരുട്ട് ഇത്ര നാളും പേടിപ്പിച്ചില്ലല്ലോ. ഇരുട്ട് കൂട്ടായി മാറി. ആരാ എത്തി നോക്കണത്?
1: തമ്പുരാൻകുട്ടിയുടെ ഒരു യോഗേ.
2: ആ അമ്പ്രാളിത് കാണാണ്ട് കണ്ണടച്ചത് നന്നായി.
1: ഒന്നിനൊക്കോണം പോകുന്ന ഒരാണാണ്. വല്ലാത്ത കഷ്ടം.
3: കുരുത്തം കെട്ടവൻ, മറക്കരിക്കലും തുടങ്ങിയോ മുറിയിൽ? ഇനി ചെയ്യുവാടാ, ഇനി ചെയ്യുവന്ന് എന്താ നീ നോക്കി ധരിപ്പിക്കുക? ഇനി ചെയ്യുവോ? നിന്റെ ഭ്രാന്തി ഞാൻ ഇന്ന് മാറ്റും. ഇനി ചെയ്യുവന്ന്. ഇതൊക്കെ വെറും തോന്നിയാസാണ് കാളിയമ്മേ.
4: അറിയലിടാനും പറ്റാത്ത പാകായില്ലേ? എന്താ അതിനൊക്കെ പറയണ്ടേ?
5: ഇങ്ങനെ വെച്ചാലേ ഈ വീടിനകത്ത് എങ്ങനെയാ പെരുമാറുക? മനസ്സ് പിടിച്ച് വല്ലതും കഴിക്കാൻ വെക്കോ?
4: വടുക്കോർത്ത മുറിയിലാക്കിയാലോ?
5: അതിന് വാതിലും ഇല്ലല്ലോ. അതും കക്കൂസാക്കിയല്ലോ. അടുക്കളയുടെ അടുത്താണ് ഇനി.
3: അതെ, ഞാനൊരു കാര്യം പറയട്ടെ.
6: സുഹൃതക്ഷയം, സുഹൃതക്ഷയം. എന്റെ ഗുരുവായൂരപ്പ, ഇതൊക്കെ എന്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നല്ലോ.
3: ആ ചോറ് വേണമെങ്കിൽ തിന്നോ.
0: വേണ്ട, രണ്ടാളും കൂടി പിറുപിറുത്തതൊക്കെ കേട്ടിട്ടുണ്ട്. കൊല്ലാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. ചോറിൽ വിഷം ചേർത്തിട്ടുണ്ടാവും. വെള്ളം കിട്ടാതെ പടിപ്പരയിൽ കിടന്ന് നിലവിളിച്ച് മരിച്ച പഴയ കാരനവർക്ക് കോഴിയിറച്ചിയിലാണ് പാഷാണം കൊടുത്തത്. അടി, എന്തടിയായിരുന്നു! ദേഹം മുഴുവൻ ചുട്ടു നീറുന്നു. ഒരു ചോറ് വിഷമാണ്. വിഷം ഒരു തട്ടിനെ തെറിപ്പിക്കണം. അയ്യേ, നിലം മുഴുവൻ വൃത്തികേടായിരിക്കണോ? വൃത്തികേട്! എപ്പോഴാ ഇത് പറ്റിയത്? കിളിവാതിൽ മറച്ച ഓലത്തടുക്കിനിടയിലൂടെ ആരാ പതുങ്ങി നോക്കണ? അച്ഛനായർ കാത്തു നിൽക്കാണ് കൊല്ലാൻ. അയ്യോ അയ്യോ, ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല.
5: കുട്ടിയേട്ടാ, ഇത് ഞാനല്ലേ കുട്ടിയേട്ടാ. അമ്മുക്കുട്ടി,
0: അമ്മുക്കുട്ടി അത്രേ.
5: കുട്ടിയേട്ടാ,
0: കുട്ടിയേട്ടാ.

0: പല നാളെടുക്കും. ഒച്ചയില്ല, ആശ്വാസം, ആളുകൾ വെറുതെ ദ്രോഹിക്കും. ആരാണ് നേരത്തെ വിളിച്ചത്?
1: കുട്ടിയേട്ടാ.
0: നേരാണോ അവൾ? അമ്മുക്കുട്ടി, ഈശ്വര.
2: ഇരൾക്കീറുകൾ പതുക്കെ പതുക്കെ കണ്ണിൽ നിന്ന് അകലുകയാണ്. ഇപ്പോൾ എവിടെയാണ്?
0: ഓ, വടക്കു ഭാഗത്തെ ചായപ്പിലാണ്. തലയ്ക്കകത്തൊരു വിങ്ങൽ പോലെ. കാലുകളിൽ വേദനയുണ്ട്. എന്താ ഇത്? ചെങ്ങലയോ? ചെങ്ങലയുടെ മറ്റേ അറ്റം ചുമര് തുളച്ച് അകത്തേക്കിട്ടിരിക്കുന്നു. ഞെരിയാണിയിൽ ചെങ്ങലയുറഞ്ഞ് തൊലി പോയി ചുവന്നിരിക്കുന്നു. ആരാണ് കാലിൽ ചെങ്ങലയിട്ടത്? ചായ്പിൽ എപ്പോഴാണ് എത്തിയത്? ആരാണിത് ചെയ്തത്? വെറുതെ കളിപ്പിക്കുകയാണോ? നിലത്ത് നിറയെ മണ്ണും ചെളിയാണ്. എന്ത് വൃത്തികേടാണ് ചുറ്റും! മനുഷ്യരെ ചെങ്ങലക്കിടാറുണ്ടോ? പട്ടികളെ പോലെ. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കണം ചായപ്പിൽ കിടത്തിയത്. പക്ഷേ ആരെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ സുഖമില്ലെന്ന് വെച്ചാണ് അവർ ചായപ്പിൽ പാർപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും പുറത്തു വന്നാൽ പറയാം. എനിക്കിപ്പോ ഒന്നുമില്ല.

0: ഒന്നുമില്ല. ഈ ചെങ്ങല അഴിച്ചു മാറ്റൂ, മനുഷ്യനെ ചെങ്ങലൊക്കെ ഇടാറുണ്ടോ? വല്യമ്മേ, വല്യമ്മേ, ആരെയാണ് വിളിക്കേണ്ടത്? ഇവരെല്ലാം എന്ത് കൂടരാണ്? എനിക്കിപ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. അയ്യേ, ദേഹം മുഴുവൻ മണ്ണും ചളിയും. അരയിൽ തുണിയില്ല. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ആരും കാണരുതേ. മുണ്ടില്ലാതെ നിൽക്കാൻ കൊച്ചുകുട്ടിയാണോ? വലുതായിരിക്കുന്നു, വളരെ വലുതായിരിക്കുന്നു. പരുവരുത്ത താടി കഴുത്തിൽ ചൊറിച്ചിലുണ്ടാക്കിക്കൊണ്ട് ഉരസി നിൽക്കുന്നു. എന്നിട്ടും അരയിലൊരു മുണ്ടില്ലാതെ. ഒരു മുണ്ട് വേണം. ആരെ വിളിക്കേണ്ടത്? വലിയമ്മ വിളിക്കേണ്ട. ഗോപി, ഗോപി,
1: എന്താ?
0: എനിക്ക് ഒരു മുണ്ട് കൊണ്ടെത്താ.
1: കീറാനല്ലേ?
0: കീറില്ല ഗോപി, വേഗം കൊണ്ടെത്താ. ആരെങ്കിലും വരണേന്റെ മുമ്പേ. നല്ല കുട്ടിയല്ലേ, ഒന്ന് ചെല്ല്.
1: ഇതാ മുണ്ട്, കീറോ?
0: കീറ്. എന്തിന്?
1: കീറാനച്ച തരില്ല.
0: ഇങ്ങോട്ട് താ ഗോപി, ആരെങ്കിലും കണ്ടാൽ. ഓ, സമാധാനം. ഗോപി, ആരെന്റെ കാലിൽ ചെങ്ങലിട്ടത്? ഇതൊന്ന് അഴിക്കാൻ പറയേ. അഴിക്കടാ. എന്തടാ, ഞാൻ പട്ടിയാണോ? മുത്തശ്ശി, മുത്തശ്ശി, ഇതൊന്ന് അഴിച്ചു തരൂ. വല്യമ്മേ, ഒന്ന് അഴിച്ചു തരൂ.
2: എന്താടാ
0: ഇതൊന്ന് അഴിച്ചു തരാനേ?
2: ഇനി ആളുകളുടെ മെക്കെട്ട് കയറാനാ?
0: എന്തിനാ ചെങ്ങലക്കിട്ടിരിക്കണ?
2: നിന്റെ തോന്നിയാസം കൊണ്ട് നിന്റെ ഭ്രാന്ത് മാറുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
0: എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല, ഭ്രാന്തില്ല.

0: ഇരുട്ടിന്റെ ആത്മാവ് എം ടി വാസുദേവൻ നായർ എഴുതിയ കഥയുടെ റേഡിയോ നാടകരൂപം രണ്ടാം ഭാഗമാണ് കേട്ടത്. രൂപാന്തരം കെ ആർ ഇന്ദിര.
1: കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: വേലായുധൻ ശ്രീമൂലനഗരം പൊന്നൻ, മുത്തശ്ശി സുധാവർമ്മ, അച്യുതൻ നായർ കെ കെ അരവിന്ദാക്ഷൻ, ഗോപി ശങ്കരൻകുട്ടി മാസ്റ്റർ സാഗർ, അമ്മുക്കുട്ടി സിന്ധു ടി ടി. ഇവരോടൊപ്പം നിലയാംഗങ്ങളും പങ്കെടുത്തു. സംവിധാനം ഉമാബാലൻ.
0: ഈ നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: കംഫർട്ട്, പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് ഓപ്ഷൻസ്.
1: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: സമയം 2 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 14 സെക്കൻഡ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്. യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നിറം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി 1000 മേനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, SP വെങ്കടേഷ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 47 മിനിറ്റ് 52 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. തീവണ്ടി സമയം 3 മണിക്ക് എന്റെ ഗാനം, കോൽക്കളി കലാകാരനും പരിശീലകനുമായ TT യൂസഫ് അവതരിപ്പിക്കുന്നത്. 3:57 FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:35 രാമായണ പാരായണം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും പരിപാടിയും കേൾക്കാം. ഇന്നലെയും ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ് ഇപ്പോൾ കേട്ടത്.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: മൗലാന ഹോസ്പിറ്റൽ കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അമിത വിലക്കുറവിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണേ, അത് ഒറിജിനൽ OS ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണോ എന്ന്.
7: കണ്ണങ്കണ്ടയിൽ വരും. സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും അവരവരുടെ ഉപയോഗത്തിന് അനുയോജ്യമായ ലാപ്ടോപ്പുകൾ ഏറ്റവും മിതമായ വിലയിൽ സ്വന്തമാക്കാം.
6: കൂടെ മൗസ്, കീബോർഡ്, ബാഗ്, ആന്റിവൈറസ് തുടങ്ങിയ ഉറപ്പായ ഓണ സമ്മാനങ്ങളും.
7: ഓഫീസ് പർപ്പസ് ലാപ്ടോപ്പ് ഇപ്പോൾ 39,990 രൂപ മുതൽ.
6: കണ്ണങ്കണ്ടി
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര

0: വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ചിമ്മിനി വാങ്ങുമ്പോൾ സ്റ്റൈലും മാത്രം നോക്കാതെ സെക്ഷൻ പവറും ഓട്ടോ ക്ലീനിംഗ് സൗകര്യവും ഉറപ്പാക്കി വാങ്ങണം.
2: ഇപ്പോൾ 19,990 രൂപ മുതൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ, ഒപ്പം 1,190 രൂപയുടെ ഓണ സമ്മാനവും.
1: കണ്ണങ്കണ്ടി.
3: ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിന്ദു കൊട്ടാരം. 6:15 രാമായണ പാരായണം. 6:25 തീവണ്ടി സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സംരക്ഷിത കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. സാധാരണ പനി വന്നാൽ എന്ത് ചെയ്യണം? തൃപ്പനച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ.

7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. കാൽമടമ്പ് വേദന കാരണവും ആയുർവേദ ചികിത്സയും. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത ആലാപനം മഹിത വർമ്മ. 7:50 വാത്സല്യം ഡേ കെയർ പുതുപറമ്പ് റോഡ് കോട്ടക്കൽ ഹരിതം. 7:55 കൊരമ്പിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം. 8:05 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും PKMM ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോടിലെ അധ്യാപികയുമായ കെ നിഷ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. 8:30 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം നാട്ടുവൃത്താന്തം തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്.

0: ബോഷ്, സാംസങ് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രോഡക്റ്റുകൾ എക്സ്ചേഞ്ചിലൂടെ പലിശരഹിത ഈസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം ഉറപ്പായ ഓണ സമ്മാനവും.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാൻ ആരോഗ്യജാലകം എന്നും രാവിലെ 7:10.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
0: കണ്ണങ്കണ്ടിയിൽ വണ്ടർ തണ്ടർ ഓണം മഹാമേള ആരംഭിച്ചു കഴിഞ്ഞു.
3: ഇപ്പോൾ 562 ലിറ്റർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ 39,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 1,190 രൂപയുടെ ഒരു ഓണ സമ്മാനവും.
0: കണ്ണങ്കണ്ടി
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: അല്ല, അലക്കും അടുത്തോ എങ്കിൽ ഈ ഓണത്തിന് കണ്ണങ്കണ്ടിയിൽ വന്നോ. അത്യുഗ്രൻ ഓഫറോടെ വാഷിംഗ് മെഷീൻ വീട്ടിലെത്തിക്കാം.
0: 8 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 9,990 രൂപയ്ക്കും, ഹീറ്ററോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റിക് 9 കിലോ വാഷിംഗ് മെഷീൻ 19,990 രൂപയ്ക്കും തകർപ്പൻ ഓണ സമ്മാനത്തോടു കൂടി സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: പ്രധാന വാർത്തകൾ തീവണ്ടി സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 2:15 തുടർനാടകം. ഇരുട്ടിന്റെ ആത്മാവ് രചന MT വാസുദേവൻ നായർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ തീവണ്ടി സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:20 രാമായണ പാരായണം. 5:45 ഞാറ്റുവേല. 6:10 ജില്ലാ വൃത്താന്തം, വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. അറിയിപ്പ് സമാപിച്ചു.
3: കണ്ണങ്കണ്ടി ഒരുക്കുന്നു ഒരു വലിയ LED TV ഓണ വിസ്മയം.
7: 75-inch ബിൽറ്റ് ഇൻ വൂഫറോട് കൂടിയ കരോക്കെ QLED TV ഇപ്പോൾ 79,990 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒപ്പം 4,990 രൂപയുടെ ആമസോൺ അലക്സ എക്കോ ഡോട്ട് ഓണ സമ്മാനം. ക്യാഷ് ബാക്ക് വേറെയും.
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: അല്ല, ഒന്ന് ആലോചിച്ചു നോക്ക്. കൂടുതൽ തുണികൾ അലക്കാനുള്ളവർ കുറഞ്ഞ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പലതവണ അലക്കേണ്ടി വരും. ഒറ്റ വാഷിൽ അലക്കാൻ കൂടിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീൻ തന്നെ വേണം.
0: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ ഉറപ്പായ ഓണ സമ്മാനങ്ങളോടെ സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡോക്ടറെ കാണാതെ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെയല്ലേ വെള്ളത്തിലെ തകരാറ് മനസ്സിലാക്കാതെ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നത്.
7: ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും 2,990 രൂപ മുതൽ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ സ്വന്തമാക്കാം. ഒപ്പം നേടാ ഉറപ്പായ ഓണ സമ്മാനവും. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
11: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
11: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
13: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
14: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
15: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
17: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
16: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി.

0: പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങാൻ ഇതുപോലൊരു അവസരം ഇനി അടുത്ത ഓണത്തിനല്ലേ ലഭിക്കുക?

0: ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: സമയം 3 കഴിഞ്ഞ് 20 സെക്കൻഡ്.
0: എഫ്എം പ്രധാന വാർത്തകൾ.
4: ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോ ബക്തിയോർ ഒഡിലോവിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും പുരാതന വ്യാപാരപാതകളിൽ വേരൂന്നിയ ചരിത്രപരവും സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങൾ പങ്കിടുന്നുണ്ടെന്ന് രാഷ്ട്രപതി മുർമു സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ നടപ്പാതകളിലെ കയ്യേറ്റം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. യു പി ഐ ഇടപാടിൽ രാജ്യത്തെ എക്കാലത്തെയും ഉയർന്ന വർധന ജൂലൈയിൽ രേഖപ്പെടുത്തി. 29.88 ലക്ഷം കോടി രൂപയുടെ 23.66 ബില്യൺ ഇടപാടുകളാണ് ഉണ്ടായതെന്നും ഇത് സുപ്രധാന നാഴികക്കല്ലാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ ധനസഹായം 10 ലക്ഷത്തിൽ നിന്നും 12 ലക്ഷമായി വർദ്ധിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കാലവർഷക്കെടുതിയിലെ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. 165 ഹെക്ടർ കൃഷിയാണ് ഇതുവരെ നശിച്ചത്. സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ഭാഗമായി മിന്നൽ പ്രളയമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതിയിൽ കൃത്യമായ ഏകോപനം നടന്നുവെന്നും മുന്നൊരുക്കങ്ങൾ വീഴ്ചയില്ലാതെ നടത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ആർപ്പുക്കരയിലെ നിരവധി വീടുകൾ വെള്ളം കയറി. ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ്. തൃശൂരിൽ മഴ കനത്തതോടെ പൂമല, പൊരിങ്ങൽക്കുത്ത് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആളുകളോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി.
0: എഫ്എം പ്രധാന വാർത്തകൾ.
5: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം പറയാം. 16:346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 3:18, 16:611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 3:20, 16:306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 3:50, 16:608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 02:197 കോയമ്പത്തൂർ ജബൽപൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:43, 56:600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 22:150 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 6:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം 16:325 നിലമ്പൂർ കോട്ടയം പാസഞ്ചർ 4:01, 56:608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 56:611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 3 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 47 സെക്കൻഡ്. ഇനി കേൾക്കാം

0: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
1: കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസഫാണ് ഇന്ന് എന്റെ ഗാനത്തിലെ അതിഥി. കേൾക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളും അനുഭവങ്ങളും.
2: എന്റെ പേര് ടി ടി യൂസഫ്. ഞാൻ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ മറ്റത്തൂർ പാർപ്പുറം നിവാസിയാണ്. ഗ്രാമീണ സൗന്ദര്യം ഒരു വരദാനം എന്ന പോലെ ദൈവം കനിഞ്ഞു നൽകിയ ഒരു കൊച്ചു സുന്ദരമായ ഗ്രാമമാണ് മറ്റത്തൂർ. ഒരു വിടിപ്പാടകലെ കടലുണ്ടിപ്പുഴ, തൊട്ടടുത്ത് തോടുകളും വയലുകളും തെങ്ങിൻ തോപ്പുകളും കൗങ്ങിൻ തോട്ടങ്ങളും കൃഷിയിടങ്ങൾ, വെറ്റില, കപ്പ, വായ, കായ്ക്കറികൾ, നെൽകൃഷികൾ ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചു പ്രദേശമാണ് എൻ്റെ നാട്. ആദ്യമായി ഞാൻ ഒരു ഭക്തിഗാനത്തോടെ തുടങ്ങാം. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ മാതാവിനെ ഉപേക്ഷിച്ചുപോയി. അമ്മിഞ്ഞപ്പാൽ നുകരുന്ന കാലം തൊട്ട് ഉമ്മാൻ്റെ തണലേറ്റാണ് ഞാൻ വളർന്നത്. ഒരു ജ്യേഷ്ഠ സഹോദരനും കൂടി എനിക്കുണ്ട്. ഉമ്മാക്ക് ഒരു സഹോദരനും രണ്ടു സഹോദരിമാരും ഉണ്ടായിരുന്നു. ഈ കുരുന്ന മക്കളെ വിട്ട് വേറെ ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ ഉമ്മ തയ്യാറായില്ല. ഇവർക്ക് തുണയുണ്ടാകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് വെച്ചു ഉമ്മ.

നാലാം ക്ലാസ് വിദ്യാഭ്യാസത്തോടുകൂടെ പള്ളിക്കൂടം വിട്ടു. അമ്മാവന് മരം ഈരുന്ന പണിയായിരുന്നു, അതായത് ഈർച്ചപ്പണി. ഈർച്ച മില്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. മരത്തടികൾ മുറിച്ച് മണ്ണിൽ നാല് തൂണുകൾ സ്ഥാപിച്ച് അതിനു മീലെ മരത്തടികൾ കയറ്റിവെച്ച് ഈരുകയാണ് ചെയ്യാറ്. ഞാനും ജ്യേഷ്ഠനും അമ്മാവനെ സഹായിക്കുമായിരുന്നു. മുറിക്കുന്ന തടിയുടെ മീലെ ഒരാളും താഴെ കാൽമുട്ട് കുത്തി മറ്റേ ആളും ഇരുന്ന് ഇരുകയായിരുന്നു പതിവ്. മരത്തടിയിൽ രണ്ടറ്റവും മഷിയിൽ മുക്കിയ നൂലുകൊണ്ട് അടയാളപ്പെടുത്തി ഈർച്ചവാൾ കൊണ്ട് ഈർന്നെടുക്കുന്ന സംവിധാനമായിരുന്നു അന്ന്.

ജ്യേഷ്ഠ സഹോദരൻ 15 വയസ്സിൽ തന്നെ നാട് വിട്ടുപോയി. ഉമ്മയും എന്തെങ്കിലും ജോലികൾക്കൊക്കെ പോകുമായിരുന്നു. ഉമ്മയും ഞാനും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരൽപ്പം മിച്ചം വെച്ച് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു ഓലമേഞ്ഞ കുടിൽ വെച്ചു.

എൻ്റെ ഉപ്പയും മൂത്താപ്പയും കോൽക്കളി കലാകാരന്മാരായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ കോൽക്കളിയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യമായിട്ട് കോൽക്കളി കണ്ടില്ലേ, ഞങ്ങളെ വീട്ടിൽ തന്നെയായിരുന്നു ഈ കോൽക്കളി പഠിപ്പിക്കല്. പാപ്പയും പാപ്പാൻ്റെ ജ്യേഷ്ഠനും പഠിപ്പിക്കൽ അവിടെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് കണ്ട് താല്പര്യം തോന്നി, അപ്പോൾ ഞാനും പഠിച്ചു, എൻ്റെ മക്കളും അങ്ങനെ പഠിക്കുന്നു. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കോൽക്കളി പഠിച്ചത്. കൈമുട്ടിപ്പാട്ടുണ്ടാവും കോൽക്കളിയിൽ, അപ്പോൾ അതിന് പറ്റുള്ളൊരു പാട്ട് ഞാൻ പാടാം. അയകേ റുംപൺ മണിയാം പാത്തിമ ബീവി ബീവി പാത്തിമ ബീവി അരസിൽ കദീജ ബിന്ദ് പാത്തിമ ബീവി റാണി പാത്തിമ ബീവി പയമൊന്ന് സ്വർഗത്തിന്ന് വന്ന് റസൂലുള്ള തിന്ന് വന്ന് റസൂലുള്ള തിന്ന് കുലി കദീജയുടെ കൂടെ വേഗം ചുറ്റി വന്ന് കൂടെ വേഗം ചുറ്റി വന്ന് കോലമോത് വാൾജനത്തുള്ള ഗുണമണിയാൻ സൂറബത്തുൽ ഫാത്തിമ ബീവി ബീവി ഫാത്തിമ ബീവി.

അങ്ങനെ ഞാൻ കോഴിക്കോട് ആകാശവാണിയിൽ പോയി ഒരു അപേക്ഷ ഫോം വാങ്ങിക്കൊടുന്ന് കോൽക്കളിയിൽ കയറണം എന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ പോലെ എന്നെ ശബ്ദ പരിശോധനയ്ക്ക് വിളിച്ചു. അങ്ങനെ ശബ്ദ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ ആ ശബ്ദ പരിശോധനയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, അടുത്ത റെക്കോർഡിങ്ങിന് നിങ്ങളെ വിളിക്കാം, 8 പേര് വന്നാൽ മതി എന്ന് പറഞ്ഞ് അടുത്ത ദിവസം പിന്നെ നിങ്ങളെ റെക്കോർഡിങ്ങിന് വിളിച്ചു. അങ്ങനെ കോഴിക്കോട് ആകാശവാണിയിൽ കോൽക്കളി പാട്ടുകൾ കുറേ പാടുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. യൂസഫ് സിദ്ദീഖ് തങ്ങളെ ബീബി സുലേഖ, ബീബി സുലേഖ, ഉറക്കിൽ സ്വപ്നം മുഖേനെ കണ്ട് ഹസിക്കായ്, കണ്ട് ഹസിക്കായ്, വാസന ചന്താമരപ്പൂ കൺമറഞ്ഞ നേരത്തെ, കൺമറഞ്ഞ നേരത്തെ, വാമിനി കന്നി സുലേഖ നെട്ടിയുണറ് നാസിച്ച്, നെട്ടിയുണറ് നാസിച്ച്, ആ സമയമിൽ ക്ലേശമിൽ മന തുടിച്ച് ബ്രഹ്മത പീഡിച്ച് സുന്ദരി ബീബി സുലേഖ.

കോൽക്കളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മാപ്പിളക്കലാകുമ്പോൾ നമ്മളൊരു മധു ഗാനങ്ങൾ, ചരിത്ര ഗാനങ്ങൾ, അങ്ങനത്തെ ഗാനങ്ങളൊക്കെ പാടുള്ളൂ. അവിടെ ചെന്നാലും ഒരു പാട്ടൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡിങ് ചെയ്യുള്ളൂ. പാട്ടിന്റെ അർത്ഥമൊക്കെ എല്ലാം നോക്കിയിട്ട് പ്രക്ഷേപണം ചെയ്യുന്നതല്ലേ. പുറത്തേക്ക് വിടുമ്പോൾ അതിന് അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകരുതെന്ന് കരുതി പാട്ടൊക്കെ ടെസ്റ്റ് നോക്കിയിട്ടേ അവർ ക്ലിയർ ആക്കുള്ളൂ. കോൽക്കളി ഞാൻ അവിടെ നമ്മളെ അടുത്ത ചെറിയൊരു സ്കൂളുണ്ട്, UP സ്കൂൾ, പടിഞ്ഞാറക്കര സ്കൂൾ എന്ന് പറയും. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകലുണ്ട്.

0: പടക്കോട്ടേക്കൊരു ദുർക്കിക്കപ്പല് വരുന്നുണ്ട്,
1: ദുർക്കിക്കപ്പല് വരുന്നുണ്ട്.
0: ആടി ഓടി വരുന്ന കപ്പലിൽ എന്തെല്ലാം ചരക്കുണ്ട്,
1: എന്തെല്ലാം ചരക്കുണ്ട്.
0: പട്ട് മുട്ട് പൊന്ന് മിന്ന് വീരാടിപ്പട്ട്.

ഉപ്പാന്റെ വീട് മറ്റത്തൂർ കൈപ്പറ്റ എന്ന പ്രദേശമാണ്. കൈപ്പറ്റ എന്ന ഗ്രാമം കടലുണ്ടിപ്പുഴയുടെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് ആ പ്രദേശം വടക്ക് നിന്ന് നോക്കിയാൽ പുഴ പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നതായി കാണാം. തെക്ക് ദിശയിൽ നിന്ന് നോക്കിയാൽ പുഴ കിഴക്കോട്ട് ഒഴുകുന്നതായും കാണാം. അങ്ങനത്തെ സ്ഥലമാണ് കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം. കൈപ്പറ്റ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഇപ്പോഴും എനിക്ക് പഴയ കോൽക്കളിയും എല്ലാം ഓർമ്മ വരാറുണ്ട്.

പിന്നീട് ഞാൻ 30 വർഷക്കാലം കാടാമ്പോയ കോട്ടക്കൽ ഓടുന്ന KPR ബസ്സിൽ ജീവനക്കാരനായി ജോലി ചെയ്തു. കൊറോണ ടൈമിൽ ആ ജോലി പിന്നീട് എനിക്ക് തുടരാൻ സാധിച്ചില്ല. ബസ്സിൽ ഞാൻ എന്റെ അയൽവാസിയും എന്റെ ഭാര്യയുടെ മൂത്താപ്പായുടെ മകനുമായ എന്റെ അളിയൻ തന്നെ അളിയന്റെ ബസ്സിൽ ആണ്ട് കയറിയത്. അപ്പോൾ അളിയൻ ഒരു ബസ് എടുത്ത പറഞ്ഞു, അളിയ നിങ്ങൾ ഈ ബസ്സിൽ കയറിക്കോളി, ജോലി ചെയ്തു പോയിക്കോളി. അങ്ങനെ അതിൽ 30 വർഷക്കാലം ഇങ്ങനെ ജോലി ചെയ്തു. അതിൽ ഞാൻ ഒരു ക്ഷേമനിധി ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് ഒരു ചെറിയ പെൻഷനും കിട്ടുന്നുണ്ട്. എനിക്ക് ജോലി ചെയ്തതിൽ സന്തോഷമാണ്. കാരണം 5 വയസ്സ് 6 വയസ്സായ ചെറിയ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് കയറ്റിന്ന് ആ കുഞ്ഞുങ്ങൾ പിന്നെ അവർ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് 20-25 വയസ്സാകുമ്പോൾ അവരെ കുട്ടികളെ എടുത്ത് ഇറക്കിയ സംഭവങ്ങൾ പലതും എനിക്ക് വസന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടികളെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ 10-30 വർഷം എങ്ങനെയോ പോയത് അറിയില്ല.

ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും മഞ്ചേരി ആകാശവാണി നിലയത്തിനും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.

എന്റെ ഗാനം. കോൽക്കളി കലാകാരനും പരിശീലകനുമായ ടി ടി യൂസഫ് അവതരിപ്പിച്ച എന്റെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 8921497667. ഒരിക്കൽ കൂടി പറയാം, 8921497667. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 52 മിനിറ്റ് 2 സെക്കൻഡ്.

നാളെ രാവിലെ 6:30 കാർഷിക വൃത്താന്തത്തിൽ കേൾക്കാം. സംരക്ഷിത കൃഷി പ്രോത്സാഹനത്തിനായി സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ നൽകുന്ന ധനസഹായങ്ങൾ. ആത്മ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല സംസാരിക്കുന്നു. നാളെ രാവിലെ 6:30.

നാളെ രാവിലെ ആരോഗ്യജാലകത്തിൽ സാധാരണ പനി വന്നാൽ എന്ത് ചെയ്യണം? തൃപ്പനശ്ശി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അശ്വതി സോമൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ.

നാളെ രാവിലെ 8:05 കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും PKMM ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോടിലെ അധ്യാപികയുമായ കെ നിഷ സംസാരിക്കുന്നു. നാളെ രാവിലെ 8:05 കരിയർ ടിപ്സ്. നാളെ രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ കാൽ മടമ്പ് വേദന കാരണവും ആയുർവേദ ചികിത്സയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവാസ് എ ടി സംസാരിക്കുന്നു. നാളെ രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 15 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് 600,000 രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിന് 1,200,000 രൂപ അനുവദിക്കും. ആലപ്പുഴ ജില്ലയിലെ ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി മന്ത്രി M. ലിജു. കോട്ടയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആർപ്പുക്കരയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ തുടരുന്നു. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ.
0: FM പ്രധാന വാർത്തകൾ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
7: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം: 16:608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 02:197 കോയമ്പത്തൂർ ജബൽപൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:43, 56:600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 22:150 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 6:23 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം: 56:608

0: നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 56 611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

ഇപ്പോൾ 4 മണിപ്പൂക്കൾ. ഒരു നല്ല പുസ്തകം 1000 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. പക്ഷേ ഒരു നല്ല സുഹൃത്ത് ഒരു മുഴുവൻ ലൈബ്രറിക്ക് തുല്യമാണ്. ഈ വാക്കുകൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെത്. ഈ വാക്കുകളിലൂടെ തുടങ്ങാം ഇന്നത്തെ 4 മണിപ്പൂക്കൾ. ആദ്യമൊരു ഗാനം കേൾക്കാം.

0: നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മെസ്സേജുകൾ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് പരസ്യമായും മറ്റും വരാറുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് മുനീർ ആമയൂർ നമ്മോട് സംസാരിക്കുന്നു.
1: നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങാനായി കടയിൽ പോയാൽ ഉടൻ അവർ ചോദിക്കും, നിങ്ങളുടെ നമ്പർ ഒന്ന് തരാമോ? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെയും ചോദിക്കും. ഇനിയൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോയാലോ, അവിടെയും ചോദിക്കും. ഇങ്ങനെ ചോദിക്കുന്നിടത്തൊക്കെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും, ശരിയല്ലേ? കൊടുക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും. ഇനി ഇങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സ്പാം മെസ്സേജുകളെ കൊണ്ടും കോളുകളെ കൊണ്ടും ചിലപ്പോഴെങ്കിലും പൊറുതിമുട്ടാറില്ലേ? നിരന്തരം വാട്സാപ്പിൽ സന്ദേശങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണോ ചിന്തിക്കുന്നത്? അതിന് മാർഗമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: വാട്സാപ്പിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, പ്രൈവസി എന്നുള്ള ഓപ്ഷനിൽ നിന്ന് അഡ്വാൻസ്ഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക, അവിടെ ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറുകളിൽ നിന്ന് നിരന്തര മെസ്സേജ് വരികയാണെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും. ഓർക്കുക, അത്യാവശ്യത്തിന് സുഹൃത്ത് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ അൺസേവ്ഡ് നമ്പറുകളിൽ നിന്ന് മെസ്സേജുകൾ വരുമ്പോഴാണ് ആ നമ്പർ വാട്സാപ്പിൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കാക്കുക. ഇതിനുള്ള ഓപ്ഷൻ ഒരിക്കൽ കൂടി പറയാം: വാട്സാപ്പ് തുറന്ന് സെറ്റിംഗ്സ് എടുത്ത് പ്രൈവസിയിൽ പോയി അഡ്വാൻസ്ഡിൽ പോയി ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ളത് ഓൺ ആക്കിയിടുക.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ വീതം, 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
6: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
9: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ഒരു മാപ്പിള പാട്ട് കേൾക്കാം.

0: ആണ്. ഇസ്താംബൂളിലെ ഒരു വസന്തകാലം. നഗരത്തിലെ ഉന്നത കുലജാതനും സമ്പന്നനുമായ കെമാലിന്റെ വിവാഹ നിശ്ചയമാണ്. വിദ്യാസമ്പന്നയും സുന്ദരിയുമായ സിബലാണ് പ്രതിഷ്ഠിത വധു. വിശേഷനാളിൽ സിബലിന് നൽകാനുള്ള സമ്മാനം തേടി ഒരു ഫാഷൻ ബൊട്ടീക് ഷോപ്പിൽ എത്തുന്ന വേളയിലാണ് കെമാൽ ഫ്യൂസനെ കാണുന്നത്. ഷോപ്പ് ഗേളായ ഫ്യൂസൻ കെമാലിന്റെ ഒരകന്ന ബന്ധു കൂടിയാണ്. വ്യത്യസ്ത സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്നവരായതിനാൽ അവർക്കിടയിൽ അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. ഏറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയോടെ കെമാലിന്റെ മനസ്സിൽ ഫ്യൂസനോടുള്ള പ്രണയം മുട്ടിടുകയാണ്. കെമാലിന്റെ അമ്മയുടെ ഒഴിഞ്ഞുകിടക്കുന്ന മെഹമ്മദ് അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിൽ രണ്ടുപേരും ഇടയ്ക്കിടെ രഹസ്യമായി സന്ധിക്കുന്നു. ആ ദിനങ്ങളിലൊന്നിൽ ഫ്യൂസൻ തന്റെ പ്രണയം കെമാലിനോട് തുറന്നു പറഞ്ഞു. മോതിര കൈമാറ്റ ദിനം അടുത്തെത്തിയതോടെ കെമാൽ വിഷമവൃത്തത്തിലാവുന്നു. ആരെ സ്വീകരിക്കണം, ആരെ ഒഴിവാക്കണം? ഒഴുക്കിനൊപ്പം തുഴയാനാണ് ഒടുവിൽ തീരുമാനിച്ചതെങ്കിലും എൻഗേജ്മെന്റ് ദിവസം കെമാലിന്റെ കണ്ണുകൾ ഫ്യൂസനെ ഒരു നോക്കു കാണാൻ കൊതിക്കുകയായിരുന്നു. പ്രിയന്റെ ക്ഷണം സ്വീകരിച്ച് പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നെങ്കിലും യാത്ര പറഞ്ഞിറങ്ങിയ ഫ്യൂസനെ പിന്നീട് കാണാതാവുന്നു. തുടർന്നുള്ള നാളുകളിൽ ഒരു വിരഹിയുടെ ജീവിതമാണ് കെമാലിന്. വർഷമൊന്നു കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നേരത്ത് കെമാലിന് ഫ്യൂസനെക്കുറിച്ചുള്ള വിവരം കിട്ടുന്നു. പക്ഷേ തമ്മിൽ കാണാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ കെമാലിന്റെ കത്തിനോട് ഫ്യൂസൻ പ്രതികരിക്കുന്നു. 8 വർഷക്കാലം തുടർച്ചയായി ഡിന്നർ സമയത്ത് കെമാൽ ആ വീട്ടിലെത്തുന്നു. ഫ്യൂസന്റെ അമ്മ വിളമ്പുന്ന രുചികരമായ ഭക്ഷണവും റാഖി എന്ന ടർക്കിഷ് വാറ്റും കഴിച്ച് ഫ്യൂസനും ഭർത്താവും ഒന്നിച്ച് കഥകൾ പറഞ്ഞിരിക്കുക കെമാലിന്റെ പതിവായി. അക്കാലത്താണ് ഫ്യൂസനെ പ്രതീകാത്മകമായി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ കെമാൽ തുടങ്ങുന്നത്. അവളുടെ ഓർമ്മകൾ സമ്മാനിക്കുന്ന വസ്തുക്കൾ ഓരോന്നും അയാൾ ശേഖരിക്കുകയാണ് താൻ ഒരുക്കുന്ന മ്യൂസിയത്തിൽ സൂക്ഷിക്കാനായി. ചിലതെല്ലാം ഫ്യൂസന്റെ വീട്ടിൽ നിന്ന് കെമാൽ മോഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ ഫ്യൂസന്റെ നിതാന്തമായ ഓർമ്മകളെ തലോടാനായി താൻ ശേഖരിച്ച മെമെൻഡോസ് ഒന്നൊന്നായി അവളുടെ പഴയ വീട്ടിൽ അടുക്കിവെച്ചു കെമാൽ. അവൾ താമസിച്ചിരുന്ന കെസ്കിൻ കുടുംബത്തിന്റെ വീട് ഫ്യൂസന്റെ സ്മൃതി കുടീരമാക്കി അയാൾ മാറ്റി മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന പേരിൽ. തന്റെ സമ്മതത്തോടെ തനിക്ക് വേണ്ടി കഥ പറയുന്ന കഥാപാത്രത്തെ കെമാൽ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഹാപ്പിനെസ് എന്ന അവസാനത്തെ അധ്യായത്തിൽ. ആ കഥാപാത്രം നോവലിസ്റ്റ് തന്നെയാണ്. മ്യൂസിയം ഓഫ് ഇന്നസെൻസ് 2008 ഇറങ്ങിയ പാമുക്കിന്റെ ഒരു നോവലാണ്. 2012 നോവലിസ്റ്റ് താമസിക്കുന്ന ഇസ്താംബൂളിൽ സ്ഥാപിതമായ മ്യൂസിയത്തിനും അതേ പേരാണ് പാമുക്ക് നൽകിയത്. രണ്ടിന്റെയും ആശയം തന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് ഒരേ സമയത്താണെന്ന് നോവലിസ്റ്റ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബയോളു ജില്ലയിലെ ചുക്കൂർ ജുമ എന്ന സ്ഥലത്താണ് പാമുക്ക് രൂപം നൽകിയ പ്രണയ നൈർമല്യത്തിന്റെ ഈ മ്യൂസിയം. മൈ നെയിം ഈസ് റെഡ്, സ്നോ എന്നിവയാണ് ഒർഹാൻ പാമുക്കിന്റെ മറ്റു പ്രധാന കൃതികൾ. ഇസ്താംബൂൾ മെമ്മറീസ് ആൻഡ് ദ സിറ്റി എന്ന ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധമാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം, റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7558852664.
5: ഇനിയൊരു നാടക ഗാനം കേൾക്കാം.

0: സമയം 4 മണി കഴിഞ്ഞ് 15:38. ഒർഹാൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു ഹാരിസ് ടി എം.
1: 2006 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഒർഹാൻ പാമുക് തുർക്കിയിൽ ഏറ്റവും അധികം വായനക്കാരുള്ള പ്രമുഖ എഴുത്തുകാരനാണ്. നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ തുർക്കി സാഹിത്യകാരൻ. ഒർഹാൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് കെമാലിന്റെയും ഫ്യൂസന്റെയും പ്രണയത്തിന്റെ കഥയാണ്. പ്രിയതമയോടുള്ള പ്രണയത്താൽ അവൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ശേഖരിച്ച് ഒരു മ്യൂസിയം തന്നെ സൃഷ്ടിക്കുന്ന കാമുകനെയാണ് നോവലിന്റെ ഒടുവിൽ നാം കാണുന്നത്. 83 അധ്യായങ്ങളിലൂടെ വികസിക്കുന്ന നോവലിന്റെ ചുരുക്കം ഇങ്ങനെ.

0: സമയം 4 മണി കഴിഞ്ഞ് 27:12. ഇനി കേൾക്കാം പനി എന്ന അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ അശ്വതി സോമൻ സംസാരിക്കുന്നത്.
1: പനി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേഹത്തെ ഒരു ചൂട് കൂടുന്ന ഒരു അവസ്ഥയാണ് പനി എന്ന് പറയുന്നത്. അതൊരു രോഗമല്ല, അതൊരു രോഗലക്ഷണം മാത്രമാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. 102 കൂടുതലൊക്കെ പനി വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ 100 കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തന്നെ പനി എന്നുള്ളൊരു ഗണത്തിൽ പെടാം. പക്ഷെ അതൊരു ചെറിയ രീതിയിൽ ഒരു ചൂട് കൂടി എന്നുള്ളത് കൊണ്ട് നമ്മളത് പേടിക്കേണ്ട ഒരവസ്ഥ ഇല്ല. പക്ഷെ 102 അത് അങ്ങനെയുള്ള തോതിലൊക്കെ കൂടുകയാണ്. അല്ലെങ്കിൽ ഒരു പനി വന്നു, അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ചെറിയ രീതിയിൽ ചില ആൾക്കാർക്ക് ജലദോഷം ഉണ്ടാവാം, ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ടാവാം, ചെറിയൊരു ചുമയുണ്ടാവാം. ഇതൊന്നും വലിയൊരു പ്രശ്നക്കാരനായ ഒരു പനിയുടെ ഒരു ലക്ഷണങ്ങളല്ല. പക്ഷെ ഇത് എപ്പോഴാണ് ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 100-102 കൂടുതൽ പനിയുണ്ട്, അതൊരു 3 ദിവസമായിട്ടൊരു പനിയുണ്ട്. പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളികയാണ് നമ്മൾ പനിക്ക് വേണ്ടി സ്വതവേ കഴിക്കുന്ന ഒരു മരുന്ന്. അത് കഴിച്ചിട്ടും പനി കുറയുന്നില്ല, മൂത്രത്തിന് നിറവ്യത്യാസമുണ്ട്, ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിന്റെ തോത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട്, ദേഹത്താകമാനം റെഡ് കളറിലെ ചുവന്ന നിറങ്ങളിലുള്ള സ്പോട്സ് വരുന്നുണ്ട്, ഛർദിയുണ്ട്, വയറിളക്കം ഉണ്ട്, നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളുണ്ട്, കഴുത്തിന് വേദനയുണ്ട്, നെക് സ്റ്റിഫ്നെസ് ഉണ്ട്, കഠിനമായ ചുമയുണ്ട്, വയറുവേദനയുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളിലാണെങ്കിൽ അവർ നിർത്താതെ കരയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പനി ഒരു ഡോക്ടറെ കണ്ട് എന്താണ് അസുഖം എന്ന് കണ്ടെത്തേണ്ടതും അതിന് മറ്റ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടതുമായത് അത്യാവശ്യമാണ്. ഇപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പനി വരാം? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് പനി വരാം, അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും പനി വരാം. ചില സമയത്ത് ചില ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ, നമുക്കിപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ പനി വരാം. ക്യാൻസർ ആണെങ്കിൽ പനി വരാം, അത് ഇടയ്ക്കിടയ്ക്ക് വിട്ട് വരുന്ന തോതിലുള്ള പനിയാണെങ്കിൽ വരാം. ചില മരുന്നുകൾക്ക് പനി വരാം, ചില സമയത്ത് ചില കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പനി വരാറുണ്ട്, കുട്ടികൾക്കാണെങ്കിലും വരാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നാട്ടിൽ പ്രചരിക്കുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന പല അസുഖങ്ങളെയും നമുക്കറിയാം. അതായത് H1N1, നിപ്പ, ഇല്ലെങ്കിൽ ഡെങ്കി, ലെപ്റ്റോസ്പൈറ, ചിക്കൻഗുനിയ, ടൈഫോയിഡ്, ജോണ്ടസ്. ജോണ്ടസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു അസുഖത്തിന്റെ പേരല്ല, അത് നമ്മൾ പൊതുവെ പറയും എന്നുണ്ടെങ്കിൽ കൂടി മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അതും ഒരു ലക്ഷണം മാത്രമാണ്. ടോൺസിലൈറ്റിസ്, ഫാറിഞ്ചൈറ്റിസ് എന്ന് തുടങ്ങി പലതരത്തിലുള്ള പനികളും നമ്മുടെ നാട്ടിലുണ്ട്. പൊതുവെ ഒരു പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ ഗുളിക നമ്മുടെ ശരീരത്തിന്റെ തൂക്കത്തിനനുപാതമായി 10-15 mg/kg എന്നുള്ളൊരു തോതിൽ കഴിച്ച് പനി കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദിവസത്തിൽ ഒരു 4 തവണ വരെ ഈ ഒരു മരുന്ന് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുളിക തന്നെ 2-3 ദിവസം കഴിച്ചതിന് ശേഷം പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് നിന്ന് മറ്റു വേറെ ഏതെങ്കിലും ഇതിന്റെ കൂടെ ഒരു മരുന്ന് കഴിക്കണോ എന്നൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്.
0: ഇനി ഒരു ഗാനം കേൾക്കാം.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80-ലധികം സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: അലോഹ ഹോസ്പിറ്റൽ, കീഴശ്ശേരി, ആയുർ ആരോഗ്യം. ഇന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അലോഹ ഹോസ്പിറ്റൽ, കീഴശ്ശേരി.
6: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1-സമാനം 30 കോടി രൂപ, 2-സമാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
7: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: പഴം പച്ചക്കറി കൃഷിയിൽ ഫാം ഗേറ്റ് പാക്ക് ഹൌസ്, ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് എന്നിവയുടെ സാധ്യതകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു ആത്മാ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ പി ഷക്കീല.
9: നാം ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിന്റെ 30% നമുക്ക് നഷ്ടമാവുന്നത് വിളവെടുപ്പിനു ശേഷമാണ്. അതുകൊണ്ടുതന്നെ വിളവെടുപ്പാനന്തര പരിപാലനത്തിന് ഹോർട്ടിക്കൾച്ചർ മിഷൻ സാമ്പത്തിക സഹായം നൽകി വരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഫാം ഗേറ്റ് പാക്ക് ഹൌസുകളും ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസുകളും. ഫാം ഗേറ്റ് പാക്ക് ഹൌസുകൾ നടപ്പിലാക്കുമ്പോൾ പരമാവധി 25 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റുകൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രോജക്ട് അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നത്. ഗുണഭോക്താക്കൾക്ക് 50% ആണ് അർഹതയുള്ള സബ്സിഡി. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ NCCD മാർഗനിർദ്ദേശങ്ങൾ ഇതിനും ബാധകമാണ്. കൃഷിയിടത്തിനോട് ചേർന്ന് പാക്ക് ഹൌസുകൾ നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധന സാമഗ്രികളും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കോൾഡ് സ്റ്റോറേജ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 25 ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് കണക്കാക്കിയിട്ടുള്ള ഒരു പാക്ക് ഹൌസിന്റെ വിസ്തീർണം 9 മീറ്റർ നീളവും 6 മീറ്റർ വീതിയുമാണ്. യഥാർത്ഥത്തിൽ വരുന്ന ചെലവിന്റെ 50% സബ്സിഡി നൽകുന്നത്. വിളവെടുപ്പാനന്തര പരിപാലനത്തിന് വേണ്ടി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഊന്നൽ നൽകുന്ന മറ്റൊരു ഘടകമാണ് ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ്. ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസിൽ നിർബന്ധമായും 18 മീറ്റർ × 22 മീറ്റർ വ്യാപ്തിയും കൺവെയർ ബെൽറ്റ്, സോർട്ടിംഗ്, ഗ്രേഡിംഗ്, വാഷിംഗ്, ഡ്രൈയിംഗ്, വെയിങ് സ്കെയിൽ, ഡോക്ക് ലെവലർ സിസ്റ്റം, പ്രീ കൂളിംഗ് അത്യാവശ്യമാണെങ്കിൽ കോൾഡ് റൂം ട്രാൻസിറ്റ്, റീഫർ വാൻ എന്നിവയും ഉൾപ്പെടുത്താവുന്നതാണ്. പരമാവധി 160 ലക്ഷം രൂപ വരെ ഓരോ ഗുണഭോക്താവിനും പ്രോജക്ട് തയ്യാറാക്കുന്നതിനും 35% സബ്സിഡി ലഭിക്കുന്നതിനും ഈ പ്രോജക്ട് മുഖേന സൗകര്യമുണ്ട്. ഇത്തരത്തിൽ പ്രോജക്ടുകൾ നടപ്പിലാക്കുമ്പോൾ ബാങ്ക് ലോൺ നിർബന്ധമാണ്. സാമ്പത്തിക സഹായം നൽകുന്നത് ബാക്ക് എൻഡഡ് സബ്സിഡിയായി ബാങ്ക് ലോണിലേക്കാണ്. ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് അസിസ്റ്റൻസായി 35% ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകുന്നു. കേരളത്തിൽ നടപ്പിലാക്കുന്ന MIDH അഥവാ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന പദ്ധതികൾക്ക് 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം നൽകി വരുന്നത്.
8: ഇനിയൊരു ഗസൽ കേൾക്കാം.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
4: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
7: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
3: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: സമയം 4 മണി കഴിഞ്ഞ് 45:55. UTI അഥവാ മൂത്രാശയത്തിലെ അണുബാധയും ആയുർവേദവും ഡോക്ടർ നവാസ് AT സംസാരിക്കുന്നു.
9: സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും പ്രായമായവരിലും ഇത് കണ്ടുവരാമെങ്കിലും കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. മൂത്രം നിർമ്മിക്കുകയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അവയവങ്ങളായ വൃക്ക, മൂത്രവാഹിനി, മൂത്രസഞ്ചി, മൂത്രനാളം എന്നിവയിൽ ഏതെങ്കിലും ഭാഗത്ത്

0: ബാക്ടീരിയകൾ കയറിയാണ് അണുബാധ ഉണ്ടാവുന്നത്. അണുബാധയ്ക്ക് കാരണക്കാരായ പ്രധാന രോഗാണുക്കൾ ഈ കോളി, പ്രോട്രിയസ്, സ്യൂഡോമോണാസ് തുടങ്ങിയ ബാക്ടീരിയകളാണ്. ഇവ സാധാരണയായി വസിക്കുന്നത് മലാശയത്തിലാണ്. മൂത്രനാളിയിലൂടെ ഈ രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിച്ചാണ് UTI ഉണ്ടാകുന്നത്. ഏത് ഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നു എന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടാം. മൂത്രനാളിയിൽ അണുബാധ ഉള്ള രോഗികളിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദന, മൂത്രനാളിയിൽ പഴുപ്പ് എന്നിവ കാണുന്നു. ഇവ പ്രധാനമായും പുരുഷന്മാരിലാണ് കാണാറുള്ളത്. മൂത്രസഞ്ചിയിൽ അണുബാധ ഉള്ളവരിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക, മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ, മൂത്രത്തിന് ദുർഗന്ധം, മൂത്രത്തിൽ രക്തം കലർന്ന രീതിയിൽ കാണുക, അടിവയറു വേദന, കലങ്ങിയ രീതിയിൽ മൂത്രം പോവുക എന്നീ ലക്ഷണങ്ങളാണ് കാണാറുള്ളത്. വൃക്കയിലേക്ക് അണുബാധ വ്യാപിക്കുമ്പോൾ കുളിരോട് കൂടിയ പനി, വിറയൽ, ബാക്ക് പെയിൻ, ഛർദി എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു. സ്ത്രീകളിലും പെൺകുട്ടികളിലും ഗർഭിണികളിലും മുതിർന്ന സ്ത്രീകളിലും രോഗം കൂടുതലായി കണ്ടുവരാറുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് മൂത്രനാളിയുടെ നീളം കുറവായതും മൂത്രദ്വാരവും മലദ്വാരവും തമ്മിലുള്ള അകലം കുറവായതും സ്ത്രീകളിൽ പെട്ടെന്ന് UTI വരാൻ കാരണമാകുന്നു. പെൺകുട്ടികൾ കൂടുതൽ നേരം മൂത്രം പിടിച്ചു വെക്കുന്നതും സ്കൂളുകളിലും മറ്റുമുള്ള ബാത്റൂം ശുചിത്വമില്ലായ്മയും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതും രോഗകാരണമാണ്. ഗർഭകാലത്ത് ഹോർമോൺ വ്യതിയാനങ്ങളും മൂത്രസഞ്ചിയിൽ വർദ്ധിച്ച സമ്മർദ്ദവും ഗർഭിണികൾക്ക് UTIക്ക് കാരണമാകുന്നു. പ്രായമായ സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോണിന്റെ കുറവും പേശികൾക്ക് ബലക്കുറവും കാരണം മൂത്രസഞ്ചിക്ക് താഴ്ച സംഭവിക്കുന്നു. നടക്കാൻ പ്രയാസമുള്ളവർ ബാത്റൂമിൽ പോവാനുള്ള പ്രയാസം കാരണം കൂടുതൽ നേരം മൂത്രം പിടിച്ചു വെക്കുന്നതും കൂടാതെ പ്രമേഹം, മൂത്രാശയത്തിലെ കല്ല്, കത്തീറ്റർ ഉപയോഗം മുതലായവയും മൂത്രാണുബാധയ്ക്ക് കാരണമാകാറുണ്ട്. പ്രായമായ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ് പ്രധാന കാരണം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലിപ്പം കൂടുമ്പോൾ മൂത്രം പോകുന്നതിൻ്റെ വേഗത കുറയുന്നു. മൂത്രസഞ്ചിയിൽ കൂടുതൽ മൂത്രം കെട്ടി നിൽക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകാം. മൂത്രപരിശോധന, യൂറിൻ കൾച്ചർ, അൾട്രാസൗണ്ട് എന്നീ മാർഗങ്ങളിലൂടെയാണ് രോഗനിർണയം പ്രധാനമായും നടത്താറുള്ളത്. സാധാരണ രോഗനിർണയം നടത്തി 3 മുതൽ 7 ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം ഭേദമാകാം. എന്നാൽ അനുബന്ധ കാരണങ്ങളായ പ്രോസ്റ്റേറ്റ്, വൃക്കയിലെ കല്ല്, മൂത്രസഞ്ചിയുടെ താഴ്ച തുടങ്ങിയവ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ കൂടി ആവശ്യമാണ്. പ്രതിരോധ മാർഗങ്ങളായി ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കാം. മൂത്രത്തിൻ്റെ അളവ് കൂടുമ്പോൾ മൂത്രസഞ്ചിയിൽ നിന്നും ബാക്ടീരിയകൾ പുറന്തള്ളുന്ന തോത് വർദ്ധിക്കുന്നു. മൂത്രം പിടിച്ചു വെക്കരുത്. സ്കൂൾ, ജോലിസ്ഥലം, യാത്ര തുടങ്ങിയ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ദീർഘനേരം മൂത്രം പിടിച്ചു വെക്കുന്ന ശീലമുണ്ടായാൽ മൂത്രപ്പഴുപ്പിന് കാരണമാകും. ശുചിത്വം പാലിക്കുക, വ്യക്തിശുചിത്വം ഇതിൽ പ്രധാനമാണ്. പ്രമേഹരോഗം നിയന്ത്രണം എന്നിവയെല്ലാം ഒരു പരിധിവരെ UTI അഥവാ മൂത്രാണുബാധ ഒഴിവാക്കാൻ സഹായിക്കും.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. എന്നും രാവിലെ 7:10.
6: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
8: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: മറ്റുള്ളവരുടെ കഴിവ് കണ്ട് സങ്കടപ്പെടാതെ സ്വയം കഴിവുകൾ എങ്ങനെ മികച്ചതാക്കാം? നമ്മോട് സംസാരിക്കുന്നു നജാത്തുള്ള.
11: ഏറെ പ്രയാസപ്പെട്ട

0: ാണ് കഴുത വീടിന്റെ മുകളിൽ കയറിപ്പറ്റിയത്. മുകളിലെത്തിയതിന്റെ ആഹ്ലാദത്തിൽ തിമർത്ത് തുള്ളിച്ചാടാൻ തുടങ്ങി. അതോടെ മേൽക്കൂരയുടെ ഓടുകൾ ഓരോന്നായി പൊട്ടി താഴെ വീണു. ദേഷ്യം വന്ന വീട്ടുടമ വടിയെടുത്ത് കഴുതയെ തല്ലി താഴേക്കിറക്കി. കഴുതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. വിഷമത്തോടെയും നീരസം കലർന്ന പുച്ഛത്തോടെയും അത് ചോദിച്ചു, എന്താ എന്നോടിങ്ങനെ? ഇന്നലെ കുരങ്ങൻ ഇതേ പണി ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളെല്ലാം ചിരിച്ചുമറിയുകയായിരുന്നല്ലോ. മറ്റുള്ളവർക്ക് ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ എന്നത് പ്രചോദിപ്പിക്കുന്ന ആലോചനയാണ്. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യും, എനിക്കും ചെയ്യണം എന്നതോ അസംബന്ധമാണ്. അഹന്തയിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എല്ലാവരും ജീനിയസുകളാണ്. എന്നാൽ ഒരു മത്സ്യത്തിന്റെ കഴിവ് അത് എത്ര വേഗത്തിൽ മരം കയറുന്നു എന്ന് നോക്കി അളക്കാൻ ശ്രമിച്ചാൽ താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന അപകർഷത ബോധത്തോടെയാകും ആ മത്സ്യം ജീവിച്ചു തീർക്കുക. മറ്റുള്ളവരുടെ കയ്യടിയും ലൈക്കുകളും കിട്ടാൻ വേണ്ടി തനിക്ക് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ മുതിരരുത്. കയ്യടിക്കുന്നവർ കേവലം കാഴ്ചക്കാർ മാത്രമാണ്. വീഴ്ച പറ്റുമ്പോൾ കയ്യടി നിലയ്ക്കും, വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സ്വന്തം സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയാകണം. ചുവടുകൾ ചേർന്നാണ് ആട്ടമാവുന്നതെങ്കിലും ചുവടുകൾ വെക്കേണ്ടത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയാവണം. ആട്ടം മിക്കപ്പോഴും ആൾക്കൂട്ടത്തിന് വേണ്ടിയായിരിക്കും. ആർപ്പുവിളികൾ ആത്മാർത്ഥമാകണമെന്നില്ല, അതിൽ അഭിനയവും കാണും. സാമാന്യബോധത്തിന്റെ അകമ്പടി കൂടെ ഉണ്ടെങ്കിലാണ് സാഹസികതയും ഭാഗ്യപരീക്ഷണവും വിസ്മയം സൃഷ്ടിക്കുക, ഇല്ലെങ്കിൽ ദുരന്തമായി മാറും. ആഗ്രഹങ്ങളോടൊപ്പം ആത്മബോധത്തിന്റെ ഇഴകൾ കൂടി ചേർത്തുവെക്കണം. സപ്തസ്വരങ്ങൾ തിരിച്ചറിയാനാകാത്തവർ സംഗീത കച്ചേരി നടത്തരുതെന്നാണല്ലോ. അതായത്, അറിവിൽ നിന്നോ അനുഭവത്തിൽ നിന്നോ സാമാന്യബുദ്ധി സ്വാംശീകരിക്കാത്തവർക്കും അറിവിന്റെ മഹാഗ്രന്ഥക്കെട്ടുകൾ പേറുമ്പോഴും അതിനകത്തെ തിരിച്ചറിവുകൾ സ്വായത്തമാക്കാത്തവർക്കുമുള്ള പര്യായ പദമാണ് കഴുത. അവർ സ്വന്തം അവിവേകത്തെ അപരന്റെ അജ്ഞത കൊണ്ട് ന്യായീകരിക്കും. സ്വന്തം പിഴവുകളെ അപരന്റെ തെറ്റുകളുടെ കാഠിന്യവുമായി താരതമ്യപ്പെടുത്തി ലഘൂകരിക്കും. കഴുത പാവമാണ്. അങ്ങനെ വിളിക്കപ്പെടാൻ അർഹത നേടുന്നവൻ വിഡ്ഢിയും. നിങ്ങൾ നിങ്ങളായി ജീവിക്കുക. ബി യുവർ സെൽഫ്. മറ്റൊരാളുടെ മോശം പകർപ്പാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച രൂപമാകുന്നതാണ്. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
6: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
5: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
6: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പ്രിയരെ, 4 മണിപ്പൂക്കൾ സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 55:15.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. എം എസ് ഇ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 12 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതികളിൽ മരണം 15 ആയി. കാണാതായ 7 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 11,000-ത്തിലേറെ പേർ. അപ്പർ കുട്ടനാട് മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് മന്ത്രി രമേശ് ചെന്നിത്തല. മലപ്പുറം പാണക്കാട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ സംബന്ധിച്ച്

0: വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പി കെ ബഷീർ. മഴ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ 44 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിലെ സമയക്രമം 12:602 മാംഗ്ലൂർ ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 6:28 16:348 മാംഗ്ലൂർ തിരുവനന്തപുരം എക്സ്പ്രസ് 7:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം പറയാം. 56:611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നിലമ്പൂർ ബ്രിഡ് സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ കീഴിലുള്ള അതിജീവനം പദ്ധതിയുടെ ഭാഗമായി ഹസ്തം എന്ന പേരിൽ പ്രഥമ ശുശ്രൂഷയും അടിയന്തര പരിചരണവും സംബന്ധിച്ച് പരിശീലനം സംഘടിപ്പിച്ചു. നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് പരിശീലനത്തിന് നേതൃത്വം നൽകി. അടിയന്തര പരിചരണ മാർഗ്ഗങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നിവ വിശദീകരിച്ചതിനു പുറമെ ഓരോ നടപടിയും പ്രദർശിപ്പിക്കുകയും വിദ്യാർത്ഥികളെക്കൊണ്ട് പരിശീലിപ്പിക്കുകയും ചെയ്തു. പരിശീലനത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളായ മഹേഷ്, വിനോദ് ജോസഫ്, അധ്യാപകൻ അബ്ദുൾ റഹീം എന്നിവർ നേതൃത്വം നൽകി. താനൂർ ചീരാൻ കടപ്പുറം GMUP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗത്തിൽ സ്കൂളിലേക്ക് പുതിയ സൌണ്ട് സിസ്റ്റം കൈമാറി. PTA കമ്മിറ്റി യോഗം ഡിവിഷൻ കൌൺസിലർ കെ സലാം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ വിവിധ പരിപാടികൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കുമായി PTA കമ്മിറ്റി നൽകുന്ന പുതിയ സൌണ്ട് സിസ്റ്റം പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സലാമും PTA പ്രസിഡന്റ് PK ഷറഫുദ്ദീനും ചേർന്ന് ഹെഡ്മാസ്റ്റർ സി മുരളീധരന് കൈമാറി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: വികസന വാർത്തകൾ.
0: സമയം 4 കഴിഞ്ഞ 59:59. ഇനി തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.
2: 5
3: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് തോടകാചാര്യ അക്ഷര ശ്ലോക സമിതി, സ്വാമിയാർ മഠം, കോട്ടയം. പങ്കെടുക്കുന്നവർ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി, ദേവിക ജെ, ജയ കെ, തീർത്ഥ എസ്.
4: കോടക്കാർവർണ്ണനോടക്കുഴലൊടുകളി വിട്ടോടി വന്നമ്മ തന്റെ മാടൊക്കും പോർമുലപ്പാലമിതരുചി ഭുജിച്ചാസ്വദിക്കും ദശായാം ഓടിക്രീടിച്ചുവാടീടിനവദന കലാനാഥ ഘർമാമൃതത്തെ കൂടക്കൂടത്തുടയ്ക്കും സുഹൃതനിധി യശോദാകരം കൈതൊഴുന്നേൻ.

മരുടകരതളിൽ കൊള്ളി വയ്ക്കുന്ന ചൂരക്കോലും കൈക്കൊണ്ടു ഞാൻ എങ്ങനെ മരുവീടുമിപ്പാഠശാലന്തരത്തിൽ ലോലം മച്ചിത്തമയ്യോ കുതുകഭരിതനം പൈതലെപ്പോലിളങ്കാറ്റോലും പാടത്തു പച്ചക്കിളിയുടെ പിറകെ.

ഭീമനതും രൂക്ഷത്വം കലരുന്ന ഭീമനെ വിഷച്ചോറൂട്ടിയെന്നുള്ളതും അക്ഷത്തിൽ ചതി ചെയ്തുകൊണ്ടഖിളവും തട്ടിപ്പറിപ്പിച്ചതും

ചട്ടം ച വിട്ടിച്ചിതറിയതിൽ മുതിർന്നോ മനക്കാലുപൊക്കി ചാടുമ്പോൾ ചന്തികുത്തി ചടുപുടയധ വീണേരമേൽ ചേറണിഞ്ഞും ചാടുന്തിപ്പിച്ചവയ്ക്കും ചതയുടയ ചടൽ കണ്ണനം കണ്ണനെ ചാഞ്ചാടിച്ചാരത്തു ചാരുഷ്പിതരുചിചിതറിക്കൊണ്ടു കണ്ടീടണം മേം.

ുള്ളുക തുള്ളിയർക്കുകരഫം മുറ്റുന്ന കാറ്റേ മലർത്തുമ്പേ കമ്പിതകമ്രകുട്മലതളാനമ്രേ പതിഞ്ഞാടുക എൻപച്ച കിളിയൊന്നു വായിക്കുരയിടൂ നിൽക്കുന്നു മുറ്റത്തതാ മുമ്പിൽ ഫാർജിത നിർജിത.

പൂർവകായകതമാക്കിയും ഇണ്ടൽ പൂണ്ടു വിവൃതാൻ മുഖാൽ പതിച്ചവച്ചദർഭകൾ പതിക്കവേ കണ്ടുകൊള്ളുക കുതികൊണ്ടു കിഞ്ചിതവനോ ഭൃശം നഭ.

0: ചതര മർഹനെങ്കിലരുളാത്തതില്ല കരുണാകരൻ.
1: ആറുവക്ത്രമൊരു പുത്രനാനമോറനവൻ, ഊണുകൊണ്ടാറുകില്ല ജഠരഗ്നി, ഭൂതഗണമേറയുണ്ടു പദഫേവയിൽ. ആറൊരുത്തിമുടിയിൽ ഫതാമടിയിൽ വേറൊരുത്തിഹര പോറ്റുവാൻ, വേറെ എന്തു വഴി തണ്ടുമീ ദൃശദശാന്തരത്തിലളകേശനും.

മുൻപുതാൻ കൊണ്ടു ദർഭമുനകാലിലെന്നുവർ ഉദേ നടിച്ചു നില കൊണ്ടു തേൻ കണ്ഠവും ബത തിരിച്ചു നോക്കിയവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന കപടത്തൊടേ.

വീണയ്ക്കൊക്കും സ്വരമൊടുവിനോദങ്ങളോരൊന്നുരയ്ക്കും പ്രാണപ്രേഷ്ഠ പ്രണയിനികളോടൊത്തുപോട്ടിൻ്റെ തട്ടിൽ വാണക്കായൽ കരകളിലും കാഴ്ച കണ്ടുള്ളഫിക്കും ഹൂണന്മാരഘകതിലകതേ.

0: സ്നേഹം കരുതി ഫമരത്തിങ്കൽ വൈമുഖ്യമാർന്നോൻ ഹാലം പത്നി മിഴിനിഴലിടും മദ്യവും കൈവിടിഞ്ഞ് തീർത്ഥം ഫാരഫ്വതജലമതിൽ ഭക്തനായി തീർന്നു നീ ചെന്ന് ഉൾക്കൊണ്ടാലും തെളിവകമിഴും വർണ്ണമേ നീലമാകൂ.
1: തത്തി തത്തി

പരിചൊടു പറന്നെത്തിയ കുല്യ തന്റെ കൂലത്തെ വിട്ടൊരു തരണി തൻ പാമരത്തിൽ കരേറിക്കോലത്തെ നൽപ്പടുതയിലുറ

മുഖാം കരിഞ്ഞുമലിഞ്ഞുമാശുമണ്ണാകുമീ മലരു വിസ്മൃതമാകുമിപ്പോൾ എണ്ണീടുകാർക്കുമിതു താൻ ഗതിഫദ്ധ്യമെന്തു കണ്ണീർ.

ത്തിൽ വച്ചാൽ തൊണ്ടിപ്പഴത്തിനെതിരാം മതിരാക്ഷി തന്റെ ചുണ്ടിൽ പരക്കുമൊരു പുഞ്ചിരിയോടെ നിർക്കും.

0: ുപയോഗമോർത്തും ഇന്നത്തെ നിൻ കരുണമായ കിടപ്പു കണ്ടും ഒന്നല്ലി നാമൈ സഹോദരരല്ലി പൂവേ ഒന്നല്ലി കൈഹതി രചിച്ചതു നമ്മയെല്ലാം
1: ഒന്നായിരുന്നു കവി പുങ്കവർ ഭംഗിയോടെ നന്നായി കൊടുത്തു കവിത.

കേലമിഞ്ചി കേരം കവുങ്ങുതളുർ വെറ്റിലേത്തവാഴാം ഈ രമ്യ വസ്തുതതി ചേർന്നു വിളങ്ങുമീനൽ പാരഗ്രഹകൽപ്പത.

0: കാപ്പു കെട്ടി.
1: ഹരിപദാംബുജദാഫരിൽ മുമ്പനായി പെരിയ പേരിയലും ബലിയായ ഞാൻ ഒരുവനേ ചരനോടുമടുത്തുവെന്നൊരുവനോരുവതെന്തവമാനമാം.
0: ഒരു കരത്തിലെഴുന്നൊരു ചാട്ടയും മറുകരേ കൃതദർശനമുദ്ര.

അഥോഭിരുപേത്യ കുമാരികാഗിരിഫുതാം പരിപൂജ്യ ച ഫാദരം മുഹുരയാ ച തത്പദപങ്കജേ നിപതിത

ഗുരും വ്യാസം പാണിനിഗർഗ നാരദകണാദാദ്യന്മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ചാപി മൃദംഗശൈലനിലയാം ശ്രീപോർക്കലീമിഷ്ടദാം ഭക്ത്യാ നിത്യമുപഃമഹേ സപദിനഃ

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത് ചിത്രം 6-ാം തമ്പുരാൻ.

0: ആകാശവാണി
1: രാമായണ പാരായണം 18-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: രാമായണത്തിലെ പ്രസിദ്ധമായ താരോപദേശവും സുഗ്രീവ രാജ്യാഭിഷേകവും ക്രിയാമാർഗോപദേശവുമാണ് ഇന്നത്തെ കഥാഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജയമേനോൻ.

0: രാമായണ പാരായണം 18-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 8-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

മലയാളിയുടെ പ്രിയ ഓണത്തെ വരവേൽക്കാൻ പാടങ്ങളും ഒരുങ്ങുകയാണ്. പൂക്കളായും കായ്കളായും ഫലവർഗങ്ങളായും നേന്ത്രക്കുലകളായും എന്നുവേണ്ട, ഓണത്തേക്കാവശ്യമായി നമുക്കെന്തെല്ലാം വേണമോ അതെല്ലാം പാടങ്ങളിലും പുരയിടങ്ങളിലും തയ്യാർ.

ഓണത്തിന് മോടികൂട്ടാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ ഒരു മലയാളിക്കും ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല. മലയാള തനിമയുള്ള സദ്യയും പാടത്തെ പൂകൊണ്ടുള്ള പൂക്കളവും തീർക്കുക എന്നത് യുവതലമുറയുടെ കൂടി ഇച്ഛാശക്തിയുടെ ഭാഗമായപ്പോൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവരുടെ കരങ്ങളും ഒപ്പമുണ്ട്. ഓണത്തിനൊരുങ്ങുന്ന വിളവിന്റെ വിസ്മയ കാഴ്ചകൾ നാട്ടിലെങ്ങും ആവേശമാണ് നൽകുന്നത്. കുട്ടികളും കൂട്ടായ്മകളും കർഷകരും തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവർ അവരവർക്ക് അനുഭവവേദ്യമായ കൃഷിയെ മികച്ച വിളവിന്റെ തലത്തിലേക്കെത്തിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് കൃഷിയിലേക്കിറങ്ങിയത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ മേൽനോട്ടവും സഹായഹസ്തവും കൃഷിയിലേർപ്പെട്ട മുഴുവൻ പേർക്കും ധൈര്യവും ആവേശവും നൽകുന്നു. അതുകൊണ്ടുതന്നെ മാറി നിൽക്കാതെ മാറ്റത്തിന്റെ പുതിയ ദിശയിലൂടെ സഞ്ചരിക്കാൻ മലയാള മനസ്സ് സജ്ജമായി കഴിഞ്ഞു. പൊതുപ്രവർത്തകരും വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളുമെല്ലാം ഇന്ന് കൃഷിയിടത്തിലുണ്ട്. ഇവർക്കെല്ലാം ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നല്ല ഭക്ഷണം കഴിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം. കൂട്ടായ്മകളാണ് ഒരു പ്രദേശത്തിന്റെ ശക്തി. നല്ലതിനായുള്ള എല്ലാ കൂട്ടായ്മകളും നാടിന്റെ പുരോഗതിക്കാണ് വെളിച്ചം വീശുന്നത്. ഇന്ന് നമുക്ക് കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ കൃഷിസ്ഥലത്തേക്ക് പോകാം. പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ വാർഡിലെ തരിശുനിലങ്ങളെ കൂട്ടായ്മയിലൂടെ പച്ചപ്പണിയിച്ച കഥയാണ് ഹരിതശോഭ കൃഷിക്കൂട്ടത്തിന് പറയാനുള്ളത്.

0: വ്യത്യസ്ത മേഖലയിലുള്ള ആറു പേർ. ഇവർക്ക് കൃഷിയിടത്തിലും കാർഷിക ചിന്തകളിലും ഒരേ മനസ്സ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരവും കുറവ്. ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും വിദ്യാസമ്പന്നരുമായ ആറ് സുഹൃത്തുക്കൾ കൈകോർത്തപ്പോൾ 6 ഏക്കർ തരിശുനിലം ഇന്ന് വിളസമൃദ്ധം. ഹരിതശോഭയണിഞ്ഞ കല്ലൂരിലെ കൃഷിയിടം ഇന്നൊരു മാതൃകാ കൃഷിയിടമാണ്. അതിന്റെ മുഖ്യ സൂത്രധാരൻ പോത്തൻകോട് കൃഷി ഓഫീസറായ ശ്രീ സുനലാണ്. ഇദ്ദേഹം ഇവർക്ക് ഉദ്യോഗസ്ഥനാണ്, നല്ല കർഷകനാണ്, സുഹൃത്താണ്. എല്ലാറ്റിനുമുപരി ഫയലുകൾക്കിടയിൽ നിന്നും വയലിലേക്കിറങ്ങിയ വ്യക്തിയുമാണ്.
1: ഓണത്തിനെടുക്കാം വിളവിന്റെ വിസ്മയം എന്ന സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രകാരം 125 ഏക്കറോളം സ്ഥലത്ത് ഇപ്പോൾ ചെയ്തു വരികയാണ്.
0: ശ്രീ സുനൽ പോത്തൻകോട് കൃഷിഭവൻ പരിധിയിലെ കാർഷിക പശ്ചാത്തലവും ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളും വിവരിക്കുന്നു.
1: ഇതിൽ ഏറ്റവും പ്രധാനമായും കൃഷി ചെയ്യുന്നത് കുറച്ച് കൃഷിക്കൂട്ടങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിക്കൂട്ടത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹരിതശോഭ എന്ന പേരിൽ എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ഭാഗമായി കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു കൃഷിക്കൂട്ടമാണ് ഹരിതശോഭ കൃഷി. ഈ കൃഷിക്കൂട്ടം 6 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും ചെയ്തു വരികയാണ്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിലൂടെയാണ് ഇവർ ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. ഇവർക്ക് സഹായങ്ങളായിട്ട് ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 ഏക്കർ സ്ഥലത്ത് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗിനുള്ള സഹായവും അതേപോലെ തന്നെ തരിശ് കൃഷിക്കുള്ള 2 ഹെക്ടർ സ്ഥലത്തുള്ള സഹായവും അതേപോലെ ഇപ്പോൾ നെൽകൃഷി ഇവർ 5 ഏക്കർ ചെയ്തു വരുന്നതിൽ 5 ഏക്കറിന്റെ സബ്സിഡി കൊടുക്കും. നമ്മുടെ പഞ്ചായത്തിൽ 289 കൃഷിക്കൂട്ടങ്ങളാണ് നമുക്ക് പഞ്ചായത്തിൽ കൂട്ടം. ഓണത്തിന് വാർഡുകളിൽ ഓണച്ചന്ത ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ വാർഡിലും ചെറിയ ചെറിയ രീതിയിൽ ഓണച്ചന്ത ഒരുക്കിക്കൊണ്ട് പഞ്ചായത്തിൽ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് എക്കോ ഷോപ്പിന്റെ ഒരു മാർക്കറ്റ് ഒരുക്കിക്കൊണ്ട് അവിടെ പച്ചക്കറി സംഭരിച്ചുകൊണ്ട് വിപണനം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഓണത്തിന് ഇത്രയും വിളവ് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് നമ്മൾ 19 വാർഡിലും ഈ മാർക്കറ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പഞ്ചായത്തിൽ ഒരു മെയിൻ മാർക്കറ്റ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഓണച്ചന്തയ്ക്കാണെങ്കിൽ മാർക്കറ്റ് വിലയെക്കാളും 10% കൂട്ടിയാണ് നമ്മൾ കർഷകരിൽ നിന്ന് പ്രൊക്കയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ 20% കുറച്ച് വിൽപ്പന നടത്തും. തീർച്ചയായും നല്ല രീതിയിൽ നമ്മൾ പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൽ

0: ഏക്കർ കൃഷിയും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്.
1: പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ശ്രീമതി നയന ഷമീർ. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധി എന്നതിലുപരി കൃഷിയിലേക്ക് പുതുതലമുറയെയും കൂടുതൽ യുവാക്കളെയും ആകർഷകമായ പദ്ധതികളിലൂടെ പടിപടിയായി എത്തിക്കുന്നതിന്റെ അണിയറ പ്രവർത്തനങ്ങളും ഈ ജനപ്രതിനിധിയും നല്ലൊരു വനിതാ കർഷകയുമായ ശ്രീമതി നയന ഷമീർ നടത്തിവരുന്നു.
2: ഞങ്ങളിപ്പോ കല്ലൂര് വാർഡിലാണ് ആദ്യമായിട്ട് ഇപ്പം കൃഷി ഇറക്കിയത്. അത് 6 ഏക്കർ ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തും പോത്തൻകോട് ഗ്രാമപഞ്ചായത്തുമായിട്ട് സഹകരിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ പോവുകയും 7 ദിവസങ്ങളിലാണ് കൂടുതലും എനിക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പൊതുപ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് 10 ഇനം പച്ചക്കറികളാണ് നട്ടിട്ടുള്ളത്. തക്കാളി, പടവലം, പാവല്, പയർ, വെണ്ട, അങ്ങനെയുള്ള 10 ഇനം പച്ചക്കറികളാണ് അവിടെ നട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് ഏകദേശം ഭാഗമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾക്ക് അതിൽ നിന്നും നല്ല വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടം ചെയ്തപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തരിശു ഭൂമിയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത്. അതും തൊഴിലുറപ്പുകാരുടെയൊക്കെ സഹായം വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇറക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഈസിയാണ്. കാര്യം മുൻകാലഘട്ടങ്ങളിൽ ചെയ്തതുകൊണ്ട് തന്നെ ബാക്കി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. അപ്പം നല്ല വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം വിപണിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നല്ല രീതിക്ക് കൃഷിയെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ കൃഷിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാടം പൂത്ത കാലം എന്നുള്ളൊരു പദ്ധതിയാണ് വെച്ചിട്ടുള്ളത്. അത് പറയേണ്ടത് നമ്മുടെ തരിശു ഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് അത് നെൽവയലുകളായിട്ട് മാറ്റുക എന്നൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. പിന്നെ വനിതാ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും അത് കൃഷി ചെയ്തിട്ട് അവർക്കൊരു ഉപജീവന മാർഗം എന്നുള്ള രീതിക്കും കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കൃഷിയിലേക്ക് വരാൻ തന്നെ കാരണം നമ്മൾ ഒരു പൊതുവേദിയിൽ ചെന്നിട്ട് കൃഷി ചെയ്യുക എന്ന് മറ്റുള്ളവരുടെ പറയുന്നതിലുപരിയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു, നമ്മൾ കൃഷി ചെയ്ത വിളവുകൾ അവരെ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാതൃകാ പ്രവർത്തനമായിട്ട് മാറാൻ പറ്റും. ആദ്യഘട്ടം ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ ഞങ്ങൾ നല്ല ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്നവർക്ക് വേണ്ട സഹായങ്ങൾ അവരെ ഒരു കൃഷി കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തിട്ട് കൃഷി ഓഫീസറുടെ സഹായത്തോടു കൂടി ഗ്രൂപ്പുകളാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ പഞ്ചായത്ത് വഴി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
1: ശ്രീ പ്രവീൺ മുൻ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ക്യാമറാമാൻ ജോലി ഉപേക്ഷിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒപ്പിയെടുത്ത് നല്ലൊരു ദൃശ്യ വിരുന്നൊരുക്കാൻ തയ്യാറെടുക്കുന്ന ഇദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം.
3: നിലവിൽ നമ്മൾ പ്രാദേശികമായ പച്ചക്കറി ഉൽപ്പന്നങ്ങളും നെൽകൃഷിയും കിഴങ്ങ് വർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ 5 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഇപ്പം ഏറെക്കുറെ നമ്മൾ പ്രാദേശികമായിട്ട് പച്ചക്കറി ഉൽപ്പന്നങ്ങളെ വെണ്ടയും വഴുതനയും കത്തിരിയും തക്കാളിയും സലാഡും ഇതെല്ലാം നമുക്കിപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെൽകൃഷിയിലോട്ട് വെക്കണം. അപ്പം നെൽപ്പാടം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുണ്ടായിരുന്ന നത്തും വരാലും വരാലും ഇങ്ങനെയുള്ള നാടൻ മത്സ്യങ്ങളെല്ലാം തിരികെ വരും എന്നുള്ള ബോധ്യമുണ്ട്. കള മത്സ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അത് തിരികെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രതീക്ഷിച്ചാണ് ഈ നെൽകൃഷിയിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ മരകമായ വിഷമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, പ്രാദേശികമായി തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങൾ കൊടുക്കുക, ഈ ഉദ്ദേശത്തിൽ നടപ്പിലാക്കിയതാണ്. കുത്തരി കഴിക്കാനൊരു ആഗ്രഹമുണ്ട്, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അരി നമുക്ക് തന്നെ അത് രൂപം മാറ്റിയെടുത്ത് നമുക്ക് അരിയാക്കാൻ പറ്റുമെങ്കിൽ ആ സന്തോഷം, അത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതിലും വലിയ സന്തോഷം. അപ്പോൾ അതിനെ പ്രതീക്ഷിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. സദ്യയ്ക്ക് വേണ്ട 10 പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും, പിന്നെ അരിയും. അപ്പം ഈ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സദ്യയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിൽ വലിയ സന്തോഷം വേറെ ഇല്ല. അതിനെ കരുതി എനിക്ക് ഇത്രയും പാട് കിട്ടും. നമ്മൾ നല്ല വിജയത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. കാര്യം അതിൻ്റെതായ പരാതികളുണ്ടായിരുന്നു. കാര്യം നമ്മൾ കൃഷി പഠിച്ചു വരുന്ന കർഷകരാണ്, പാരമ്പര്യമായ കർഷകരല്ലല്ലോ. നമ്മൾ ജനപ്രതിനിധികളാണ്, ചില ഉദ്യോഗസ്ഥരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ്. തരിശ കിടക്കുന്ന എല്ലാ ഭൂമിയും ഏറ്റെടുത്ത് അത് നമ്മൾ കൃഷി തുടങ്ങി. കൃഷി തുടങ്ങി വിളവെടുത്ത് തുടങ്ങി ആൾക്കാർ ബോധ്യം വന്നു, ഇത് നമുക്കും ചെയ്യാൻ പറ്റും, പഴയ കണക്കിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ആത്മധൈര്യം കൊടുക്കാൻ പറ്റി. അപ്പോൾ കുറേ കർഷകർ ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ അവർ സഹകരിച്ച് ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്.
1: പൂക്കളം കൂടിയായാലേ ഓണം പൂർണ്ണമാകൂ എന്ന് നമുക്കെല്ലാം അറിയാം. അതിനായി പച്ചക്കറിക്കൊപ്പം ഒരു കൂടെ പൂവും നൽകാൻ തയ്യാറെടുക്കുന്ന ശ്രീരാജിനെ നമുക്ക് പരിചയപ്പെടാം.
4: ഇപ്പോൾ ഓണത്തിലുള്ള പൂക്കൃഷി വിളവ് എടുക്കാറായിട്ടുണ്ട്. ഈ സമയത്ത് പൂവായി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില നമുക്ക് കിട്ടും. അത്തം തൊട്ട് പിന്നെ മാർക്കറ്റ് വിലയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലാഭം നമുക്ക് കിട്ടുന്ന രീതിയിൽ വിളവെടുക്കാൻ പറ്റും. അത്തരത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്.
1: ഇവിടെ തീരുന്നില്ല ഇവരുടെ പ്രവർത്തനം. ഉണ്ണിക്കണ്ണനെ പോലെ വിദ്യാസമ്പന്നരും ഈ സംരംഭം വിജയിപ്പിക്കാൻ

ഉള്ള അതീവ ശ്രമത്തിലാണ്. കല്ലൂരിലെ ഹരിതശോഭ കൃഷിക്കൂട്ടത്തിന് കാഴ്ചപ്പാടുകൾ ഏറെയുണ്ട്. സായം സന്ധ്യയിൽ വയലരികിലെ കാറ്റും ചേറിന്റെ മണവും നീരൊഴുക്കിന്റെ നാദവും പറവകളുടെ പാട്ടും കേട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഈ മനോഹാരിത സമ്മാനിക്കാൻ നമ്മുടെ നാട്ടുനന്മകൾക്കല്ലാതെ മറ്റാർക്ക് കഴിയും എന്ന ചിന്തയാണ് മനസ്സിൽ ഓടിയെത്തിയത്. വരമ്പിന്റെ ഓരത്ത് വട്ടം കൂടിയിരുന്നുള്ള സൗഹൃദ സംഭാഷണത്തിൽ ഈ കൃഷിയിടം ആകർഷകമാക്കി കുട്ടികളെയും വഴിയാത്രക്കാരെയും വിശ്രമത്തിനായി ഇടം തേടുന്നവരെയും ഒക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രകൃതിയുടെ കലവറയാക്കി മാറ്റാനുള്ള ഇവരുടെ ശ്രമത്തിന് എല്ലാ ഭാവുകങ്ങളും നേരാം. ഹരിതശോഭ കൃഷിക്കൂട്ടത്തിന്റെ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ് ലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: തിരുവനന്തപുരം ആലപ്പുഴ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചും ഗ്രാമീണ വ്യവസായങ്ങളെക്കുറിച്ചും ചിലത് മനസ്സിലാക്കാം. 2020 മാർച്ചിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഖാദി ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ രണ്ടു ഘടകങ്ങളിൽ ഒന്നാണിത്. പൊതുസൗകര്യങ്ങളിൽ ഏർപ്പെടുത്തൽ, സാങ്കേതിക നവീകരണം, പരിശീലനം നൽകൽ തുടങ്ങിയവയിലൂടെ ഗ്രാമ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനും ഗ്രാമോദ്യോഗ് വികാസ് യോജന ലക്ഷ്യമിടുന്നു. ഇതിലുൾപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക അധിഷ്ഠിത ഭക്ഷ്യ സംസ്കരണ വ്യവസായം, ABFPI എന്ന ചുരുക്കപ്പേരിൽ ഇത് അറിയപ്പെടുന്നു. മറ്റൊന്ന് MBI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം. WCI ആണ് മറ്റൊന്ന്. ഇത് വെൽനെസ് ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. HPLPI, ഇത് കൈകൊണ്ട് നിർമ്മിച്ച പേപ്പർ, തുകൽ, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉൾപ്പെടുന്ന വ്യവസായങ്ങളാണ്. റെൻറ്റി എന്ന പേരിൽ റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ന്യൂ ടെക്നോളജി ഇൻഡസ്ട്രിയുണ്ട് ഇതിന്റെ ഭാഗമായി. അവസാനമായി സേവന വ്യവസായവും ഇതിൽ ഉൾപ്പെടുന്നു. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ ഘടകങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. ഗവേഷണ വികസനവും ഉൽപ്പന്ന നവീകരണവും. ഉൽപ്പന്ന വികസനം, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഡിസൈൻ വികസനം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണ പ്രക്രിയകൾ തുടങ്ങിയവ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഗവേഷണ വികസന പിന്തുണ ഇതിലൂടെ നൽകുന്നു. മറ്റൊരു ഘടകം കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. നിലവിലുള്ള മാസ്റ്റർ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് സെന്ററുകളും മികവുറ്റ സ്ഥാപനങ്ങളും ജീവനക്കാരുടെയും കരകൗശല വിദഗ്ധരുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നു. മാർക്കറ്റിംഗും പബ്ലിസിറ്റിയും. ഒരു ഉൽപ്പന്ന കാറ്റലോഗ്, വ്യവസായ ഡയറക്ടറി, മാർക്കറ്റിംഗ് ഗവേഷണം, പുതിയ വിപണന സാങ്കേതിക വിദ്യകൾ, വാങ്ങുന്നയാൾ, വിൽപ്പനക്കാർ ഇവരുടെ മീറ്റിംഗുകൾ,

0: എക്സിബിഷനുകൾ, ഇവ ക്രമീകരിക്കുക, തയ്യാറാക്കുക തുടങ്ങിയവയിലൂടെ ഗ്രാമസ്ഥാപനങ്ങൾക്ക് വിപണി പിന്തുണ 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു നിയമാനുസൃത സ്ഥാപനമാണ് KVIC. ഖാദിയുടെയും മറ്റ് ഗ്രാമ വ്യവസായങ്ങളുടെയും വികസനത്തിന് ആവശ്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഗ്രാമവികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ഏജൻസികളുമായി ഏകോപനം നടത്തുന്നതിനും KVIC മുൻകൈയെടുക്കുന്നു. MSME മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഗ്രാമ വ്യവസായങ്ങളുടെ പ്രാധാന്യം എന്താണ്? ഗ്രാമീണ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രാമ വ്യവസായങ്ങൾ തൊഴിൽ പ്രാധാന്യമുള്ളവയാണ്. തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിന് അവ സഹായിക്കുന്നു. ഇത്തരം വ്യവസായങ്ങൾ വിദഗ്ധരും അർത്ഥ നൈപുണ്യമുള്ളവരും അവിദഗ്ധരുമായ തൊഴിലാളികൾ ഉൾപ്പെടുന്ന തൊഴിൽ ശക്തി ഉപയോഗപ്പെടുത്തുന്നതാണ്. ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമ വ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും ഗ്രാമ വ്യവസായങ്ങൾ സഹായിക്കുന്നു. മറ്റൊന്ന്, ഇവ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഗ്രാമ വ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. കാർഷിക മേഖലയിൽ പരിമിതമായ പ്രവേശനമുള്ള ആളുകൾക്ക് ഗ്രാമ വ്യവസായങ്ങൾ ഉപജീവന മാർഗം നൽകുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തികളെ അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രാപ്തരാക്കുന്നു. ഗ്രാമീണ വ്യവസായങ്ങൾ സാധാരണയായി അതാത് മേഖലകളിൽ ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നു. സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാഹ്യ വിഭവങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പ്രാദേശികമായി ലഭ്യമായ കഴിവുകൾ, പരമ്പരാഗത അറിവുകൾ, പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തെ ഗ്രാമ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ പ്രാദേശിക പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പല ഗ്രാമീണ വ്യവസായങ്ങളും പരമ്പരാഗത കൈത്തറി, കരകൗശല വസ്തുക്കൾ, ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉയർന്ന ഡിമാൻഡുള്ള മറ്റ് അതുല്യ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രാമീണ വ്യവസായങ്ങൾ കയറ്റുമതി സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ അനുജ കുമാർ. The Lok Sabha today passed the Supreme Court Number of Judges Amendment Bill. The bill aims to increase the number of judges of the Apex Court from the present 33 to 37, excluding the Chief Justice of India. In May this year, President Draupadi Murmu had promulgated an ordinance in this regard. Union Minister of Law and Justice Arjun Ram Meghwal moved the Supreme Court Number of Judges Amendment Bill. He said under the visionary leadership of Prime Minister Narendra Modi, the mantra of reform, perform and transform is being effectively implemented. The minister said that the bill is an important step in that ongoing reform process within the judicial sector. Earlier, the Lok Sabha was adjourned several times today amid protests by opposition parties over several issues. When the Lok Sabha began its proceedings at 11 a.m, Speaker Om Birla congratulated athletes for their outstanding performance at the 23rd Commonwealth Games at Glasgow. After that, Mr. Birla tried to take up the question hour, but the opposition members raised the issue of alleged police action during the students' protest. Mr. Birla expressed concern over the deliberate disruptions by some opposition members. Minister of Statistics and Program Implementation Rao Inderjeet Singh introduced the Indian Statistical Institute Bill 2026. Finance Minister Nirmala Sitharaman introduced the Banker's Books Evidence Bill 2026. The Rajya Sabha today passed the Micro, Small and Medium Enterprises Development Amendment Bill amid ruckus. The bill aims to further amend the Micro, Small and Medium Enterprises Development Act 2006. In the assembly by-polls, BJP has retained the Manjalpur seat in Gujarat's Vadodara district. Party candidate Satyendra Bhai Patel defeated Congress Bikabhai Rabari by over 30,000 votes. The by-poll was necessitated after the seat fell vacant following the death

0: of senior BJP MLA and former Gujarat Minister Yogesh Patel. Congress has retained the Datia Assembly seat in Madhya Pradesh. Its candidate, Ghanshyam Singh, defeated BJP's Ashutosh Tiwari by over 6,000 votes. The seat fell vacant following the disqualification of former Congress leader Rajendra Bharti. Meanwhile, counting of votes is underway for Bihar's Bankipur Assembly constituency. Jan Suraj Party candidate Prashant Kishore is leading to BJP's Neeraj Kumar Sinha by over 16,800 votes after 31 rounds of counting. The by-election was necessitated after BJP leader Nitin Naveen vacated the assembly seat following his election to the Rajya Sabha. Voting for the by-polls to the three constituencies was held on the 30th of last month. The Supreme Court today clarified that the Delhi government and various state governments are free to close or withdraw FIRs registered against protesters involved in the recent student protests at Delhi's Jantar Mantar and elsewhere in the country. A three-judge bench led by Chief Justice Suryakant explained that its 28th of July order permitting the prosecution of protesters with criminal antecedents was intended to apply only to those accused of grave and heinous offences. The top court was hearing pleas alleging excessive police action against students who participated in protests at Jantar Mantar on the 20th of July. Indian Railways recorded growth of 9% in freight loading in July this year as compared to the corresponding month last year. It loaded 141.3 million tons of freight during July 2026 compared to 129.7 million tons in July last year. The performance reflects sustained demand across core sectors of the economy and continued efforts to improve freight logistics and operational efficiency. Defence Minister Rajnath Singh has stressed the need for greater integration between the military and civilian wings of the Ministry of Defence to strengthen the country's defence ecosystem. Addressing the 85th Armed Forces Headquarters Civilian Services Day celebrations in New Delhi today, Mr. Singh emphasised that this will effectively address evolving security and technological challenges. Benchmark domestic equity indices ended in positive zone for the fourth straight session today. The Sensex rose 544 points or 0.7% to close at 78,639. Nifty surged 391 points to settle at 24,774. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
2: തരംഗം എഴുത്തും വായനയും പ്രതിമാസ പരിപാടിക്ക് വി പാർക്കിൽ തുടക്കമായി. പുസ്തക വായനാ സംസ്കാരം പുതുതലമുറകളിലും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരംഗം ആവിഷ്കരിച്ചിട്ടുള്ളത്. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവ സംയുക്തമായാണ് തരംഗത്തിന്റെ സംഘാടനം. ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കെ ജയകുമാർ രചിച്ച വയലാർ, ഗാനരചനയിലെ ഗാന്ധർവം എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. വയലാർ, കെ ജയകുമാർ എന്നിവരുടെ ഗാനങ്ങൾ ആലപിച്ചു. പ്രതികൂല കാലാവസ്ഥയും മത്സ്യബന്ധന യാനങ്ങളുടെ അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത പ്രതിരോധത്തിനായി കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. തീരപ്രദേശങ്ങളിലെയും മത്സ്യത്തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കാനും ലൈഫ് ജാക്കറ്റ് പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൂടുതൽ ലഭ്യമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ജില്ലയിലെ ദേശീയപാത നിർമ്മാണം വിലയിരുത്താൻ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കടമ്പാട്ടുകോണം ഇടമൺ മേഖലയിലെ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കടമ്പാട്ടുകോണം ഇടമൺ തുടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. ദേശീയപാതയോട് ചേർന്ന വിവിധയിടങ്ങളിൽ ബസ് ഷെൽട്ടർ നിർമ്മാണങ്ങൾക്ക് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകി. അമ്പത്തിരണ്ട് ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ജൂലൈ 31 അർദ്ധരാത്രി 12 കൊല്ലം നീണ്ടകരയിൽ ഫിഷറീസ് അധികൃതർ വിസിൽ മുഴക്കി. മോശം കാലാവസ്ഥ മൂലം മത്സ്യബന്ധനത്തിന്

തിരക്കുള്ളതിനാൽ അധികം ബോട്ടുകൾ കടലിൽ പോയില്ല. നീണ്ടകര പാലത്തിനടിയിൽ കൂടി ഒരേ സമയം നിരവധി ബോട്ടുകൾ എത്തിയാൽ തിരക്ക് മൂലം അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് തൂണുകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങല 10 മണിയോടെ അഴിച്ചുമാറ്റി ബോട്ടുകൾക്ക് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് തങ്ങാൻ അവസരമൊരുക്കിയിരുന്നു. പുതിയ സീസണിന്റെ ആരംഭ സൂചകമായി ശക്തികുളങ്ങര ഹാർബറിൽ അമിട്ടുകൾ പൊട്ടിച്ചു. ബോട്ടുടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളും ഹാർബറിൽ എത്തിയിരുന്നു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനങ്ങളിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥയാണ് ചാകര പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയി തുടങ്ങിയില്ല. യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണ്. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി.

0: ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി. അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ശൂന്യമായിരുന്നു. നൂറുകണക്കിന് ബോട്ടുകളെത്തി ചരക്കിറക്കുകയും അതിന്റെ വിപണനം നടക്കുകയും ചെയ്യുന്ന ശക്തികുളങ്ങര ഹാർബറിൽ എല്ലാവരും നിരാശയോടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 40 ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ആദ്യം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. 20 തങ്കശ്ശേരി ഭാഗത്ത് അടുപ്പിച്ചു. ലേലക്കാർ, മത്സ്യം തിരിയുന്നവർ, ലോഡിംഗ് തൊഴിലാളികൾ, മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകൾ തുടങ്ങി എല്ലാവരും നിരാശയിലാണ്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കോർപ്പറേഷന്റെ അറബിശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. വർഷങ്ങളോളം അറബിശാല പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറവുശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. 2019 അറവുശാല പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കകം പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാഞ്ഞതും സാങ്കേതിക തകരാറ് മൂലമാണ് അന്ന് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറവുശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറവുശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. തെറ്റായ വില, മോശം സേവനം, കൃത്യമായ വിവരങ്ങളില്ലായ്മ, ഇവയ്ക്കെതിരെ പരാതിപ്പെടാം. 1915 എന്ന ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ലോകസഭയാ സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാം ത്രിംശത് ത്രയസ്ത്രിംശത്തഃ സപ്തത്രിംശത് യാവത് വർധയിതും വിധേയകഃ പാരിതംഗതഃ. രാജ്യസഭയാ ച ലഘു മധ്യമ ഉദ്യോഗ വികാസ വിധേയകഃ സ്വീകൃതഃ. ഉപനിർവാചനേ ഗുജറാത്തസ്യ മൻസൽപുര ആസനം ഭാജപേതി ദലേന രക്ഷിതം. മധ്യപ്രദേശസ്യ ദതിയ ആസനേ കോൺഗ്രസ് ദലസ്യ വിജയഃ. ബിഹാരസ്യ ബാങ്കിപുര ആസനേ ച ജനസുരാജ് ദലസ്യ പ്രശാന്ത കിഷോരഃ അഗ്രേസരഃ. ദില്ലീ ന്യായാലയേന മഹിളാ മല്ലയുദ്ധ ക്രീഡികാനാം യൗന ഉത്പീഡന പ്രകരണേ ബ്രജഭൂഷണ ശരണ സിംഹഃ ദോഷമുക്തഃ കൃതഃ. ഭാരതെ പഞ്ചലക്ഷാധികൈഃ ജനൈഃ അംഗദാനസ്യ സങ്കൽപഃ ഗൃഹീതഃ. അംഗപ്രത്യാരോപണ സംഖ്യായാം ഭാരതം വിശ്വേ തൃതീയം സ്ഥാനം ഭജതെ. അപി ച അമേരിക്ക ഇറാന് ച അദ്യ കൂട്ടനീതിക ശാന്തി വാർത്തായാഃ അഗ്രിമചരണം ആയോജയിഷ്യതഃ ഇതി സംഭാവ്യതെ. അഥ വാർത്താഃ വിശദീകൃത്യ. ലോകസഭയാ സർവോച്ച ന്യായാലയ സംശോധന വിധേയകഃ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമഃ പാരിതഃ. അസ്യ വിധേയകസ്യോദ്ദേശ്യം സർവോച്ച ന്യായാലയസ്യ അധിനിയമേ ഷഡ്പഞ്ചാശദധിക ഏകോനവിംശതിതമേ സംശോധനം വിധായ ഉച്ചതമന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാ ത്രയസ്ത്രിംശത്തഃ വർധയിത്വാ സപ്തത്രിംശത് യാവത് കരണീയാ ഇത്യസ്തി. അസ്മിന്നേവ വർഷേ മെയ് മാസേ രാഷ്ട്രപതിപദാസീനയാ ദ്രൗപദി മുർമു ഇത്യനയാ സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാ ത്രയസ്ത്രിംശത് ഇത്യതഃ സപ്തത്രിംശത് യാവത് വർധയിതും കശ്ചന അധ്യാദേശഃ പ്രഖ്യാപിതഃ. കേന്ദ്രീയ വിധി ന്യായമന്ത്രി അർജുന രാമ മേഘവാലഃ വിധേയകം ഉപസ്ഥാപിതവാൻ. മേഘവാലഃ പ്രാവോചത് യത് സർവോച്ച ന്യായാലയെ പ്രതിലംബിതാനാം പ്രകരണാനാം വർധമാന സംഖ്യാം നിധ്യായ സഹൈവ ന്യായ വ്യവസ്ഥാം ച ദൃഢീകർത്തും ഏഷഃ വിധേയകഃ ആനീതഃ. തതഃ പരം ലോകസഭാ ശ്വഃ പ്രാതഃ ഏകാദശവാദനം യാവത് സ്ഥഗിതാ. രാജ്യസഭയാ സൂക്ഷ്മ ലഘു മധ്യമോദ്യമ വികാസ സംശോധന വിധേയകഃ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമഃ പാരിതംഗതഃ. സൂക്ഷ്മ ലഘു മധ്യമോദ്യമ

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: Come on boys, let's go practice.
3: നിൽക്കടോ, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ തെറ്റായ എൻട്രിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്.
2: എന്നാൽ ബാങ്കിന് കംപ്ലൈന്റ് കൊടുക്ക്.
3: ബാങ്കിനെ അറിയിച്ചിട്ട് ഒരു മാസമായി, അവർ ഗൂഗിളിക്ക് മേലെ ഗൂഗിളി അറിയുകയാ.
4: എന്നാൽ RBI ബാങ്കിംഗ് ലോക്പാലിനെ ഇൻഫോം ചെയ്യൂ.
5: നിൽക്ക്, ഞാൻ വിശദമാക്കാം. ക്രിക്കറ്റിൽ തേർഡ് അമ്പയർ ഇല്ലേ, അതുപോലെയാ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മൻ. RBI പറയുന്നു, ബാങ്ക് ഒരു മാസത്തിൽ നിങ്ങളുടെ കംപ്ലൈന്റ് പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് RBI കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ പരാതി നൽകാൻ കഴിയും. പരാതികൾ RBI വഴി പരിഹരിക്കാൻ എളുപ്പമാണ്, അതും ഫ്രീ ആയി.
6: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this.
8: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
9: Agashabani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി PK ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതിനിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബിൽ

0: വ്യവസ്ഥ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37-ആയി ഉയർത്തുവാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് പാസാക്കി. എന്നാൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അണക്കെട്ടുകൾ തുറന്നുവിടുന്നത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
1: സംസ്ഥാനത്തൊട്ടാകെ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,000-ലേറെ പേരാണ് കഴിയുന്നത്. മഴക്കെടുതികളിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലെത്തിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്.
1: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആകെ 8,00,000 രൂപ ധനസഹായം ലഭിക്കും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ധനസഹായം നൽകും. പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 12,00,000 രൂപയായി, വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 600,000 രൂപയായും വർദ്ധിപ്പിച്ചു. പ്രാഥമിക കണക്കനുസരിച്ച് 165 ഹെക്ടറിലെ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കുട്ടനാട്ടിൽ 44 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ താലൂക്കിൽ ഒരു ക്യാമ്പും തുറന്നു. ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ നഗരഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, തിരുവാർപ്പ്, അയർക്കുന്നം, നീരിക്കാട്, നട്ടാശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചെറിയ വള്ളങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എരുമേലി ഓരാങ്കൽക്കടവിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു.
0: ശക്തമായ മഴയിൽ കോട്ടയം അയർക്കുന്നത്ത് ഒരാൾ ഒഴുകിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം, പാണക്കാട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. വേങ്ങര റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. ഉച്ചയോടെ മഴ മാറി നിന്നു എങ്കിലും ഡാമുകൾ എല്ലാം ഏറെക്കുറെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
4: തൃശൂരിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി പുള്ളു റോഡുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കാറളം, അരിമ്പൂർ, താന്യം, ചേർപ്പ്, അന്തിക്കാട് എന്നീ പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ.

0: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അവസാനിപ്പിക്കുവാനോ പിൻവലിക്കുവാനോ ഡൽഹി സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവ പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രം ബാധകമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തി ുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുകയും ആദ്യ ആറുമാസം മുലപ്പാൽ മാത്രം നൽകുകയും വേണം. വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടതാണ്. അപകട സാധ്യതയുള്ള റോഡുകളിൽ ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. കളിപ്പാട്ട നിർമ്മാണം പാരമ്പര്യ കലയിൽ നിന്ന് ആഗോള വിപണിയിലേക്ക്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കുട്ടികളുടെ വിനോദത്തിനപ്പുറം അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വഴികാട്ടുന്ന പഠനോപാധികളാണ് കളിപ്പാട്ടങ്ങൾ. മികച്ച പാരമ്പര്യവും വൈവിധ്യവും അവകാശപ്പെടാവുന്ന ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന് ആഗോളതലത്തിൽ ഇനിയും ഏറെ മുന്നേറാനുണ്ട്. രാജ്യത്തിനകത്തെ നിർമ്മാണം ഊർജിതമാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും മെച്ചപ്പെട്ട കളിപ്പാട്ടങ്ങൾ വിപണിയിലെത്തിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ദേശീയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. ഇന്ത്യയിലെ സമ്പന്നമായ കളിപ്പാട്ട നിർമ്മാണ പാരമ്പര്യത്തെ ആഗോള വിപണിയിൽ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വൈവിധ്യമാർന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്രമായ കർമ്മ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് രാജ്യത്തെ കളിപ്പാട്ട കയറ്റുമതി 89.1% വർദ്ധിക്കുകയും ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് അത് വലിയ ഉത്തേജനമാവുകയും ചെയ്തു. രാജ്യത്തെ ആഭ്യന്തര ഉൽപാദന മേഖലയിലെ ശക്തമായ വളർച്ചയും സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളും മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളുടെ വിജയവും ഈ നേട്ടത്തിന് പ്രധാന കാരണങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾക്ക് വർദ്ധിച്ചുവരുന്ന ആവശ്യകതയാണ് കയറ്റുമതി ഗണ്യമായി ഉയർത്തിയത്. ഇന്ത്യയെ ആഗോളതലത്തിലെ പ്രധാന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമാക്കാനും ഗുണനിലവാരമുള്ള തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഏറെ പ്രയോജനം ചെയ്തു. സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിലാണ് ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ മേഖല ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിലൂടെ ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു. ഇറക്കുമതി നിയന്ത്രണങ്ങളും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനങ്ങളും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കാൻ സഹായകമായി. ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുണനിലവാര മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും കളിപ്പാട്ടങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്തു. 2021 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഗുണനിലവാര നിയന്ത്രണ ഉത്തരവ് കളിപ്പാട്ടങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് BIS സ്റ്റാൻഡേർഡ് മാർക്ക് ഉപയോഗിക്കുന്നതിനായി 1,800-ലധികം ആഭ്യന്തര നിർമ്മാതാക്കളും 50-ലധികം വിദേശ നിർമ്മാതാക്കളും ഇതിനകം ലൈസൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളോടുള്ള ആഭിമുഖ്യത്തിന്റെ പ്രകടമായ ലക്ഷണമാണിത്.

കളിപ്പാട്ടങ്ങൾ കുട്ടികളിൽ ഉന്മേഷം കൂട്ടുക മാത്രമല്ല അവരുടെ ആകാംക്ഷകളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മനസ്സിന് സന്തോഷം നൽകുന്നതിനൊപ്പം ഭാവനകൾക്ക് ചിറക് നൽകി ലക്ഷ്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കും. കുട്ടികളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ കളിപ്പാട്ടങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെപ്പറ്റി പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കുട്ടികൾ കളിയിലൂടെ പഠിക്കുന്നതും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ പഠിക്കുന്നതും നിർമ്മാണ സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കുന്നതുമെല്ലാം പുതിയ പഠന രീതിയുടെ ഭാഗമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ രാജ്യത്തിന് പ്രാദേശിക കളിപ്പാട്ടങ്ങളുടെ സമൃദ്ധമായ പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും പാരമ്പര്യവും ഉപയോഗപ്പെടുത്തി ആഗോള കളിപ്പാട്ട വിപണിയിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇതിനായി പ്രാദേശിക കളിപ്പാട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ അദ്ദേഹം ജനങ്ങളോടും സ്റ്റാർട്ടപ്പുകളോടും അഭ്യർത്ഥിച്ചു. കുട്ടികളിൽ പഠനത്തിനെന്ന പോലെ സർഗാത്മകത വളർത്താനും കളിപ്പാട്ടങ്ങൾ പ്രധാന ഉപാധിയാണ്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവാണുണ്ടാക്കിയത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി കളിപ്പാട്ടങ്ങളിലൂടെയുള്ള അധ്യയന രീതിയെ വിദ്യാഭ്യാസ മന്ത്രാലയം സജീവമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കുട്ടികളുടെ പഠനം കൂടുതൽ രസകരവും ആകർഷകവുമാക്കാൻ ക്ലാസ് മുറികളിൽ നാടൻ കളിപ്പാട്ടങ്ങളും പരമ്പരാഗത ഗെയിമുകളും എങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കുന്ന ടോയ് ബേസ്ഡ് പെഡഗോഗി എന്നൊരു കൈപുസ്തകം NCERT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളും ഗെയിമുകളും ബോധന മാധ്യമമായി ഉപയോഗിച്ച് കുട്ടികളിൽ അറിവും ആശയങ്ങളും പകർന്നു നൽകുന്ന അധ്യാപന രീതിയാണിത്. കളിപ്പാട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബോധന രീതിയുടെയും അനുഭവത്തിലൂടെയുള്ള പഠനത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ ഈ കൈപുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കൂടാതെ കൊച്ചുകുട്ടികളിൽ വിവിധ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ തനതായ കളിപ്പാട്ടങ്ങളും കളികളും വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഇതിൽ വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രശ്നോത്തരികൾ, ബ്ലോക്കുകൾ, പാവകൾ, ബോർഡ് ഗെയിമുകൾ തുടങ്ങിയവയിലൂടെ കുട്ടികളിൽ സർഗാത്മകതയും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുന്നു. കുട്ടികളുടെ ബൌദ്ധികവും ശാരീരികവും സാമൂഹിക വൈകാരികവുമായ വളർച്ചയ്ക്ക് ഇത് സഹായകമാണ്. ബാല്യകാലത്തെ സന്തോഷങ്ങൾ ആരും മറക്കില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന കാലഘട്ടമാണിത്. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും കൗതുകം തോന്നാത്ത വസ്തുക്കൾ കുട്ടികൾക്ക് സന്തോഷം നൽകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ വിഷയങ്ങളിലെ പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ആധുനിക ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ കരകൌശല തൊഴിലാളികൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിനും വഴിയൊരുക്കി. പരമ്പരാഗത ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്കും കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. പ്രാദേശിക കരകൌശല വിദഗ്ധരെയും പരമ്പരാഗത കളിപ്പാട്ട നിർമ്മാതാക്കളെയും വിപണിയുമായി ബന്ധിപ്പിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകി വരുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ 203.5 ദശലക്ഷം US ഡോളറായിരുന്ന ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി 2025-26 ആയപ്പോഴേക്കും 384.7 ദശലക്ഷം ഡോളറായി ഉയർന്നു. ഇതേ കാലയളവിൽ ഇറക്കുമതി 371.7 ദശലക്ഷത്തിൽ നിന്ന് 232.3 ദശലക്ഷം ഡോളറായി കുറയുകയും ചെയ്തു. അമേരിക്ക, UK, നെതർലൻഡ്സ്, ജർമ്മനി തുടങ്ങിയ പ്രധാന വിപണികളിലേക്ക് വൻതോതിൽ കയറ്റുമതി വ്യാപിപ്പിച്ചതോടെ കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. അതോടെ പരമ്പരാഗത തനിമയും ആധുനിക നിലവാരവും സമന്വയിപ്പിച്ചുകൊണ്ട് പ്രമുഖ കളിപ്പാട്ട കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. കളിപ്പാട്ട കയറ്റുമതിയിലെ ഗണ്യമായ വളർച്ച ഇന്ത്യയുടെ നിർമ്മാണ മേഖല കൂടുതൽ മത്സരക്ഷമവും സ്വയം പര്യാപ്തവുമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഗുണനിലവാരമുള്ള ഉൽപ്പാദനം, നവീകരണം, സർക്കാർ പിന്തുണ എന്നിവ തുടർന്നാൽ ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് ഇനിയും വർദ്ധിക്കുമെന്നത് തർക്കമറ്റ വസ്തുതയാണ്. ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയെ ഒരു പ്രധാന നിർമ്മാണ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ കളിപ്പാട്ട നിർമ്മാണ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതോടൊപ്പം രൂപകൽപ്പനയിലെ വൈവിധ്യം, ഗവേഷണം, നൂതന സാങ്കേതികവിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. 14 മന്ത്രാലയങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും കൂട്ടായ സഹകരണത്തോടെ 21 പ്രധാന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് സമഗ്രമായ ദേശീയ കളിപ്പാട്ട കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കളിപ്പാട്ടങ്ങളുടെ അടിസ്ഥാന ഇറക്കുമതി കസ്റ്റംസ് തീരുവ 2020 ഫെബ്രുവരിയിൽ 20% നിന്ന് 60% തുടർന്ന് 2023 70% ഉയർത്തിയിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങളുടെ ഘടകഭാഗങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ 20% പുനർനിശ്ചയിച്ചത് ഈ മേഖലയ്ക്ക് ക്രിയാത്മകമായ നേട്ടമാണുണ്ടാക്കിയത്. കളിപ്പാട്ട നിർമ്മാണ ശേഷി കൂട്ടുന്നതിനായി ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം പരമ്പരാഗത വ്യവസായ പുനരുജ്ജീവന പദ്ധതി വഴി 18 കളിപ്പാട്ട ക്ലസ്റ്ററുകൾക്ക് അംഗീകാരം നൽകി. ടെക്സ്റ്റൈൽസ് മന്ത്രാലയം 40 ക്ലസ്റ്ററുകൾക്ക് ഡിസൈനും നിർമ്മാണം

0: വികസനത്തിന് ആവശ്യമായ സാങ്കേതിക സഹായവും നൽകിവരുന്നു. കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 700-ലധികം കളിപ്പാട്ട സ്റ്റാർട്ടപ്പുകൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതിക്കാർക്കുള്ള നികുതി ഇളവ് പദ്ധതിയിലൂടെ 2200-ൽ പരം കളിപ്പാട്ട കയറ്റുമതിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു. ഇതിനു പുറമെ UAE, ഓസ്ട്രേലിയ, ഒമാൻ, ന്യൂസിലൻഡ്, UK എന്നീ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് നികുതിരഹിത വിപണി പ്രവേശനവും കൂടുതൽ കയറ്റുമതി സാധ്യതകളും ഉറപ്പു നൽകുന്നു. ഈ നടപടികൾ കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. 2025 BIS നടത്തിയ സർവേയിൽ പരിശോധിച്ച കളിപ്പാട്ടങ്ങളിൽ 95% സാമ്പിളുകളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണെന്ന് കണ്ടെത്തി. 2019 ഇത് 33% മാത്രമായിരുന്ന സ്ഥാനത്താണ് ഈ വൻ മുന്നേറ്റം. ഗുണനിലവാര നിയന്ത്രണം, നികുതി ഇളവുകൾ, ഉൽപാദനത്തിനുള്ള സഹായം, കയറ്റുമതി പ്രോത്സാഹനം എന്നിവയെല്ലാം ചേർന്ന് ഇന്ത്യയിലെ കളിപ്പാട്ട മേഖലയെ ഏറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി രാജ്യാന്തര വിപണിയിൽ കൂടുതൽ കരുത്തോടെ മത്സരിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നുണ്ട്. പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം, വിദ്യാഭ്യാസപരവും സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കളിപ്പാട്ടങ്ങളുടെ വികസനം എന്നിവയും കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ ആഭ്യന്തര വ്യവസായത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കളിപ്പാട്ടത്തിന്റെ ആഭ്യന്തര ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിനൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ലോകത്തിലെ പ്രമുഖ കളിപ്പാട്ട നിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഉയർത്തുക എന്നതാണ് ഈ കർമ്മ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം. കളിപ്പാട്ടങ്ങൾ വെറുമൊരു വിനോദോപാധി മാത്രമല്ല, കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിലും വിദ്യാഭ്യാസത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഘടകമാണ്. ഇന്ത്യയുടെ പരമ്പരാഗത കളിപ്പാട്ട സംസ്കാരവും ടോയ് അധിഷ്ഠിത ബോധന രീതികളും പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. വരും തലമുറയ്ക്കായി സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ നാടൻ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പൈതൃകം സംരക്ഷിക്കപ്പെടുകയും കുട്ടികളിൽ കൌതുകവും പഠന താൽപര്യവും വളർത്താൻ കഴിയുകയും ചെയ്യുന്നു. കളിപ്പാട്ട മേഖലയെ സ്വയം പര്യാപ്തമാക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരളവോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ കർമ്മ പദ്ധതി വഴിതെളിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി.

പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതത്തിൽ പലപ്പോഴും പുറം ലോകത്തിന്റെ വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും നമ്മെ തളർത്താൻ ശ്രമിക്കും. എന്നാൽ നമ്മെ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസവും പ്രതീക്ഷയും മുന്നേറാനുള്ള മനസ്സുമാണ്. മാറ്റം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ശക്തിയെ വിശ്വസിക്കൂ. മഹത്തായ കാര്യങ്ങൾ എപ്പോഴും ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സൌമ്യ എം പിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: പ്രായപൂർത്തിയായ ഒരു മുയൽ വർഷത്തിൽ എത്ര തവണ പ്രസവിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നിറപുത്തരി, സമൃദ്ധിയുടെ പൊൻവിളവ്. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരാചാരമാണ് നിറപുത്തരി. വയലുകൾ പൊൻകതിരുകളാൽ നിറയുമ്പോൾ ആദ്യ വിളവെടുത്ത നെൽക്കതിർ ദൈവത്തിന് സമർപ്പിച്ച് അനുഗ്രഹം തേടുന്ന വിശുദ്ധ ചടങ്ങാണ് ഇത്. ഇതൊരാചാരം മാത്രമല്ല, പ്രകൃതിയോടുള്ള നന്ദിയും കർഷകന്റെ അധ്വാനത്തോടുള്ള ആദരവും വിളിച്ചോതുന്ന ജീവിത ദർശനമാണ്.

പുരാതന കാലം മുതൽ മലയാളിയുടെ ജീവിതം നെൽകൃഷിയുമായി ചേർന്ന് നിന്നിരുന്നു. കൃഷിയാണ് ജീവിതവും സംസ്കാരവും. അതുകൊണ്ട് തന്നെ ആദ്യ വിളവിന് പ്രത്യേക സ്ഥാനമുണ്ട്. നെല്ല് ഭാഗമായി കൊയ്ത്ത്

0: തയ്യാറാകുന്ന സമയത്ത് നല്ല മുഹൂർത്തത്തിൽ ആദ്യത്തെ നെൽക്കതിർ കൊയ്ത് ക്ഷേത്രത്തിലോ വീട്ടിലെ പൂജാമുറിയിലോ സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് നിറപുത്തരി എന്ന് വിളിക്കുന്നത്. നിറ എന്നത് സമൃദ്ധിയെയും പുത്തരി പുതിയ വിളവിനെയും സൂചിപ്പിക്കുന്നു. കർഷകന്റെ ജീവിതം പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. മഴയും സൂര്യപ്രകാശവും മണ്ണും വെള്ളവും ചേർന്നാണ് ഓരോ ധാന്യമണിയും രൂപപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ആദ്യ വിളവ് ദൈവത്തിന് സമർപ്പിക്കുന്നത് നന്ദിയുടെ പ്രതീകമാണ്. പുലർച്ചെ വയലിലെത്തി നെൽക്കതിർ കൊയ്യുന്നു. തുടർന്ന് അത് അലങ്കരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. പല ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും നിറപുത്തരി ഉത്സവങ്ങളും നടക്കാറുണ്ട്. ഭക്തർ ഈ നെൽക്കതിർ വീടുകളിലെത്തിച്ച് ഐശ്വര്യത്തിന്റെ പ്രതീകമായി സൂക്ഷിക്കുന്നു. നിറപുത്തരി ഒരാളുടെ ആഘോഷമല്ല, ഒരു ഗ്രാമത്തിന്റെ ആഘോഷമാണ്. കർഷകരും കുടുംബങ്ങളും നാട്ടുകാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഈ ചടങ്ങ് കൂട്ടായ്മയുടെ സന്ദേശം നൽകുന്നു. മണ്ണിനെ അമ്മയായും കൃഷിയെ ജീവിതമായും കണ്ടിരുന്ന നമ്മുടെ പൂർവികർ പ്രകൃതിയെ സംരക്ഷിക്കാനും ആദരിക്കാനും പഠിപ്പിച്ചു. നിറപുത്തരി ആ സന്ദേശം തലമുറകളിലേക്ക് കൈമാറുന്നു. ഇന്ന് കൃഷിയിടങ്ങൾ കുറഞ്ഞുവരികയും യുവതലമുറ കൃഷിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിറപുത്തരി പോലുള്ള ആചാരങ്ങൾ കൃഷിയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്നു. വിഷരഹിതമായ ഭക്ഷണത്തിനും പ്രകൃതി സൌഹൃദ കൃഷിക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. പുതിയ തലമുറ കൃഷിയെ ഒരു തൊഴിൽ മാത്രമല്ല, ഒരു ജീവിത രീതിയായി കാണണം. ആധുനിക സാങ്കേതിക വിദ്യയും പാരമ്പര്യ അറിവും കൂട്ടിച്ചേർത്ത് കാർഷിക രംഗത്തെ ശക്തിപ്പെടുത്താൻ യുവാക്കൾ മുന്നോട്ട് വരണം. നിറപുത്തരി നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. അധ്വാനത്തെ ആദരിക്കുക, പ്രകൃതിയോട് നന്ദി പറയുക, ഭക്ഷണത്തെ ബഹുമാനിക്കുക. ഓരോ നെൽക്കതിരിനും പിന്നിൽ ഒരു കർഷകന്റെ വിയർപ്പുണ്ട്. ഓരോ അന്നമണിയിലും പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഭക്ഷണം പാഴാക്കാതെയും കർഷകരെ ആദരിച്ചും പ്രകൃതിയെ സംരക്ഷിച്ചും നമുക്ക് മുന്നോട്ട് പോകാം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്ദേശം പകരുന്ന നിറപുത്തരി നമ്മുടെ സംസ്കാരത്തിന്റെ അമൂല്യമായ പൈതൃകമായി എന്നും നിലനിൽക്കട്ടെ. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ ഈ അഭിമുഖം ശ്രദ്ധിക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ സൌമ്യ എം പിയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ സൌമ്യ, പാലുൽപാദനത്തിന് വേണ്ടി ശരിയായ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: മിക്കവാറും എല്ലാ ക്ഷീര കർഷകരുടെയും മനസ്സിലുള്ളൊരു പ്രധാന സംശയമാണ് എങ്ങനെ ഒരു നല്ല മികച്ച കറവ പശുവിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. ഒരു ഡയറി ഫാമിന്റെ അല്ലെങ്കിൽ പശു വളർത്തലിന്റെ ലാഭക്ഷമതയെ നേരിട്ട് നിർണ്ണയിക്കുന്ന ഘടകമാണ് പാലുൽപാദനം. അപ്പോൾ എത്ര മികച്ച പശുവിനെ തിരഞ്ഞെടുക്കുന്നുവോ അത്രയും പാലുൽപാദനക്ഷമതയിൽ
1: വർധനവുണ്ടാകാൻ
2: സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല, നമുക്കിതൊരു സസ്റ്റൈനബിൾ, സുസ്ഥിരമായി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഒരു കുറച്ചുനാൾ ഹയർ പ്രൊഡക്ഷൻ പിന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയല്ല വേണ്ടത്. സ്ഥിരമായി സസ്റ്റൈനബിളായി കൊണ്ടുപോകുന്നതിന് നല്ല പശുക്കളുണ്ടെങ്കിലേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പിന്നെ നല്ല പശുക്കളെ തിരഞ്ഞെടുക്കുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒട്ടനവധി രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. തന്മൂലം ചികിത്സാ ചെലവുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതെല്ലാം തന്നെ പശു വളർത്തൽ കൂടുതൽ ആദായകരമായി കൊണ്ടുപോകാൻ സഹായിക്കും. കൂടാതെ പാലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും മികച്ച പശുക്കൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനം തന്നെയാണ്.
1: ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യ സ്റ്റെപ്പ് തന്നെ നല്ലൊരു പശുവിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പൊ മെച്ചപ്പെട്ട പാലുൽപാദന

0: ഉദാഹരണത്തിന് പശുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: കറവ പശുക്കളെ പാലുൽപാദനത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഏറ്റവും പ്രധാനം അതിന്റെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സും പാലുൽപാദനക്ഷമ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസിങ് എബിലിറ്റി, ഇത് രണ്ടുമാണ്
0: ഏറ്റവും
1: നല്ലതായിരിക്കും. അതെ, ഇപ്പോൾ നമുക്ക് ഒത്തിരി ജനസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വിദേശ ബ്രീഡുകളും ഉണ്ട്, നമ്മുടെ നാടൻ ബ്രീഡുകളും ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജേഴ്സി, ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ പോലെയുള്ള വിദേശ ഇനങ്ങൾ മികച്ച പാലുൽപാദനക്ഷമതയുള്ളതാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ജനുസുകളായ ഗിർ, സഹിവാൾ, കാംഗ്രേജ് മുതലായ ബ്രീഡുകളും മികച്ച പാലുൽപാദന ശേഷി ഉള്ളവ തന്നെയാണ്. എങ്കിലും കേരളത്തിന്റെ ബ്രീഡിംഗ് പോളിസി അനുസരിച്ച് നമുക്ക് സങ്കര ഇനങ്ങളെ നിലനിർത്തുന്നതാണ് അഭികാമ്യം. അതായത് നമ്മുടെ നാടൻ പശുക്കളും വിദേശ ജനുസുകളുമായി ക്രോസ് ബ്രീഡിംഗ് നടത്തി ഉണ്ടാകുന്ന സങ്കര ഇനങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എക്സോട്ടിക് ഇൻഹെറിറ്റൻസ്, അതായത് വിദേശ ജനുസുകളുടെ ജനിതക പശ്ചാത്തലം ഏകദേശം 50-75%, 50 മുതൽ 75% വരെ വിദേശ ജീനുകളുള്ള പശ്ചാത്തലം നമുക്ക് നിലനിർത്താം. അതിൽ ഏറ്റവും അഭികാമ്യം 50%. അതായത് നമ്മുടെ നാടൻ ജനുസുകളുടെ 50% ജനിതക മൂല്യവും വിദേശ ജനുസുകളുടെ 50% മൂല്യവും ഉണ്ടാകും. അത് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെയിൻമ എന്ന് പറയുന്നത് വിദേശ ജനുസുകളൊക്കെ പാലുൽപാദനത്തിന് പേരുകേട്ടവയാണ്. എന്നാൽ അവയെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ തണുപ്പ് രാജ്യങ്ങളിൽ വളരുന്നവയാണ്. ജനറ്റിക് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിലും അവർക്ക് അവരുടെ രാജ്യങ്ങളിലായിരിക്കും ആ പ്രൊഡക്ഷൻ കാഴ്ചവെക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ടോപ്പിക്കൽ കാലാവസ്ഥ, ഈ ചൂടും ഹ്യൂമിഡിറ്റിയും ഉള്ള കാലാവസ്ഥയിൽ അവർക്ക് ഒത്തിണങ്ങി പോവുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 50% എക്സോട്ടിക് ഇൻഹെറിറ്റൻസ് വയ്ക്കുകയാണെങ്കിൽ ബാക്കി നമ്മുടെ നാടൻ പശുക്കളുടെ ജീനുകൾ ഉണ്ടാവും. നാടൻ പശുക്കൾ നമ്മുടെ ഹീറ്റ് ടോളറൻസ്, അതായത് ചൂട് സഹിക്കുന്നതിലും രോഗപ്രതിരോധ ശേഷിക്കും ഇവിടുത്തെ ക്ലൈമറ്റുമായി അഡാപ്റ്റ് ചെയ്ത് പോകുന്നതിലും പേരുകേട്ടവയാണ്. അപ്പോൾ നമുക്ക് 50% നിലനിർത്തുന്നത് കൊണ്ട് പാലുൽപാദനക്ഷമത കൂട്ടുന്നതോടൊപ്പം തന്നെ അഡാപ്റ്റബിലിറ്റി, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഇണങ്ങി പോകുന്നതിനും സഹായിക്കും. പിന്നെ ഇതെല്ലാം കർഷകരുടെ ആവശ്യം അനുസരിച്ചാണ്, അവരുടെ ഉദ്ദേശവും അവരുടെ സാഹചര്യവും ഒക്കെ അനുസരിച്ച് വേണം ബ്രീഡ് തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ ബിസിനസ് ആയിട്ടാണ്, അവർക്ക് റിസോഴ്സ് ഒത്തിരി ഉണ്ട്. 75% ഇൻഹെറിറ്റൻസ് ഉള്ള പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്കുണ്ടെങ്കിൽ, അതായത് ചൂട് നിയന്ത്രിക്കാനുള്ള സംവിധാനം, മെച്ചപ്പെട്ട തീറ്റ നൽകാൻ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 75% ഇൻഹെറിറ്റൻസിലേക്ക് പോകാം. പക്ഷേ സാധാരണ കർഷകർക്ക് ഒരു 50% എക്സോട്ടിക് ഇൻഹെറിറ്റൻസ് ഉള്ള പശുക്കളായിരിക്കും നല്ലത്. ജേഴ്സിയുടെയോ HF ക്രോസ് ബ്രീഡ് സങ്കര ഇനങ്ങളാണ് നമ്മൾ കേരളത്തിൽ കൂടുതലും കണ്ടുവരുന്നത്.
0: അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അനുയോജ്യമായ ജനസുകളെ തിരഞ്ഞെടുക്കണം. മേഡം പറഞ്ഞ മാതിരി സങ്കര ഇനങ്ങൾ 50% വരെ ഉള്ള ആണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കർഷകരിന് വേണ്ടി അതൊരു പ്രശ്നമുള്ള കാര്യം ആയിരിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ മേഡം സൂചിപ്പിച്ച്, നമ്മൾ കൊമേഴ്ഷ്യൽ ലെവലിൽ അല്ലെങ്കിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല ഇനങ്ങളെങ്കിൽ നമുക്ക് പരിപാലിക്കാനുള്ള ക്ഷമതയുണ്ടെങ്കിൽ അത് എടുക്കാം.
1: അടുത്തതായി നമ്മൾ ബ്രീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ബ്രീഡാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കഴിഞ്ഞാൽ, അടുത്തതായി നമുക്ക് ഏത് പ്രായത്തിലുള്ളവയാണ് വാങ്ങാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. കിടാരി ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കറവ പശുവായിട്ട് തന്നെയും നമുക്ക് വാങ്ങാൻ പോകാവുന്നതാണ്. ഇപ്പൊ കിടാരിയാണെങ്കിൽ ഇതിന്റെ മാതാവിന്റെയും പിതാവിന്റെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട്. കാരണം കിടാരിയുടെ കറവ ആരംഭിച്ചിട്ടില്ല. അപ്പൊ അതിന് നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പെഡിഗ്രിയും അതിന്റെ തലമുറകളുടെ പെർഫോമൻസും ആണ്. അതായത് സയർ എന്നും ഡാം എന്നും പറയും, ഡാമിന്റെയും സയറിന്റെയും പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ചായിരിക്കണം നമുക്ക് ഒരു പ്രിലിമിനറി സ്ക്രീൻ ചെയ്യാൻ പറ്റും കിടാരിയെ നമ്മൾ വാങ്ങണോ വേണ്ടോ എന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി, കിടാരിയുടെ ആരോഗ്യസ്ഥിതി നോക്കുക. നല്ല വളർച്ചയും ആരോഗ്യവുമുള്ള കിടാരികളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 2 വയസ്സിനുള്ളിൽ തന്നെ ആദ്യ ചെന പിടിക്കുന്ന പശുക്കളെയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ചെനയ്ക്ക് സമയം കൂടുതലെടുക്കുന്ന കിടാരികളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ കൂടാതെ ജനിതക വൈകല്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ പെഡിഗ്രി റെക്കോർഡ്സ്, പെഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറയുടെ പെർഫോമൻസ്, അവരുടെ പാലുൽപാദനം എങ്ങനെയായിരുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സയർ എന്ന് പറഞ്ഞാൽ ബുൾ, എപ്പോഴും നമുക്ക് കേരളത്തിലുള്ള ഇന്ത്യയിലെല്ലാം കൃത്രിമ ബീജ സങ്കലനമാണ് ചെയ്തു വരുന്നത്. ബുൾസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ശരിക്കും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ സെമൻ വരുന്നത് KLDB എന്നോ NDDB പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ അവിടെ പ്രോവൺ ബുൾസിന്റെ, അതായത് പെർഫോമൻസ് കഴിവ് തെളിയിച്ച ബുൾസിന്റെ സെമൻ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സയർ സൈഡ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡാമിന്റെ സൈഡ് അല്ലെങ്കിൽ അമ്മയുടെ സൈഡാണ് നമുക്ക് കർഷകർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഒരു കിടാരി വാങ്ങാൻ പോകണമെങ്കിൽ അതിന്റെ അമ്മ പശുവിന് എത്ര പാലുണ്ടായിരുന്നു. സാധാരണ ഒരു പശുവിന്റെ ആദ്യത്തെ 5 കറവയാണ് അതിന്റെ മാക്സിമം പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ആ 5 കറവയിൽ ആവറേജ് എത്ര ഉണ്ടായിരുന്നു, അതിലും രണ്ടാം

0: രണ്ടാമത്തെയും മൂന്നാമത്തെയും കറവയിലൊക്കെ ആയിരിക്കും പീക്ക് പ്രൊഡക്ഷൻ, ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം. അപ്പോൾ ആ ഇതെത്രയായിരുന്നു, അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു നല്ല കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു 10 മുതൽ 12 ലിറ്റർ ഡെയിലി പാൽ കിട്ടുന്ന പശുക്കൾ തന്നെ നല്ലൊരു പശുക്കളാണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന കിടാരിയുടെ അമ്മയ്ക്ക് എത്ര പാൽ ഉൽപ്പാദനം ഉണ്ടായിരുന്നു എന്നുള്ളത്, പക്ഷെ അത് റെക്കോർഡ് കീപ്പ് ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി അതാണ്, റെക്കോർഡ് കീപ്പിംഗ്. അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല ശരിക്കും. ഒരു കർഷകൻ വേറൊരിടത്തുനിന്ന് വാങ്ങാൻ പോകുന്നു കിടാരി, പക്ഷെ അതിന്റെ അമ്മയുടെ രണ്ടാമത്തെ കറവയിലും മൂന്നാമത്തെ കറവയിലും എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യണം. അപ്പൊ അതൊരു ഒന്നാമത്തെ ബേസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
1: പിന്നെ ഡോക്ടർ സൂചിപ്പിച്ച മാതിരി അമ്മ പശു എത്ര എളുപ്പം ചെനയില് വന്നു,
0: അതെ, അവരുടെ AFC അതായത് ഏജഡ് ഫസ്റ്റ് കാവിംഗ്, ഒന്നാമത്തെ പ്രസവം എത്രാം വയസ്സിലായിരുന്നു, പിന്നെ ഇന്റർ കാവിംഗ് പീരീഡ്, അടുത്തടുത്ത പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള. അപ്പൊ ഏറ്റവും കുറഞ്ഞ 12 മുതൽ 15 മാസം വരെ ഇടവേളയാണ് ഏറ്റവും നല്ലത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് അത്ര അഭിലഷണീയമല്ല. അതുപോലെ ഏജഡ് ഫസ്റ്റ് കാവിംഗും 2.5 വയസ്സിനകത്ത് ആദ്യത്തെ പ്രസവം, അപ്പോൾ അതൊക്കെ ഏജഡ് ഫസ്റ്റ് കാവിംഗ് കൂടുന്നത് അല്ലെങ്കിൽ ഇന്റർ കാവിംഗ് ലെങ്ത് കൂടുന്നത് അങ്ങനെയുള്ള പശുക്കളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കിടാരിയുടെ കാര്യം പറഞ്ഞു, പെഡിഗ്രിയും റെക്കോർഡും നോക്കി ചെയ്യാം, പിന്നെ സൈറിന്റെ ഡാമിന്റെ പ്രൊഡക്ഷൻ ലെവൽ നോക്കി നമുക്ക് കിടാരിയെ സെലക്ട് ചെയ്യാം. നമ്മൾ കറവ പശുവിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഒരു കറവ പശുവിനെയാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഏത് സമയത്ത് വാങ്ങാം, നമുക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കറവ കഴിഞ്ഞുള്ള സമയം വാങ്ങാം. ആദ്യത്തെ കറവ കഴിഞ്ഞ് വേണമെങ്കിലും വാങ്ങാം, പക്ഷെ അപ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം ആദ്യത്തെ കറവയിൽ പശുവിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, പിന്നെ പശു അഡാപ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചൊരു മാനേജ് ചെയ്യാനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമായി പശു വളർത്തലിലേക്ക് പോകുന്നവരാണെങ്കിൽ ഒരു രണ്ടാമത്തെ കറവയ്ക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഏകദേശം ഒരു പശു പ്രസവിച്ച് 90 ദിവസം 3 മാസത്തോടനുബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ പീക്കിലേക്ക് എത്തും, അപ്പോഴത്തെ പാല് എത്രയുണ്ടെന്ന അളവ് നോട്ട് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് 2-3 ദിവസം ടെസ്റ്റ് ഡേ മിൽക്ക് പ്രൊഡക്ഷൻ രാവിലെയും വൈകിട്ടും എത്രയാണെന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള പശുക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാം.
1: പിന്നെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ,
0: അതെ, ഇത് പശുവിനെ നോക്കുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ജനസ് ഏതാണെന്ന് തീരുമാനിച്ചു, അവരുടെ റെക്കോർഡ് എങ്ങനെയാണ്, പെഡിഗ്രി എങ്ങനെയാണ്, പാരമ്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പശുവിന്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് നോക്കണം. ഒന്നാമത്തെ കാര്യം ജനറൽ അപ്പിയറൻസ് തന്നെ നോക്കുക. നമുക്കൊരു ബോഡി കണ്ടീഷൻ സ്കോറിംഗ് ഉണ്ട്, അപ്പോൾ അതിൽ പുറമെ നോക്കുമ്പോൾ വൈകല്യങ്ങളൊന്നും കാണാൻ പാടില്ല, ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി എന്ന് പറയുന്നത് ഒരുപാട് ഫാറ്റി തടിച്ച് ഉരുണ്ട് അങ്ങനെ ഇരിക്കണം എന്നല്ല, പക്ഷേ ഹെൽത്തി ആയിരിക്കണം. സ്കിന്നെല്ലാം നല്ല മിനുസമുള്ളതും നല്ലൊരു തിളക്കമുള്ളതും അയഞ്ഞതുമായിട്ടുള്ള സ്കിന്ന്, നല്ല തിളക്കമുള്ള കണ്ണുകൾ, നനവുള്ള മൂക്ക്, മസിൽസ് എപ്പോഴും വയർപ്പുതുള്ളികൾ പൊടിഞ്ഞതുപോലെ നനവുള്ള, ഇതെല്ലാം ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഡയറി ടെമ്പർമെന്റ്, അതായത് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് നല്ലൊരു കറവ പശുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതെല്ലാം നല്ലതായിരിക്കണം. പിന്നെ ജെന്റിലായിരിക്കണം, ഡൊസയിലായിരിക്കണം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കർഷകന് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധമാണെങ്കിൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അതുമൊക്കെ ഒരു നല്ല ഡയറി സ്വഭാവം ഉള്ള പശുക്കളായിരിക്കണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അകിഡിൻ്റെ വലിപ്പവും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഒരു പശുവിനെ തിരഞ്ഞെടുക്കാൻ 100 മാർക്ക് ഇടുകയാണെങ്കിൽ 40 മാർക്കും അതിൻ്റെ അകിഡിനാണ്. അപ്പോൾ അകിടിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, നല്ല വികസിച്ച അകിടായിരിക്കണം, നല്ല ഉറച്ചതും, എന്നാൽ കറവ കഴിഞ്ഞ് ചുരുങ്ങി സാധാരണ നിലയിലേക്ക് പോകുന്നതും നല്ല സോഫ്റ്റ് ആയിരിക്കണം. ചില പശുക്കളുടെ അകിട് വലിപ്പം ഉണ്ടായിരിക്കും, പക്ഷെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഫൈബ്രോസിസ്, അതായത് ഇപ്പം അകിട് വീക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഫൈബ്രോസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ കൂടുതലുള്ളതായിരിക്കും. അപ്പം അങ്ങനെയുള്ള പശുക്കളെ ഒഴിവാക്കുക. പിന്നെ 15% അതിൻ്റെ ഫ്രെയിം വർക്കാണ്, അപ്പോൾ അത് കുറച്ച് അതിൻ്റെ ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ഷേപ്പും ആകൃതിയൊക്കെ വെച്ചിട്ട് 15% മാർക്ക് അതിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ 15% കാലുകളുടെ ഉറപ്പ്, നല്ല ഉറച്ച കാലുകളും വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത കാലുകളും ശക്തിയുള്ള കുളമ്പുകളും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ 10% ബോഡി കപ്പാസിറ്റി. ബോഡി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം നമ്മൾ നോക്കാറുണ്ട്. ഒന്ന് പശുവിന്റെ ഗർത്ത് ഡയമീറ്റർ, അതായത് നെഞ്ചളവ്. അപ്പൊ നല്ല വിരിഞ്ഞ നെഞ്ചളവുള്ള പശുക്കളുടെ അത് മീൻ ചെയ്യുന്നത് അതിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും കപ്പാസിറ്റിയാണ്. മുൻകാലുകൾ തമ്മിലുള്ള അകലം അത് ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും. അതുപോലെ ബാരൽ, വയറിന്റെ ഭാഗത്തെ ആ വലിപ്പം, അത് മികച്ച അതിന്റെ ഫീഡിംഗ് കപ്പാസിറ്റി, നന്നായി ഭക്ഷണം എടുക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ പുറകിൽ നിന്ന് പശുവിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കും.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരി നമ്മളൊരു 40% അതിന്റെ അകിടിന്റെ കണ്ടീഷനെ വെച്ച് നമ്മളത് പശുവിനെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോഡി ഫ്രെയിം എങ്ങനെയാന്ന്, പിന്നെ പശുവിനെ കാണുമ്പോഴേ കർഷകർക്ക് ഒരു ഐഡിയ കിട്ടും.
0: ഇതിന്റെ

0: ഡയറി ക്യാരക്ടറും ബോഡി കണ്ടീഷൻ സ്കോറൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുണ്ട്. പശുവിനെ വാങ്ങാൻ പോകുന്ന സംശയമുണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ഒരാളിനെ കൂടെ കൊണ്ടുപോയാൽ കുറച്ചുകൂടെ നല്ലതായി നമുക്ക് എടുക്കാൻ പറ്റും.
1: ഡോക്ടർ, ഈ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന ഈ പ്രക്രിയയിൽ നമ്മുടെ കർഷകർ നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: പൊതുവായ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നല്ല ബ്രീഡിനെ യഥാസമയം കിട്ടുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് പലപ്പോഴും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ഏത് ബ്രീഡും നമുക്ക് അവൈലബിൾ ആണ്. ഒരു പശുവിനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിലും എളുപ്പമാണ് സെമനോ അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാലങ്ങളിൽ എംബ്രിയോ ട്രാൻസ്ഫർ പോലും സാധാരണ കർഷകരുടെ ഇടയിലും ചെയ്തു വരുന്നുണ്ട്. നല്ല ഫാമുകളിൽ കർഷകർ ചെയ്യുന്നുണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ പോലുള്ള. അപ്പോൾ അതിന് നമുക്ക് ഈ ബ്രീഡ് കിട്ടാതെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ എത്ര മികച്ച ബ്രീഡിനെ തിരഞ്ഞെടുത്താലും അവയ്ക്ക് അതിനനുസരിച്ചുള്ള പരിചരണവും നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ ഫുൾ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനായി അതിൻ്റെ തീറ്റ ക്രമം ശരിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഈ പശുക്കൾക്കെല്ലാം തന്നെ സ്ട്രെസ്സിലാണ്. അപ്പോൾ അത് ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളും അതിനനുസരിച്ചുള്ള തീറ്റയും ബാക്കി മാനേജ്മെൻറ്റ് പ്രാക്ടീസസും എല്ലാം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പാലുൽപാദനം നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിക്കും കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ്. അതെല്ലാം കുറച്ച് ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസും കൃത്യമായ തീറ്റയും പരിചരണവും കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയും. പിന്നെ ഒരു ഹൈ പ്രൊഡക്ഷൻ പശുവിനെ വാങ്ങുമ്പോൾ ചിലവും അത്രയും തന്നെയുണ്ട്. അപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങളും കർഷകർ നേരിടുന്നുണ്ട്. പക്ഷേ ദീർഘകാലത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വെല്ലുവിളി എന്ന് പറയാനില്ല. അത് നമ്മൾ നല്ലൊരു പശുവിനെ വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അത് നമുക്ക് ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് തിരിച്ച് റിട്ടേൺസ് നൽകും.
1: ഈ പുതിയ പശുവിനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ ഒക്കെ ചെയ്യുന്നത് അതും അത്യന്താവശ്യമാണ്.
0: അതെ അതെ, കാരണം നമുക്കറിയില്ല ഒരു കർഷകന്റെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കായിരിക്കാം വരുന്നത്. പല കാര്യങ്ങളുണ്ട് ക്വാറന്റൈൻ ചെയ്യേണ്ടത്, കാരണം നമുക്ക് അതിനെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വാങ്ങുന്ന കർഷകന്റെ വീട്ടിൽ മറ്റു പശുക്കളുണ്ടാവും, അതിൻ്റെ ഒപ്പം നിർത്തുമ്പോൾ കൂടെയുള്ള പശുക്കൾക്കും എല്ലാം അസുഖങ്ങൾ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. വിരശല്യമാകാം അല്ലെങ്കിൽ മറ്റ് പരാദങ്ങളാവാം, ബ്ലഡ് പാരസൈറ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പം അതെല്ലാം പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരു പശുവിനെ പുതുതായി വാങ്ങിയാൽ നമ്മളൊരു മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും മാറ്റി പാർപ്പിച്ചതിന് ശേഷം അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൂട്ടത്തിൽ കെട്ടേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ചും വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങുമ്പോൾ അതിന് എന്തായാലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, എത്രയും ഒരേ ക്ലൈമറ്റിലുള്ള പശുക്കളെ വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എപ്പോഴും നമുക്കതിനെ സാധ്യമാകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ വേറെ സ്റ്റേറ്റുകളിൽ നിന്നെങ്ങാനും കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ഫീഡും ക്ലൈമറ്റും ഒക്കെ എല്ലാം മാറും. അപ്പോൾ പശുക്കൾ ഒരു സ്ട്രെസ്സിലാവും. അപ്പോൾ അത് പാലുൽപാദനത്തിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് വീട്ടിൽ നിന്നാണോ വാങ്ങിയത് ആ പശുവിന് എന്ത് തീറ്റ കൊടുത്തിരുന്നു അത് തന്നെ കൊണ്ടുവരുമ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഗ്രാജുവലി മാത്രം നമ്മുടെ തീറ്റയിലേക്ക് മാറ്റി കൊണ്ടുവരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഡോക്ടർ സൗമ്യ, തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് മികച്ച പാലുൽപാദനത്തിന് വേണ്ടി പശുക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ കാര്യം നമ്മൾ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: നമസ്കാരം.
2: പശുക്കളെ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഈ അഭിമുഖം കേട്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സൗമ്യ MP. ഷിബു ജോർജാണ് ഡോക്ടർ സൗമ്യയുമായി സംസാരിച്ചത്.

0: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പ്രായപൂർത്തിയായ ഒരു മുയൽ വർഷത്തിൽ എത്ര തവണ പ്രസവിക്കും? ഉത്തരം, പ്രായപൂർത്തിയായ ഒരു മുയൽ വർഷത്തിൽ ഏകദേശം 4 മുതൽ 5 തവണ പ്രസവിക്കും. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ നാളെ പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടത്തെ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. നേന്ത്രൻ, ക്വിൻ്റൽ നേന്ത്രൻ, മഞ്ചേരി കുള്ളൻ നേന്ത്രൻ തുടങ്ങിയ ഇനങ്ങളുടെ തൈകൾ ഒരു തൈക്ക് 20 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള കർഷകർക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കേന്ദ്രത്തിലെത്തി തൈകൾ നേരിട്ട് വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 93834 7029 അല്ലെങ്കിൽ 93834 7029 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ NIRT പോളിമർ ടെക്നോളജി ഡിപ്ലോമ ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പോളിമർ ടെക്നോളജി അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് 2026 ജനുവരി 1 30 വയസ്സ് കവിയാൻ പാടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 04812353325 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡിൻ്റെ www.rubberboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,300 രൂപ, ചെങ്ങന്നൂർ 27,000 രൂപ, കോട്ടയം 27,600 രൂപ, എറണാകുളം 25,800 രൂപ, കൊച്ചിറെഡി 25,300 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,700 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 17,400 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 23,000 രൂപ, അടൂർ 22,000 രൂപ, കായംകുളം 22,500 രൂപ, പുളിങ്കുന്ന് 26,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 21,000 രൂപ, കോട്ടയം 30,000 രൂപ, എറണാകുളം 32,500 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, അടൂർ 69,800 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,500 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,500 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ.

റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,200 രൂപ, കോട്ടയം 26,000 രൂപ, പാല 24,200 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബംഗിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ റോഡുകളിലും നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഇക്കഴിഞ്ഞ മേയിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജുഡീഷ്യൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രക്രിയയിലെ സുപ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
2: बनाने के उद्देश्य से इस अमेंडमेंट बिल में चीफ जस्टिस ऑफ इंडिया सहित अन्य न्यायाधीशों की संख्या वर्तमान में 34 से बढ़ाकर 38 किए जाने का प्रावधान किया गया है.
1: കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ലും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പണമിടപാടുകളിലെ കാലതാമസം ഒഴിവാക്കൽ, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയാണ് സഭയിൽ അവതരിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കുചേരുന്നില്ലെന്ന് വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും MSME ബില്ലിന്മേലുള്ള ചർച്ചയിലും പ്രതിപക്ഷത്ത് നിന്നും ഒരാൾ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ജന്തർ മന്ദറിൽ നടന്ന നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ മജൽപൂർ മണ്ഡലം BJP നിലനിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്കാണ് BJPയുടെ സത്യേന്ദ്ര ഭായ് പട്ടേൽ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ ബംഗിപൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സ്ഥാനമൊഴിഞ്ഞ സീറ്റിലേക്കാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗിനാണ് വിജയം. കോൺഗ്രസ് അംഗത്തിന്റെ അയോഗ്യതയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 6,000-ലേറെ വോട്ടുകൾ

0: എംഎൽഎമാരുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ബിജെപി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർമന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിൽ അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ മുൻ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. അടിയന്തരഘട്ടങ്ങളിൽ ഇരുചക്ര ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇരുചക്ര ആംബുലൻസ് സേവനം വിദൂര മേഖലകളിൽ അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹനങ്ങളിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതികളിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും NDRF സംഘങ്ങളെയും സജ്ജമാക്കിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
0: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിക്കുന്നതിന് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായവും നൽകും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10,00,000 നിന്ന് 12,00,000 രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4,00,000 നിന്ന് 6,00,000 രൂപയായും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. 3 ദിവസത്തിനിടെ ജില്ലയിൽ പെയ്തത് 533 മില്ലിമീറ്റർ മഴ. വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 533 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇന്ന് പല പ്രദേശങ്ങളിലും മഴ മാറി നിന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ അതീവ ജാഗ്രത തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തു നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചുവരുന്നു. ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ജില്ലയിൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാലക്കര ഭാഗത്ത് പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നു. പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.

0: ചരക്ക് നീക്കത്തിൽ വളർച്ച കൈവരിച്ചു ഇന്ത്യൻ റെയിൽവേ. 2026 ജൂലൈയിൽ 9% വർധനയാണ് മുൻവർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. 141 ദശലക്ഷം ടണ്ണാണ് ജൂലൈയിലെ ചരക്ക് നീക്കം. യാത്രക്കാരുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വൻ വർധനവ് ഉണ്ടായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബങ്കിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
4: ഈ നോവലിലും ഞാൻ പറയുന്നത് എന്റെ ഗ്രാമമായ തേങ്ങാപട്ടണത്തിന്റെയും തൊട്ടുകിടക്കുന്ന അറബിക്കടലിന്റെയും കഥയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ, നൂറ്റാണ്ടുകളുടെ ശോകകഥകൾ. കടലിനെയും കടൽ ഉൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുടെ കഥകൾ. കഥകൾ എന്ന് പറയുന്നതിനേക്കാൾ ജീവിതകഥകൾ എന്ന് പറയുന്നതാണ് ഏറെ ശരി.
5: തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാൻ തുറമുഖം എന്ന തന്റെ നോവലിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
6: കേരളത്തിന്റെ അയൽനാടായ തമിഴ് മണ്ണിലെ സാഹിത്യരചനകൾ മലയാളത്തിലും ഏറെ വായിക്കപ്പെടാറുണ്ട്. തിരുവനന്തപുരം ജില്ലയോട് ഏറ്റവും അടുത്തുകിടക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിലെ മുക്കോ സമൂഹത്തിന്റെ കഥകളിലൂടെയാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ തമിഴ് നോവൽ സാഹിത്യത്തിൽ തന്റെ ഇടം അടയാളപ്പെടുത്തിയത്. സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി മീൻ വ്യാപാരിയായും മുളക് വ്യാപാരിയായും നയിച്ച തന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്. തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സുന്ദര രാമസ്വാമി, നീലപത്മനാഭൻ, പൊന്നിലൻ എന്നിവർക്കൊപ്പം തോപ്പിൽ മുഹമ്മദ് മീരാനും മലയാളവുമായും കേരളക്കരയുമായും ഏറെ അടുപ്പം പുലർത്തിയ എഴുത്തുകാരനാണ്.
7: ചിത്തിരമാസം പിറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. കടൽക്കാറ്റിന് നല്ല കുളിര്, കാറ്റിൽ മീനിന്റെ ഗന്ധം മുറ്റി നിൽക്കുന്നുണ്ട്. കടൽക്കാറ്റിന്റെ മത്സ്യഗന്ധം മീൻപാടിന്റെ മുന്നറിയിപ്പാണ്. പോയ വർഷം കടൽ ചതിച്ചിരുന്നു. ചതിക്കപ്പെട്ട തീരവാസികളിൽ പലർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ബാക്കിയായി. അന്ന് കടൽ കനിഞ്ഞില്ല. കടൽക്കരയോട് ചേർന്ന തെങ്ങിൻ തോപ്പുകളിൽ മുക്കുവർ ചിത്തിരമാസത്തിൽ കടലിൽ ഇറക്കേണ്ട മടിവലകൾ കേടുപാടുകൾ തീർത്തുകൊണ്ടിരുന്നു. വെയിലിന്റെ ചൂടൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ വലക്കെട്ടുകൾ തോളത്തെടുത്തു. മീരാൻ പിള്ള പിന്നിൽ കൈകെട്ടിക്കൊണ്ട് കടൽക്കരയ്ക്ക് വന്നു. മടിവലകളുടെ കണ്ണികൾ ഏച്ചു കെട്ടിക്കൊണ്ടിരുന്നവരിൽ നിന്നും കുറച്ചകലെയായി നിന്നു. അയാൾ കടലിനെ നോക്കി.
5: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ തുറമുഖം എന്ന നോവൽ തുടങ്ങുകയാണ്. കടലോര ഗ്രാമമായ തേങ്ങാപട്ടണത്തിലാണ് കഥ നടക്കുന്നത്. ചിത്തിരമാസം പിറന്നു. മുക്കുവർക്ക് പ്രതീക്ഷയുടെ മാസം. നോവലിലെ നായകനായ മീരാൻ പിള്ളയ്ക്കും പ്രതീക്ഷയുണ്ട്. അയാൾ മീൻ കച്ചവടക്കാരനാണ്. ചിത്തിരമാസത്തിൽ ധാരാളമായി ലഭിക്കുന്ന മീൻ

0: നെത്തോലിയാണ്. നെത്തോലിച്ചാടിനായി കാത്തിരിക്കുകയാണ് ആ കടലോരം. കടലമ്മ കനിഞ്ഞാൽ മതി. നെത്തോലി ഉണക്കി കരുവാടാക്കി കൊളമ്പിലേക്ക് കയറ്റി അയക്കുന്നതാണ് മീരാൻപിള്ളയുടെ വ്യാപാരം. നിരവധി വള്ളങ്ങൾ കൊളമ്പിലേക്ക് പോയിട്ടുണ്ട്. വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചരക്കു വാങ്ങുന്നത് കൊളമ്പിലെ ഈന പീന കൂന മുതലാളിയാണ്. മുതലാളി ചതിക്കുമോ? അയാൾ ആശങ്കയിലാണ്.
1: ആ കടലോര ഗ്രാമത്തിൽ ആകെ രണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് സർക്കാർ ആശുപത്രി, മറ്റൊന്ന് തപാലാപ്പീസ്. അംബ്രോസ് എന്നാണ് പോസ്റ്റ്മാന്റെ പേര്. പോസ്റ്റ്മാനെ കാണുമ്പോൾ എല്ലാവരും കത്ത് അന്വേഷിക്കും. തിരുവനന്തപുരത്ത് നിന്നും കിതച്ചെത്തുന്ന മെയിൽ വണ്ടിയിലാണ് കത്തുകൾ വരുന്നത്. തന്റെ ചരക്കിന്റെ വിവരങ്ങളൊന്നും അറിയാതെ മീരാൻപിള്ളയും പതിവായി അംബ്രോസിനെ കാണുമ്പോൾ കത്ത് അന്വേഷിക്കാറുണ്ട്. കൊളമ്പിൽ നിന്നും ഈന പീന കൂന മുതലാളിയുടെ അറിയിപ്പും പണവും അയാൾ പ്രതീക്ഷിക്കുന്നു. പലരും പല പണികൾക്കായി കപ്പലിൽ കയറി കൊളമ്പിൽ പോയിട്ടുണ്ട്. വീടുകളിലേക്ക് അവർ മണി ഓർഡറുകൾ അയക്കും.
0: കൊളമ്പിൽ, അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ, ഉണക്ക നെത്തോലിക്ക് വലിയ പ്രിയമാണ്. തേങ്ങാപട്ടണത്തു നിന്നും വള്ളങ്ങളിൽ ചമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണക്കിയ നെത്തോലിച്ചാക്കുകൾ കൊളമ്പിലെത്തും. ബോട്ടുകളിൽ കടൽ കടന്നുപോകുന്ന മീൻ തീരത്ത് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരും. തൂത്തുക്കുടിയിൽ വരെ ലോറിയിലെത്തുന്ന ചരക്ക് അവിടെ നിന്ന് കപ്പൽ മാർഗം കൊളമ്പിലെത്തുന്നു. അവിടെ ചമ്പയ്ക്ക് നല്ല വില കിട്ടും. നെത്തോലി ഉണക്കിയ കരുവാട് ശ്രീലങ്കക്കാർക്ക് വളരെ പ്രിയങ്കരമാണ്. കൊളമ്പിൽ കച്ചവടം നടത്തി പണക്കാരായവർ പലരും തേങ്ങാപട്ടണത്തുണ്ട്. മീരാൻപിള്ളയും വ്യാപാരിയാണ്. അയാളുടെ ചരക്ക് കൊളമ്പിലെത്തിയോ ഇല്ലയോ എന്നറിയില്ല. അയാൾ എന്നും കടൽ തീരത്തു വരും.
1: തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും കഥയാണ് തുറമുഖം എന്ന് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ നോവലിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്.
2: പകലന്തിയോളം അധ്വാനിക്കുന്ന പാവപ്പെട്ട മുക്കുവർ, സമ്പന്നരാൽ ചൂഷണം ചെയ്യപ്പെട്ടത് പുരാതനങ്ങളായ പള്ളിമിനാരങ്ങളുടെ മൂക്കിന് താഴെ വെച്ചായിരുന്നു. മൂന്നറബിയും ഒരു വിദേശിയും വന്നുപോയിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമായിരുന്ന എന്റെ നാട് സാമ്പത്തികമായി തകർന്ന് പ്രതാപം കെട്ട് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന്റെ നൊമ്പരങ്ങൾ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്റെ ബാപ്പയുടെയും ബന്ധുക്കളുടെയും അനുഭവങ്ങളെ ഒരു കലർപ്പും കൂടാതെ അതേപടി പറിച്ചു നട്ടിരിക്കുകയാണ് ഈ നോവലിൽ. ഭാവനയുടെ കലർപ്പ് ഈ നോവലിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്റെ ജീവിതമാണ് ഈ നോവൽ.
3: തനിക്ക് ഈന പീന കൂന മുതലാളി നെത്തോലി അയക്കാൻ പറഞ്ഞ് അയച്ച കത്ത് വന്നത് മീരാൻപിള്ള തനിക്ക് തനിച്ചു വായിക്കാൻ അറിയാത്തതുകൊണ്ട് മകൻ കാസിമിനെ കൊണ്ടാണ് വായിപ്പിച്ചത്. പള്ളിക്കൂടത്തിന്റെ പിൻവശത്തുള്ള പ്ലാവിന്റെ കീഴിൽ ഓലപ്പന്ത് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ നിന്ന് കാസിം ഓടി വന്നു. സ്നേഹമുള്ള ജനാബ് മീരാൻപിള്ള സാഹിബ് അവർക്ക് കൊളംബ് ഈന പീന കൂനയുടെ അസ്സലാമു അലൈക്കും. സുഖം? നിങ്ങളുടെ സുഖവിവരങ്ങൾക്ക് കത്തെഴുതുക. പടച്ചവൻ തുണച്ച് ഇവിടെ നത്തോലിക്ക് വലിയ പ്രിയമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചിത്തിര നത്തോലി ധാരാളം ഉണ്ടാകുമെന്ന് അറിവായിരിക്കുന്നു. നിങ്ങൾ വളരെ കൂടുതൽ ഉണക്ക നത്തോലി വാങ്ങിച്ച് വൃത്തിയായി മണ്ണില്ലാതെ കെട്ടി എന്റെ കടയിലേക്ക് അയച്ചു തരിക. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ആളായി നിന്ന് വിറ്റ് അതിന്റെ വിലയും വില വിവര പട്ടികയും അയച്ചു തരുന്നതാണ്. മണലില്ലാതെ വൃത്തിയായി വല നെത്തോലി കലരാതെ ശുദ്ധമായ മടി നെത്തോലി തന്നെ അയക്കണം. വരുന്ന ആളുവശം നിങ്ങൾക്ക് ഒരു സിംഹമാർക്ക് കുട അയച്ചു തരുന്നതാണ്. സലാം. ഇപ്രകാരം ഈന പീന കൂന.
0: അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും പണം കടം വാങ്ങി മീരാൻപിള്ള നെത്തോലി ബോട്ടുകൾ കൊളമ്പിലേക്ക് അയച്ചത്. തനിക്ക് ചതി പറ്റിയോ? അതോ വള്ളങ്ങൾ കടലിൽ തകർന്നുവോ? ഒരു വിവരവും അറിയാൻ കഴിയാതെ തുറമുഖം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മീരാൻപിള്ള വിഷമിക്കുകയാണ്. കടൽ കൊണ്ട് മുതലാളിമാരായവർ പലരും തകർന്ന ചരിത്രമുണ്ട്. അത്തരത്തിലൊരാളാണ്

0: ഐദ്രോസ് മുതലാളി. മുതലാളിയെ പണത്തിനായി മീരാൻ പിള്ള സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം.
1: സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള കാലമാണ് തുറമുഖം എന്ന നോവലിൽ തോപ്പിൽ മുഹമ്മദ് മീരാൻ ആവിഷ്കരിക്കുന്നത്. ദരിദ്രപൂർണമായ ജനജീവിതം സമൂഹത്തിലെ നാനാതരം മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. മുക്കോ സമൂഹവും അതിൽ നിന്ന് മുക്തരല്ല. ചിത്തിരപ്പാട്ട് പ്രതീക്ഷിക്കുന്നവരുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കി കടലിൽ കാറും കോളും നിറയുകയാണ്. തീരത്ത് ദുരിതങ്ങളുടെ പെരുമഴ പെയ്യുകയാണ്. തുടർച്ചയായി ദിവസങ്ങളായി തീരത്ത് മഴ കനക്കുന്നു. പട്ടിണിയായ തീരം. നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് മീരാസ. മീരാസയുടെ കൂരയിലടക്കം മരച്ചീനി വാങ്ങി തിന്നാണ് വിശപ്പടക്കുന്നത്. പട്ടിണി മൂലം മീരാസായുടെ കുഞ്ഞ് പനി പിടിച്ചു മരിക്കുന്നു. വറുതിയുടെ കാലം തീരത്തെ മനുഷ്യരെ പല വിധത്തിൽ ബാധിക്കുന്നു.
0: മഴ വീണ്ടും കനക്കുകയാണ്. മീരാൻ പിള്ള തന്റെ കാത്തിരിപ്പ് വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ മകൻ കാസിം സ്കൂൾ ഫീസ് കൊടുക്കാൻ പണം ചോദിച്ചിട്ടും അയാൾ കൈമലർത്തുകയാണ് ചെയ്തത്. തുറമുഖം എന്ന നോവൽ പുരോഗമിക്കുമ്പോൾ തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിതമാണ് നോവലിൽ ഇതൾ വിരിയുന്നത്. കഷ്ടപ്പാടും ദാരിദ്ര്യവും പെരുമഴയും കണ്ണീരും ആ മനുഷ്യരുടെ ജീവിതങ്ങളെ ഉലയ്ക്കുന്നു. തീരത്തെ പുരാതന പള്ളിയിലെ പടച്ചവന്റെ മുൻപിൽ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല. സ്കൂൾ ഫൈനൽ പരീക്ഷയ്ക്ക് ഫീസടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കാസിം പഠിപ്പ് നിർത്തി. പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു. എന്നാലും അവൻ പഠനം നിർത്തി. കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കള്ളത്തോണി കയറി ലങ്കയിലേക്ക് പലരും കടന്നിട്ടുണ്ട്. പണ്ട് തൊട്ടേയുള്ള പതിവാണത്. തന്റെ മകൻ കാസിമും അങ്ങനെ ലങ്കയിലേക്ക് പോയി കാണുമെന്ന് മീരാൻ പിള്ള ആശങ്കപ്പെടുന്നു. പല തുറകളിൽ നിന്നും പല മനുഷ്യരിൽ നിന്നും കടം വാങ്ങിയ പണത്തിന് നെത്തോലി വാങ്ങിയാണ് കൊളംബിലേക്ക് മീരാൻ പിള്ള അയച്ചത്. കടക്കാർ അയാളെ തേടിയെത്തുന്നു.
2: കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് 3 ദിവസമായി. എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ പോവുകയാണെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. അവന്റെ ഉമ്മ നിശബ്ദമായി വിങ്ങിക്കരഞ്ഞു. ആ ഹറാത്തിലെ പിറന്ന കഴുത എവിടെയെങ്കിലും പോയി തുലയട്ടെ. പെട്ടെന്ന് മീരാൻ പിള്ള മുറുമുറുത്തു. അയാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തീരത്തേക്ക് നടന്നു. ദൂരെ നിന്നും അംബ്രോസ് നടന്നു വരുന്നത് കണ്ടു. എഴുത്തു വല്ലതും ഇല്ല, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അംബ്രോസ് ഒന്നും പറയാതെ ചിരിച്ചു.
0: മീരാൻ പിള്ളയുടെ പ്രതീക്ഷകൾ തകരുന്നതിനൊപ്പം അയാൾക്ക് കടം വീട്ടാനായി സ്വന്തം വീടുവരെ വിൽക്കേണ്ടതായി വരുന്നു. ഒരാഴ്ചത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം കാസിം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഖദർ മുണ്ടും ഖദർ ഉടുപ്പും ധരിച്ചു നടക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായ യുവാവായി അയാൾ മാറുകയാണ് നോവലിൽ. പെരുമഴയുടെ തുടർച്ചയായി വന്ന പട്ടിണിയും കോളറയും ആ മുക്കുവ ഗ്രാമത്തെ ആകെ തകർത്തുകളയുന്നു. മരിച്ചു വീഴുന്നവരെ പള്ളിപ്പറമ്പിൽ മയ്യത്തിനായി കൊണ്ടുവരുന്നു. മാലിക് ഇബ്നുദീനാർ പള്ളിയുടെ പരിസരത്താണ് ആ പാവം ഗ്രാമീണർ ഒത്തുകൂടുന്നത്. തന്റെ ഭാര്യ ഖദീജയുടെ സ്വർണ ഉരുപ്പടികൾ വരെ വിറ്റാണ് കുറേ കടം മീരാൻ പിള്ള വീട്ടിയത്. അവസാനം അയാൾക്ക് വീടും നഷ്ടമായി. തന്റെ കഷ്ടപ്പാടിൽ തടിച്ചു വളർന്ന ഈന പീന കൂന മുതലാളി ജനങ്ങളെ സഹായിക്കുന്നത് അയാൾ അറിഞ്ഞു. മീരാൻ പിള്ളയ്ക്ക് മുതലാളിയോട് കണക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മുതലാളി കള്ളക്കണക്കുകളാണ് പറയുന്നത്. ചരക്കു നിറച്ച വള്ളങ്ങൾ കടലിൽ നഷ്ടപ്പെട്ട കാര്യമാണ് അയാൾ പറയുന്നത്. തന്നെയുമല്ല, ഈന പീന കൂന മുതലാളി പള്ളിക്ക് വേണ്ടപ്പെട്ടവനും നാട്ടുകാരെ സഹായിക്കുന്നവനുമാണ്.
1: തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ ദരിദ്രരായ മുസ്ലിം മുക്കുവ സമൂഹത്തിന്റെ കഥയാണ് തുറമുഖം എന്ന നോവൽ പറയുന്നതെങ്കിലും മറ്റ് മതസ്ഥരുടെ ജീവിതവും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും തോപ്പിൽ മുഹമ്മദ് മീരാൻ നോവൽ

0: അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യസമരത്തിന്റെ കാഹളം കേൾക്കുന്ന യുവാവായ കാസിം, സർസിപിയുടെ തിരുവിതാംകൂർ പോലീസ് എല്ലാം നോവലിന്റെ രാഷ്ട്രീയ ഭൂമികയെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹിക നോവൽ എന്ന തലത്തിൽ തുറമുഖം ഉയർന്നു നിൽക്കുന്നു.
1: വീട് നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കൂര പണിയാനുള്ള ഒരുക്കത്തിലാണ് മീരാൻപിള്ള. അയാൾ പൂർണമായും നിരാശനാണ്. തന്നെ ചതിച്ച മുതലാളിയെ ഓർക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. മകൾ റാഹിലയുടെ നിക്കാഹ് നടത്താൻ പോലും തനിക്ക് കഴിയില്ലെന്ന് മീരാൻപിള്ള തിരിച്ചറിയുന്നു. പടച്ചവൻ തന്നെ പരീക്ഷിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഇടയ്ക്ക് നിറയും. ഒരു നീണ്ട ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളിൽ എന്ന പോലെയാണ് അയാളിപ്പോൾ.
2: മീരാൻപിള്ള കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഖദീജ റാഹിലിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ഖദീജ എല്ലും തോലുമായിരിക്കുന്നു. പിന്നെ കാസിമിന്റെ അടുത്ത് വന്നു. കാസിം തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. മീരാൻപിള്ള തിളച്ചു പൊങ്ങുന്ന ചിന്തകളെ അടക്കി നിർത്തി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചു. വാതിലിന്റെ സാക്ഷ്യെടുത്തു.
1: വീട് വിട്ടുപോകാൻ മീരാൻപിള്ള തീരുമാനിക്കുകയാണ്. പുലർച്ചെ തന്റെ കുടുംബം ഉറങ്ങുന്നതും കണ്ട് അയാൾ പുറപ്പെടുന്നു. ഉണർന്നെണീക്കുന്ന രാഗിലയാണ് ബാപ്പയെ കാണാനില്ലാത്ത കാര്യം കാസിമിനെ അറിയിക്കുന്നത്. അവൻ കടപ്പുറം മുഴുവൻ അവന്റെ ബാപ്പയെ തിരഞ്ഞു നടക്കുന്നു. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു. പ്രതീക്ഷകൾ കരിഞ്ഞ കടൽക്കരയിൽ മീരാൻപിള്ളയുടെ തിരോധാനം ഗ്രാമവാസികളുടെ ചർച്ചാ വിഷയമായി. പലരും പലതും പറഞ്ഞു. ആശങ്കകൾ, നെടുവീർപ്പുകൾ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് മീരാൻപിള്ള.
0: കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് പുറമ്പോക്കിൽ കൂര കെട്ടിയാണ് കാസിമും ഉമ്മയും പെങ്ങളും കഴിയുന്നത്. മീരാൻപിള്ള പോയിട്ട് ദിവസങ്ങളായി. അയാളെ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കടൽത്തീരത്തെ പുറമ്പോക്കിൽ കൂര പണിതവരെ തിരക്കി പോലീസുകാർ വന്നെത്തി. ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് ഓലപ്പുര കെട്ടി താമസിക്കുന്ന കാസിമിന്റെ കുടുംബത്തെ ഉൾപ്പെടെയുള്ളവരെ പോലീസുകാർ ഭീഷണിപ്പെടുത്തി. ഈ പുറമ്പോക്കു ഭൂമിയും ഈനാ പീനാ കൂന മുതലാളി സ്വന്തമാക്കിയെന്ന് കാസിമും കൂട്ടുകാരും വൈകാതെ അറിയുന്നു. മുതലാളി പണം കൊടുത്തിട്ടാണ് പോലീസുകാർ അവരെ വിരട്ടാനെത്തിയത്. കുടിലുകൾ പൊളിച്ചു കളയുക എന്നതാണ് മുതലാളിയുടെ ലക്ഷ്യം. ഗ്രാമീണർ ആശങ്കയിലാകുന്നു.
1: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകളെല്ലാം തന്നെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ കഥ പറയുന്നതാണ്. 1944 കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണത്ത് ജനിച്ച ഈ എഴുത്തുകാരൻ 4 നോവലുകളും 3 കഥാസമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു കടലോര ഗ്രാമത്തിൻ കഥ, കൂനൻ തോപ്പ്, സായിബ് നാർക്കലി എന്നിവയാണ് തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകൾ. കഥകളും നോവലുകളും ഇംഗ്ലീഷ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും ഈ എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്.
2: നാളെ ഈ സ്ഥലത്ത് ഇക്കാണുന്ന രണ്ട് പൂരയും കണ്ടുപോകരുത്. പോലീസുകാരന്റെ മുന്നറിയിപ്പ് ഒരലർച്ചയായിരുന്നു. പോലീസുകാരൻ തൊപ്പി തലയിൽ നിന്ന് പെട്ടെന്ന് പൊക്കിയെടുത്തു. വീണ്ടും തലയിൽ കമിഴ്ത്തി വെച്ചു. ഏമാനെ കരിക്ക്. കാര്യസ്ഥൻ വളരെ കുനിഞ്ഞ് ആദരവോടെ കരിക്ക് നീട്ടി. ഇപ്പം വേണ്ട സായിപ്പേ. കാസിമിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഡേയ്, വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് ഏമാനെ കാണണം കേട്ടോ. കാസിം ഒന്നും പറഞ്ഞില്ല. തലയ്ക്കുള്ളിൽ പല പല പക്ഷികൾ ചിറകടിച്ചു പറന്നു.
1: തുറമുഖം എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ അപ്പാടെ തകരുന്നതാണ് നാം നോവലിൽ കാണുന്നത്. ചിത്തിര പിറന്നപ്പോൾ ധാരാളം മീൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മുക്കുവരെ ചതിച്ചുകൊണ്ട് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെരുമഴ പെയ്യുന്നു. ദിവസവും പ്രകൃതിയോട് മല്ലിട്ട് ജീവിതം പുലർത്തേണ്ട സാധാരണ

0: ക്കാരുടെ ദുരിത ജീവിതമാണ് ഇവിടെ തോപ്പിൽ മുഹമ്മദ് മീരാൻ വരച്ചു കാണിക്കുന്നത്. ആ ദുരിത പെയ്തിനു ശേഷം തീരത്ത് വറുതിയുടെ കാലം വരുന്നു. അതിനുശേഷം മഹാമാരിയായ കോളറയെത്തുന്നു. കുട്ടികളുൾപ്പെടെ നിരവധി പേരുടെ ജീവൻ കവരുന്നു. ഇതിനിടയിൽ മനുഷ്യരുടെ ചതിയും പകയും പണത്തോടുള്ള ആർത്തിയും മീരാൻപിള്ളയെപ്പോലുള്ള മനുഷ്യരുടെ ജീവിതം തകർക്കുന്നു. പ്രകൃതിയും മനുഷ്യരും പരസ്പരം പോരടിക്കുന്നു.
1: ആഖ്യാനത്തിൽ യഥാതഥമായ ജീവിത ചിത്രീകരണമാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ ഈ നോവലിലും നിർവഹിച്ചിരിക്കുന്നത്. കടലോര ഭാഷയുടെ സമൃദ്ധി നോവലിനെ വ്യത്യസ്തമായ ഒരു വായനയാക്കി മാറ്റുന്നു. നോവലിന്റെ കേന്ദ്രപ്രമേയം മീരാൻപിള്ളയുടെ തകർന്ന കച്ചവടത്തെ കേന്ദ്രീകരിച്ചാണെങ്കിലും നോവലിന്റെ കൈവഴികളിലൂടെ കടന്ന് ആഖ്യാന മികവ് സമൂഹത്തിലെ അരികു ജീവിതം നയിക്കുന്ന കടലോര മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ സമർത്ഥമായി സ്പർശിച്ചു നിൽക്കുന്നു. അധികാരത്തിന്റെ ഘടനയെ നോവൽ വിമർശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് നോവലിലെ കാലം. രാജ

0: കാസിമിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി മലബാർ സ്പെഷ്യൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നതോടെയാണ് തുറമുഖം എന്ന നോവൽ അവസാനിക്കുന്നത്.
1: പാതിരാവിന്റെ ഇരുളിൽ ഉരുണ്ട കല്ല് നിറഞ്ഞ ഗ്രാമവീഥിയിൽ കൂടി ഇടിവണ്ടി നീങ്ങി. ആ വണ്ടിയുടെ പിന്നിലുള്ള ചുവന്ന വിളക്കുകൾ കണ്ണുകളിൽ നിന്നും മറയുന്നതുവരെ മൂന്ന് മനുഷ്യർ നനഞ്ഞ കണ്ണുകളോടെ ആ വണ്ടി നോക്കി നിന്നു. മീരാസ, മമ്മാത്തില്, പേരു, അവർ മൂവരും കാസിമിനെ കൊണ്ടുപോകുന്ന ഇടിവണ്ടി നോക്കി നിന്നു. 1000 ആണ്ടുകൾക്കുമപ്പുറം 40 വെള്ളാനകളുമായി വന്ന മാലിക് ഇബ്നു ദീനാർ ഇരുന്ന കല്ല് പുലർകാല വെട്ടത്തിൽ തിളങ്ങി.
0: കാസിമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയുലികളും മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് എഴുത്തുകാരൻ നോവൽ അവസാനിപ്പിക്കുന്നത്. കാസിം ഒരു പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യ സമരം ആ പ്രതീക്ഷയെ ഉയർത്തിക്കാട്ടുന്നു. ഏത് ഇരുളിനെയും തകർത്തുവരുന്ന പുതിയ പുലരിയുടെ പ്രതീക്ഷയിലാണ് നോവൽ അവസാനിക്കുന്നത്. തമിഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ ശൂരനാട് രവി എന്ന എഴുത്തുകാരനാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സായിബ് നാർക്കലി, ഒരു കടലോര ഗ്രാമത്തിന്റെ കഥ തുടങ്ങി തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നിരവധി കൃതി

കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലെത്തിയിട്ടുണ്ട്. പാവപ്പെട്ട മുക്കുവരായ ഗ്രാമീണരായ മുസ്ലിങ്ങളുടെ കണ്ണീരിന്റെ കഥകളാണ് ഈ എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഇടയിൽ ജീവിച്ച് അവരിൽ ഒരാളായി നിന്നെഴുതിയ നോവലുകളിൽ ജീവിതം തുടിക്കുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം, ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈക്കൂടുന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

ഒരു ഗാനം കൂടി കേൾക്കാം. പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: during natural calamities. While Ramji Lal Suman, BSP, suggested restricting factories on fertile land and permitting MSMEs to produce ethanol for petrol blending. That's all in Parliament Review.
1: ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: വൺ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിന്റെ 100, ആംബുലൻസിന്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകന്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതിയിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി നൽകുന്ന 10,000 രൂപയ്ക്ക് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12,00,000 രൂപയും വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സഹായമായി 6,00,000 രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പത്തനംതിട്ടയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം വന്നെങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ്. റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകളിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തിരുവല്ല താലൂക്കിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കോട്ടയം അയർകുന്നത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് വീടിനു മുന്നിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. തൃശൂർ കുന്നംകുളം കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വളാഞ്ചേരി സ്വദേശിയായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ നരിക്കോട് മലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ തീക്കോയിൽ വെള്ളപ്പൊക്കത്തിൽ 11 പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീരകർഷകൻ അനിൽകുമാറിന് മന്ത്രി ബിന്ദു കൃഷ്ണ 4 പശുക്കളെ കൈമാറി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം ഹോർട്ടിക്രോപ്പ് മുഖേന പച്ചക്കറികൾ വിതരണം ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37-ആയി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സത്യേന്ദ്രഭായ് പാട്ടേലിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് BJP മണ്ഡലം നിലനിർത്തിയത്. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ MLA സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശിലെ ദദിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഖൻശ്യാം സിംഗ് 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട്

0: നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR-കളിൽ അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാറ്റുവന്നു വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന തിരുനെല്ലൂർ കരുണാകരൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: alert issued for very heavy rainfall in Assam, Meghalaya, sub-Himalayan West Bengal and Sikkim till tomorrow. In POJK, situation worsens overnight as security forces open fire on protesters refusing to disperse. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
2: പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ ചുരുളഴിക്കുന്ന ഭൗതികശാസ്ത്രം അത്ഭുതങ്ങളുടെ കലവറയാണ്. പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന ഭൗതികശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു റിട്ടയർഡ് ഹയർ

0: ഭൗതികശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സരിത ബി.
1: നമുക്ക് ഒരു കഥ കേട്ടാലോ? വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ പിസ നഗരത്തിലെ ഒരു പള്ളിയിൽ ഒരു യുവാവ് പ്രാർത്ഥിക്കാനിരിക്കുകയായിരുന്നു. പ്രാർത്ഥനക്കിടയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുകളിലേക്ക് പോയി. പള്ളിയുടെ മേൽക്കൂരയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വലിയ വിളക്ക് കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. ആ വിളക്കിന്റെ ആട്ടം സാധാരണക്കാർക്ക് വെറുമൊരു കാഴ്ച മാത്രമായിരുന്നു. എന്നാൽ യുവാവ് തന്റെ കൈയിന്റെ നാടിമിടിപ്പ് ഉപയോഗിച്ച് വിളക്ക് ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം അളന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വിളക്ക് വലിയ ദൂരത്തിൽ ആടിയാലും ചെറിയ ദൂരത്തിൽ ആടിയാലും ഒരു വശത്തു നിന്ന് മറ്റേ വശത്തെത്താൻ ഒരേ സമയമാണ് എടുക്കുന്നത് എന്ന് കണ്ടെത്തി. ഈ നിരീക്ഷണം പിന്നീട് ഘടികാരങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗലീലിയോ ഗലീലി ആയിരുന്നു ആ യുവാവ്. എന്താണ് ഭൗതികശാസ്ത്രം? ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും മനസ്സിൽ വരുന്നത് കഠിനമായ സമവാക്യങ്ങളും കണക്കുകളും ആണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണ് ഭൗതികശാസ്ത്രം. പ്രകൃതിയിൽ കാണപ്പെടുന്നതെല്ലാം ഒന്നുകിൽ ഊർജ രൂപത്തിലോ അല്ലെങ്കിൽ ദ്രവ്യരൂപത്തിലോ ആയിരിക്കും. അതിനാൽ ഊർജത്തെയും ദ്രവ്യത്തെയും കുറിച്ചുള്ള പഠനശാഖയാണ് ഭൗതികശാസ്ത്രം. പണ്ട് കാലത്ത് മനുഷ്യൻ ആകാശത്തെ ഒരു വലിയ ഘടികാരമായിട്ടാണ് കണ്ടിരുന്നത്. പ്രകൃതിയുടെ താളത്തെയും സമയത്തെയും കൃത്യമായി അളക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമായി നക്ഷത്ര നിരീക്ഷണം നടത്തി വന്നു. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഥവാ ജ്യോതിശാസ്ത്രം, ഇതും ഭൗതികശാസ്ത്രത്തിന്റെ ഭാഗം തന്നെ. ഗ്രീക്ക് തത്വചിന്തകരായിരുന്ന സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ പൗരാണിക ഭൗതികശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി അറിയപ്പെടുന്നു. യുവാക്കളെ വഴിതെറ്റിച്ചു, ദൈവത്തെ നിന്ദിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചാർത്തി സോക്രട്ടീസിനെ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം സ്വയം വിഷം കഴിച്ച് മരിച്ചു. ആധുനിക ഭൗതികശാസ്ത്രത്തിന് അടിത്തറ പാകിയത് നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, സർ ഐസക് ന്യൂട്ടൺ എന്നിവരാണ്. അക്കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കണക്കുകൾ നിരത്തി സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന സിദ്ധാന്തം കോപ്പർനിക്കസ് അവതരിപ്പിച്ചു. പക്ഷേ ഈ വാദം അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. കോപ്പർനിക്കസിന്റെ സൗരകേന്ദ്ര സിദ്ധാന്തം ഉൾക്കൊണ്ട് ഗലീലിയോ ഗലീലി ഇതേ വാദം ആവർത്തിച്ചു. താൻ കണ്ടുപിടിച്ച ടെലസ്കോപ്പ് എന്ന അത്ഭുത ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം ആകാശഗോളങ്ങളെ നിരീക്ഷിച്ചു. കാതങ്ങൾ അകലെയുള്ള ആകാശഗോളങ്ങളെ അടുത്തു കാണാനുള്ള അവസരം ആളുകൾക്ക് ടെലസ്കോപ്പ് ഉപയോഗിച്ച് സാധിച്ചു. അങ്ങനെ തെളിവുകൾ നിരത്തി സൂര്യനാണ് പ്രപഞ്ചകേന്ദ്രം എന്ന് വാദിച്ചെങ്കിലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ മതമേധാവികൾ തയ്യാറായില്ല. ദൈവനിന്ദ ആരോപിച്ച് ഗലീലിയോയെ മരണം വരെ വീട്ടുതടങ്കലിൽ ഇട്ടു. സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന വാദം പിൽക്കാലത്ത് അംഗീകരിക്കപ്പെട്ടു. സൗരകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചതിൽ ഭാരതത്തിനും അഭിമാനിക്കാം. ഇന്ത്യയിൽ AD 499 പുറത്തിറങ്ങിയ ആര്യഭടീയം എന്ന ഗ്രന്ഥത്തിലൂടെ ആര്യഭടൻ ഈ സിദ്ധാന്തം മുന്നോട്ടുവച്ചു. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാക്കി യുക്തിസഹമായ ചിന്തകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചു. ഒരു ദിവസം രാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കട്ടിലും പുസ്തകങ്ങളും നമ്മളും എല്ലാം വായുവിൽ ഒഴുകി നടക്കുകയാണെങ്കിലോ? എണീറ്റ് ബ്രഷ് ചെയ്യാൻ നോക്കുമ്പോൾ പേസ്റ്റ് മുകളിലോട്ട് പോകുന്നു. കുടിക്കാനെടുത്ത വെള്ളം വായുവിൽ തുള്ളികളായി നിൽക്കുന്നു. എങ്ങനെയുണ്ടാകും ആ ലോകം? ആലോചിക്കാൻ സുഖമുണ്ട് അല്ലേ? പക്ഷേ ജീവിക്കാൻ പാടാണ്. നമ്മളെ അങ്ങനെ ഒഴുകിപ്പോകാൻ വിടാതെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതിനെക്കുറിച്ചുള്ള കഥയാണ് ഭൗതികശാസ്ത്രം. ഇടിമിന്നലും പേമാരിയും

കൊടുങ്കാറ്റും ദൈവകോപം കൊണ്ട് ഉണ്ടായതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രതത്വങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കി. ന്യൂട്ടന്റെ ആപ്പിൾ കഥ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ഒഴുകി നടക്കാതെ നമുക്ക് ഭൂമിയിൽ നിൽക്കാനും നടക്കാനും ഓടാനും കഴിയുന്നത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണെന്ന് ന്യൂട്ടൻ കണ്ടെത്തി. ആകാശഗോളങ്ങളടക്കമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും ചലനം അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാഹനങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുതൽ റോക്കറ്റ് വിക്ഷേപണം വരെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭൗതിക ശാസ്ത്ര ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരാൾ കടന്നുവന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണകളെ പൂർണമായി തിരുത്തി. അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് സമയം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. നിങ്ങൾ പ്രകാശത്തിന്റെ വേഗതയോട് അടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം പതുക്കയെ നീങ്ങും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന GPS സംവിധാനം പ്രവർത്തിക്കുന്നത് ഐൻസ്റ്റീന്റെ ഈ സിദ്ധാന്തം അനുസരിച്ചാണ്. ഐൻസ്റ്റീന്റെ E=mc² എന്ന സമവാക്യം അനുസരിച്ചാണ് ആറ്റം ബോംബിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ നിമിഷവും ചലനവും ഫിസിക്സിന്റെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവയാണ്. നിലത്ത് വീഴാതെ നമുക്ക് നടക്കാൻ കഴിയുന്നത് ഘർഷണം ഉള്ളതുകൊണ്ടാണ്. ഹൃദയം രക്തം പമ്പു ചെയ്യുന്നത് ദ്രാവകമർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രകാശം കണ്ണിലെ ലെൻസിലൂടെ കടന്നുപോയി റെറ്റിനയിൽ പതിക്കുമ്പോൾ കാഴ്ച സാധ്യമാകുന്നു, അതായത് റിഫ്ലക്ഷൻ. അടുക്കളയിലേക്ക് പോയാലോ? പാചകം സാധ്യമാവുന്നത് താപപ്രവാഹം കൊണ്ടാണ്. പ്രഷർ കുക്കറിൽ മർദ്ദം ഉപയോഗപ്പെടുത്തി പാചകം എളുപ്പമാക്കുന്നു. മിക്സി, ഗ്രൈൻഡർ, ഫാൻ തുടങ്ങി നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഭൗതികശാസ്ത്രത്തിന്റെ കയ്യൊപ്പുണ്ട്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ ലോകത്തിലെ ആദ്യത്തെ ജനറേറ്റർ ഉണ്ടാക്കി. ലോകത്തെ തന്നെ മാറ്റിമറിച്ചു ഈ കണ്ടുപിടുത്തം. മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ്, സാറ്റലൈറ്റുകൾ എന്നിവ ലോകത്തെ ഒരുമിപ്പിച്ചു. ഗതാഗതം സുഗമമാക്കാൻ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം സഹായിച്ചു. രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന X-ray, MRI, CT സ്കാൻ, റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയതിന്റെ എല്ലാം പ്രവർത്തനം ഭൗതികശാസ്ത്ര തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഭൗതികശാസ്ത്ര പഠനം എങ്ങനെ എളുപ്പമാക്കാം? സമവാക്യങ്ങളും നിർവചനങ്ങളും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുക. നിങ്ങളുടെ രണ്ട് കൈകളും ഒന്ന് കൂട്ടിത്തിരുമ്മി നോക്കൂ. ചൂടുണ്ടാവുന്നു അല്ലേ? നിലത്ത് കിടക്കുന്ന എണ്ണയിലോ പഴത്തൊലിയിലോ ചവിട്ടി നടന്നാൽ തെന്നി വീഴുന്നു. വീട്ടിലെ ഗേറ്റ് തുറക്കുമ്പോൾ കറകറ ശബ്ദം ഉണ്ടാകുന്നു. ഘർഷണ ബലമാണ് ഇതിനെല്ലാം കാരണം. ഓടുന്ന വാഹനങ്ങൾ ബ്രേക്കിട്ടാൽ യാത്രക്കാർ മുന്നോട്ട് വീഴുന്നു. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നു. ഇനേഷ്യ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഓർത്തുവെക്കുക. വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ വേഗതയെ കാണിക്കുന്നു, എന്നാൽ പ്രവേഗത്തെയല്ല. ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാൻ സ്കൂളും വീടും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് ഓർക്കാം. ദൂരം പാതയെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ അതനുസരിച്ച് സ്കൂളും വീടും തമ്മിലുള്ള ദൂരം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ സ്കൂളിലോട്ട് എത്താനുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് സ്ഥാനാന്തരം. അതായത് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് പാതയെ ആശ്രയിക്കുന്നില്ല. വൈദ്യുതിയെപ്പറ്റി പഠിക്കുമ്പോൾ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ മനസ്സിലാക്കണം അല്ലേ? പൈപ്പിലൂടെ വെള്ളം ഒഴുകണമെങ്കിൽ മർദ്ദവ്യത്യാസം വേണം. വോൾട്ടേജ് ഇങ്ങനെ മനസ്സിലാക്കാം. പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കറന്റുമായി താരതമ്യപ്പെടുത്താം. ഒഴുകുന്നതിനുള്ള തടസ്സമാണ് പ്രതിരോധം. ഇനി ചാലകത്തിന്റെ നീളം, വണ്ണം, പ്രതിരോധം ഇവ തമ്മിലുള്ള ബന്ധം ഓർക്കാൻ ഒരു എളുപ്പവഴി പഠിക്കാം. പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ വണ്ണം കൂടിയ പൈപ്പിൽ നിന്ന് അതേ നീളമുള്ള വണ്ണം കുറഞ്ഞ പൈപ്പിനേക്കാൾ കൂടുതൽ വെള്ളം ഒരു നിശ്ചിത

0: സമയത്തിൽ ശേഖരിക്കാം. വണ്ണം അഥവാ ഏരിയ കൂടിയപ്പോൾ പ്രതിരോധം കുറഞ്ഞു. നീളം കുറഞ്ഞ ഒരു പൈപ്പിൽ നിന്ന് നീളം കൂടിയ അതേ ഏരിയ ഉള്ള പൈപ്പിൽ നിന്നുള്ളതിനേക്കാൾ വെള്ളം നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിക്കുന്നു. അതായത് നീളം കുറഞ്ഞു, അപ്പോൾ പ്രതിരോധവും കുറഞ്ഞു. ഇത് തന്നെയാണ് കറന്റ് ഒരു ചാലകത്തിലൂടെ ഒഴുകുമ്പോഴും സംഭവിക്കുന്നത്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇനി ചിത്രങ്ങളും സർക്യൂട്ട് ഡയഗ്രാംസ്, റേ ഡയഗ്രാംസ്, ഗ്രാഫുകൾ എന്നിവയെല്ലാം വരച്ചു തന്നെ പഠിക്കണം. സമവാക്യങ്ങളും SI യൂണിറ്റുകളും ഒരു കൊച്ചു നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക, അതായത് ഒരു ഫോർമുല നോട്ട്ബുക്ക് ഉണ്ടാക്കുക. സമവാക്യങ്ങൾ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഗലീലിയോ പറഞ്ഞ കാര്യം നമുക്കിവിടെ ഓർക്കാം, പ്രപഞ്ചത്തിന്റെ ഭാഷ ഗണിതമാണ്. ഗണിതത്തെയും പ്രപഞ്ചത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഭൗതിക ശാസ്ത്രം. അപ്പോൾ ഗണിതമില്ലാതെ ഭൗതിക ശാസ്ത്രം ഇല്ല. ഉയർന്ന ക്ലാസുകളിൽ ഓൾജിബ്ര, കാൽക്കുലസ്, ട്രിഗണോമെട്രി എന്നിവയുടെ അടിസ്ഥാനങ്ങൾ നന്നായി പഠിക്കുക. മറ്റു ചില സൂത്രങ്ങൾ കൂടി പറയാം. വിബ്ജിയോർ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ദൃശ്യപ്രകാശത്തിലെ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വർണ്ണങ്ങളെ തരംഗ ദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ഓരോന്നിന്റെയും ആദ്യാക്ഷരം ചേർന്നു വരുന്നത് വിബ്ജിയോർ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയോ തരംഗം മുതൽ ഗാമാ തരംഗം വരെ തരംഗ ദൈർഘ്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ ഓർമ്മിക്കാൻ ഒരൊറ്റ സെന്റൻസ് പഠിച്ചാൽ മതി. റിച്ച് മെൻ ഇൻ വിയറ്റ്നാം യൂസ് എക്സ്റേ ഗ്ലാസസ്. ഓം നിയമം പഠിക്കുമ്പോൾ ഒരു ട്രയാംഗിൾ വരച്ച് മുകൾ ഭാഗത്ത് വി എന്നും താഴെ IR എന്നും എഴുതുക. കൈകൊണ്ട് ഏതെങ്കിലും ഒരക്ഷരം മറച്ചു പിടിക്കുക. മറ്റു രണ്ട് അക്ഷരങ്ങളുമായി മറച്ചു പിടിച്ച അക്ഷരത്തിനുള്ള ബന്ധം ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുമ്പോൾ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് എന്നിവ ഇടത് കൈവിരലിലെ പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് എന്നതിന് പകരം ഫാദർ, മദർ, ചൈൽഡ് എന്ന ക്രമത്തിൽ ഓർക്കുക. കാര്യങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് പഠനം എളുപ്പമാക്കും. ഉദാഹരണമായി ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഇവ തമ്മിലുള്ള ബന്ധം താരതമ്യപ്പെടുത്താം. വൈദ്യുതി കടന്നുപോകുന്ന ചാലകത്തിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക ശക്തി കൊണ്ട് സമീപമുള്ള ചാലകത്തിൽ വൈദ്യുതി ഉണ്ടാകുന്നു. വൈദ്യുതി, വൈദ്യുത കാന്തിക പ്രേരണം എന്നിവ പഠിക്കുമ്പോൾ ഓർക്കേണ്ട രണ്ട് പ്രധാന നിയമങ്ങളാണ് ഫ്ലെമിംഗിന്റെ വലതുകൈ നിയമം, ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം. വലതുകൈ നിയമം ജനറേറ്റർ റൂൾ ആണ്. ജനറേറ്റർ കറക്കാൻ കൂടുതൽ ശക്തിയുള്ള വലതുകൈ വേണം എന്ന് വിചാരിക്കുക. മോട്ടോർ ഇടാൻ ഇടതു കൈ മതി എന്നും കരുതുക. അതായത് ഇടതുകൈ നിയമം അഥവാ മോട്ടോർ തത്വം, വലതുകൈ നിയമം അഥവാ ജനറേറ്റർ തത്വം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യം മനസ്സിൽ ഉണ്ടായാൽ അയാൾ ശാസ്ത്രജ്ഞനായി മാറുകയാണ്. ഐൻസ്റ്റീനോട് ഒരു അമ്മ ചോദിച്ചു, മകനെ ബുദ്ധിശാലിയായി വളർത്താൻ എന്തു ചെയ്യണം? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മകന് കഥകൾ പറഞ്ഞുകൊടുക്കുക, കൂടുതൽ കൂടുതൽ കഥകൾ പറഞ്ഞുകൊടുക്കുക. ഭാവനയാണ് ബൗദ്ധിക ശേഷിയുടെ അടിസ്ഥാന ഘടകം. പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന മാജിക്കുകൾ കണ്ടുപിടിക്കാനും സമർത്ഥമായ ചോദ്യങ്ങൾ ചോദിക്കാനും ഭൗതിക ശാസ്ത്ര പഠനം നിങ്ങളെ സഹായിക്കട്ടെ.
1: പ്രപഞ്ചത്തിന്റെ ഭാഷ തേടുന്ന ഭൗതിക ശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സരിത B.

ം യേസൻ സ്വാമി ഗഞ്ചിറ പാലിംസു കാമാക്ഷി എന്നാരംഭിക്കുന്നു ആദ്യം മധ്യമാവധി രാഗം ആദ്യതാളം ശ്യാമശാസ്ത്രികൾ കൃതി.

ആകാശവാണി ഇപ്പോൾ ടി ആർ ശ്രീനാഥ് പുല്ലാങ്കുഴലിൽ അവതരിപ്പിക്കുന്ന കച്ചേരി കേൾക്കാം. നളിനമോഹൻ വയലിൻ, കെ വി ജയചന്ദ്ര റാവു മൃദംഗം.

ടി ആർ ശ്രീനാഥ് അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. നളിനമോഹൻ വയലിൻ, കെ വി ജയചന്ദ്ര റാവു മൃദംഗം, എ എസ് എൻ സ്വാമി ഗഞ്ചിറ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321 അല്ലെങ്കിൽ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്:

4 9 6 5 9 6 3 2 1. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പരിണയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

മഴ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും രവീന്ദ്രനും പാടിയ ഗാനം, രചന യൂസഫലി കേച്ചേരി, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

ഒരു ഗാനം കൂടി കേൾക്കാം. സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്, രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി.
1: മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഇന്നത്തെ വിഷയം. ഫ്രാൻസിലെ ഒരു സ്കൂളിലെ ഒരു തിങ്കളാഴ്ച ദിവസം, അന്നത്തെ അവസാന പീരീഡ് കണക്കാണ് വിഷയം. കണക്കു സാറിന് എല്ലാ കുട്ടികൾക്കും ഭയമായിരുന്നു. ഒരു വലിയ ചൂരൽവടി വീശി വരുന്ന സാറിനെ കാണുമ്പോൾ കുട്ടികൾ പേടിക്കും. അദ്ദേഹം ക്ലാസ്സിൽ വന്ന് കയറി. കുട്ടികളെല്ലാം ഭയഭക്തി ബഹുമാന പുരസരം എണീറ്റ് നിന്നു. എണീറ്റ് സാറിനെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം കുട്ടികളോട് ഇരിക്കുവാൻ ആംഗ്യം കാണിച്ചു. കുട്ടികളെല്ലാം ശ്വാസം അടക്കി മിണ്ടാതിരുന്നു. അദ്ദേഹം ഓരോ കുട്ടിയുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. നാപ്പ് എന്നു പേരുള്ള മിടുക്കനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവനൊഴികെ ബാക്കി എല്ലാ കുട്ടികളുടെയും മുഖത്ത് ഭയത്തിൻ്റെ നിഴലുകൾ കാണാമായിരുന്നു. അവനായിരുന്നു ക്ലാസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. നാപ്പാണ് കണക്കിട്ട് കൊടുത്താൽ ആദ്യം ചെയ്തു തീർക്കുന്നത്. കണക്കിൽ അതിസമർത്ഥനായിരുന്നു അവൻ. അധ്യാപകൻ ക്ലാസ് ആരംഭിച്ചു.

0: അദ്ദേഹം ചോദിച്ചു, ഇന്നത്തെ എല്ലാവരുടെയും മുഖത്ത് എന്താ ഒരു ഭയം? ഇന്ന് ഒരു ഭയവും ആർക്കും വേണ്ട. ഞാൻ ആരോടും ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. ഇന്ന് നമുക്ക് കണക്കിലെ പുതിയ ഒരു പാഠം പഠിക്കാം. കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അധ്യാപകൻ കണക്കിലെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അതനുസരിച്ച് കണക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം അദ്ദേഹം ഇട്ടുകൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ വീട്ടിൽ പോയി ശരിക്കും ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കണം എന്ന്. കുട്ടികൾ എല്ലാം വീട്ടിൽ പോകാനായി അവസാനത്തെ മണിനാദം കേൾക്കാനായി കാത്തിരുന്നു. നാപ്പാകട്ടെ, അപ്പോൾ തന്നെ കണക്ക് ചെയ്യാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി. അവസാനത്തെ സ്കൂൾ ബെല്ല് അടിച്ചു. സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം വീട്ടിൽ പോയി. അധ്യാപകരും പോയി. സ്കൂൾ അടച്ചുപൂട്ടി. നേരം ഇരുട്ടു തുടങ്ങി. നാപ്പ് ഇതൊന്നും അറിയുന്നേയില്ല. അവൻ്റെ ശ്രദ്ധ വിഷമകരമായ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. നേരം ഇരുട്ടിയിട്ടും നാപ്പ് വീട്ടിൽ എത്താത്തതുകൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് ഭയമായി. അവർ അവനെ അന്വേഷിച്ചു. പലയിടത്തും പോയി. നാപ്പിനെ കാണാനില്ലെന്ന് വാർത്ത എവിടെയും പരന്നു. ഗ്രാമവാസികൾ ദുഃഖിതരായി. കാരണം അവനെ എല്ലാവരും അത്രയ്ക്ക് ബഹുമാനത്തോടുകൂടി ഇഷ്ടപ്പെട്ടിരുന്നു. സ്കൂളിൽ നിന്നും ആരോ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള വാർത്ത പരന്നു. നാപ്പിൻ്റെ അമ്മയും അയൽക്കാരും കൂടി ദൂരെയുള്ള അവൻ്റെ സ്കൂളിൽ എത്തി. നാപ്പിൻ്റെ ക്ലാസ് മുറിയിൽ നോക്കി. അവിടെ ഒരു ബെഞ്ചിൽ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന നാപ്പിനെ അവർ കണ്ടു. അവരുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടിയുണർന്നു. അവൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് പിടികിട്ടി സാർ എന്ന്. ആ കണക്ക് ഞാൻ ചെയ്തു. എല്ലാവർക്കും അത്ഭുതം തോന്നി. മറ്റുള്ള കുട്ടികൾ കളി പറഞ്ഞ് രസിച്ചുകൊണ്ടിരുന്നപ്പോൾ നാപ്പ് സർവശ്രദ്ധയും തൻ്റെ ലക്ഷ്യം നേടാൻ തിരിച്ചുവിട്ടു. നാപ്പിൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഒടുവിൽ അവൻ അതു നേടുകയും ചെയ്തു. ലക്ഷ്യത്തിലെത്താൻ അവൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ഈ കുട്ടി ആരായിരുന്നു എന്നോ? പിന്നീട് ലോക ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച നെപ്പോളിയൻ ചക്രവർത്തിയായിരുന്നു. കണക്കിലെ ഈ ഏകാഗ്രത യുദ്ധരംഗത്തും നെപ്പോളിയന് നിർബന്ധമായി പ്രയോഗിച്ചിരുന്നു. അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം. മനസ്സിൻ്റെ ഏകാഗ്രതയാണ് ഏതൊരാളുടെയും ജീവിത വിജയ രഹസ്യം. ഏകാഗ്രത ഇല്ലാതെ എന്തു ചെയ്താലും ഒരിക്കലും വിജയിക്കുകയില്ല.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഹരിപ്പാട് അച്യുതശാസ്ത്രി.